പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

കായബലമാണോ മനോബലമാണോ ഏറെ പ്രധാനം? മനോബലം ആണെന്ന് നിസ്സംശയം പറയാം. കായബലത്തിൻ്റെ അഹന്തയിൽ മേലധികാരം സ്ഥാപിക്കുന്നവരുണ്ട്. കായബലവും വാചാലതയും കൊണ്ട് അധികാരവും അടിമത്തവും സ്ഥാപിച്ച് പദവിയും പ്രശസ്തിയും നേടാറുണ്ട്. എന്നാൽ തനിക്കുണ്ടാകുന്ന വൈകാരികമായ വളരെ ചെറുതായ പ്രശ്നങ്ങൾ പോലും ഇക്കൂട്ടർക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം പുറമോടിയിലെ കോലാഹലങ്ങൾ പൊള്ളയാണ് എന്നതാണ് വാസ്തവം. കായിക മികവ് കാട്ടുന്ന ഇവർക്ക് വിരൽ ഒന്ന് തട്ടിയാൽ മതി അടിപതറും. അത്രമാത്രം ശുഷ്കമായ മനോബലത്തിന് ഉടമകളാകാം. മനോബലം കൊണ്ട് ഒരു വിരൽ ചലിപ്പിച്ച് വലിയ പാലം നിർമ്മിച്ച ചരിത്രമുണ്ട്. ആയതിനാൽ കായബലത്തിനേക്കാൾ ഒരു പടി മുന്നിൽ വേണ്ടത് മനോബലം തന്നെയല്ലേ? ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

0: അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ കാളിദാസൻ എന്ന കവിത കേൾക്കാം. ആലാപനം രജനി എം എ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയം, ഇതിൽ കാനായി നാരായണൻ വൈദ്യർ പങ്കെടുത്തതിൻ്റെ 2-ാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം, ഇതിൽ ടി പത്മനാഭന്റെ പാനിപ്പത്തിലെ യുദ്ധം എന്ന കഥ കേൾക്കാം. അവതരണം ചന്ദ്രഭാനു തില്ലങ്കേരി. തുടർന്ന് അനിൽ പനച്ചൂരാന്റെ ഇടവമാസത്തിലെ മഴ എന്ന കവിത കേൾക്കാം. 8:00 സ്മൃതിഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരത്തിൽ 7.5 പൊന്നാന എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ രജനി എം എ ആലപിക്കുന്നു ചങ്ങമ്പുഴയുടെ കവിത കാളിദാസൻ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചങ്ങമ്പുഴയുടെ കവിത കാളിദാസൻ, ആലപിച്ചത് രജനി എം എ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.

0: വചനാമൃതം.
1: ആത്മാർത്ഥതയില്ലാത്ത സൗഹൃദം വന്യമൃഗങ്ങളെക്കാൾ ഭയാനകമാണ്. വന്യമൃഗത്തിന് നിങ്ങളുടെ ശരീരത്തെ ഹനിക്കാം, എന്നാൽ ചീത്ത സുഹൃത്ത് ഹനിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനെയായിരിക്കും. ശ്രീബുദ്ധൻ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച്

0: പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: തമ്പാൻ മട്ടന്നൂർ എഴുതിയ ഗാനം കേരളദേശത്തിന്റെ ഉത്തരദിക്കിലായി. സംഗീതം നൽകിയത് രഘുനാഥ് ചാലോട്. ആലാപനം മേഘ കൊതേരി.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174 റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ 2025 ചട്ടം ലംഘിച്ച് ചെന്നൈക്ക് കൊണ്ടുപോകാൻ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, തന്ത്രി കണ്ഠരര് രാജീവര് തുടങ്ങിയവർക്ക് പങ്കുണ്ടെന്നാരോപിച്ച് SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇവരടക്കം 7 കേസിൽ പ്രതികളാകും. 2019 സ്വർണ്ണക്കവർച്ച മറയ്ക്കാൻ 2025 ശില്പങ്ങൾ സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEB റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. ഡിസംബർ വരെ 30.84 കോടി യൂണിറ്റ് വൈദ്യുതി വാങ്ങാൻ 282.50 കോടി രൂപയാണ് നൽകേണ്ടത്. യൂണിറ്റിന് ശരാശരി വില 9.16 രൂപ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിൽപ്പനയിലും വിതരണത്തിലും June 12 നടപ്പാക്കിയ താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. വാണിജ്യ ഉപഭോക്താക്കൾക്ക് റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഒരു ദിവസം പരമാവധി വാങ്ങാവുന്ന ഇന്ധനത്തിന്റെ അളവ് 200 ലിറ്റർ ആക്കിയത് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളാണ് July 1 മുതൽ ഇല്ലാതാവുന്നത്. ആസൂത്രണ ബോർഡിൽ ചീഫ് നിയമനത്തിനുള്ള പരീക്ഷ എഴുതിയവർക്ക് മുഴുവൻ ഉത്തരങ്ങൾക്കും മാർക്ക് നൽകിയില്ലെന്ന് PSC സമ്മതിച്ചു. മൂല്യനിർണയം പൂർത്തിയാകാതെയാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് നിയമനം നടത്തിയത്. 3 തസ്തികകൾക്കുള്ള പൊതുപരീക്ഷയുടെ 10 ഉത്തരങ്ങൾക്കാണ് മാർക്കിടാത്തത്. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നടത്തുന്ന മൂല്യനിർണയത്തിന് 10 ചോദ്യങ്ങൾ അസൈൻ ചെയ്ത് നൽകിയില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തൽ. പരീക്ഷ എഴുതിയ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഉത്തരങ്ങൾക്ക് മാർക്ക് നൽകിയിട്ടില്ല. അതിനാൽ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരക്കടലാസുകൾ വീണ്ടും മൂല്യനിർണയം നടത്തി റാങ്ക് പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കും. അതനുസരിച്ച് നിയമന ശുപാർശകളിലും മാറ്റമുണ്ടാകും. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും 2019 ചെന്നൈയിലെത്തിച്ച് സ്വർണം കവർന്ന കേസിൽ അന്വേഷണം പൂർത്തിയായെന്നും കുറ്റപത്രം ഉടൻ നൽകുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിനെ സസ്പെൻഡ് ചെയ്തു. റെസിഡന്റ് കമ്മീഷണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:50 ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിലാണ് പിണറായി വിജയൻ യാത്ര ചെയ്യേണ്ടിയിരുന്നത്. നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് നിയമസഭയിൽ ഇന്ന് സർക്കാർ പ്രമേയം അവതരിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 ഹരീഷ് കുമാറിന് ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാരും EDയും നൽകിയ ഹർജികളിൽ ഹൈക്കോടതി നോട്ടീസ് നിർദ്ദേശിച്ചു. 9 ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാരും EDയും. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കാണിക്കപ്പെട്ടിയിലെ പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും എണ്ണുന്നതിനിടെ അസ്വാഭാവികത കണ്ടെത്തിയതിനെ തുടർന്ന് ചില ജീവനക്കാരെ മാറ്റണമെന്ന് SBI 3 മുന്നേ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിനോട് ആവശ്യപ്പെട്ടതായി വെളിപ്പെടുത്തൽ. എന്നാൽ ട്രസ്റ്റിലെ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് അവഗണിച്ചെന്നും അതാണ് ക്രമക്കേടുകൾക്ക് കാരണമെന്നും SBI വൃത്തങ്ങൾ പറയുന്നു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ സംസ്കാര ചടങ്ങിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരത്തിയും ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അയിദ് അതാ ഹസ്നയും പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി വീണ്ടും തെരഞ്ഞെടുത്തു. രാജ്യസഭാ കാലാവധി ഈ മാസം 25 അവസാനിച്ചതിന് പിന്നാലെ 26 ഖാർഗെ വീണ്ടും സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പ്ലസ് വൺ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും ഇതുവരെ സ്കൂളിൽ ചേരാത്തത് 35,379 പേർ. ആദ്യ രണ്ട് അലോട്ട്മെന്റിലെ കണക്കാണ് ഇത്. ഇപ്പോൾ പ്രവേശനം നടക്കുന്ന മൂന്നാം അലോട്ട്മെന്റ് കൂടി പൂർത്തിയായാലേ സീറ്റ് വേണ്ടെന്ന് വെച്ചവരുടെ എണ്ണം വ്യക്തമാകൂ. ഗൾഫിലെ പ്രതിസന്ധിയിൽ അയവുണ്ടായ സാഹചര്യത്തിൽ വിദേശ വിമാന സർവീസുകൾ ഉയർത്തുന്നത് പരിഗണിച്ച് എയർ ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായ കാമ്പൽ വിൽസൺ ഇക്കാര്യം അറിയിച്ച് കമ്പനിക്ക് സർക്കുലർ നൽകിയതായാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് സ്വർണവിലയിൽ 1480 രൂപയുടെ ഇടിവ്. ഇതോടെ തിങ്കളാഴ്ച പവൻവില 1,04,080 രൂപയിൽ എത്തി. ലീഗൽ മെട്രോളജി നിയമവുമായി ബന്ധപ്പെട്ട പിഴവുകളിൽ ഉടൻ നടപടിയെടുക്കുന്നതിന് പകരം തിരുത്താൻ അവസരം നൽകുന്നതിന് ലീഗൽ മെട്രോളജി നിയമം 2009 ഭേദഗതിയുമായി കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം. പുതിയ ചട്ടമനുസരിച്ച് നടപടിക്രമത്തിലും നിയമം പാലിക്കുന്നതിനുമുള്ള ആദ്യ വീഴ്ചകളിൽ നിയമ നടപടി സ്വീകരിക്കും മുൻപ് നോട്ടീസ് നൽകി തിരുത്തുന്നതിന് അവസരം നൽകണം. മെയ് മാസം രാജ്യത്തെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ 5.1% വളർച്ച. ഏപ്രിലിൽ ഇത് 4.9%. വിവാദങ്ങൾക്കിടെ ചേർന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കൌൺസിലർമാർ തമ്മിൽ കൂട്ടയടി. ഹാജർബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് BJP UDF കൌൺസിലർമാർ തമ്മിലുള്ള കയ്യാങ്കളിയിൽ ഇരുപക്ഷത്തു നിന്നുമുള്ള 5 പേർക്ക് പരിക്കേറ്റു. UDF അംഗങ്ങൾ ഹാജർബുക്ക് പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാരോപിച്ച് വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയന്റെ നേതൃത്വത്തിൽ BJP കൌൺസിലർമാർ UDF ഭാഗത്തേക്ക് ഇരച്ചെത്തുകയും ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയുമായിരുന്നു. എന്നാൽ കൌൺസിലിൽ ഉണ്ടായിരുന്ന LDF അംഗങ്ങൾ പ്രശ്നത്തിൽ ഇടപെടാതെ മാറി നിന്നു. കോവിഡ് വ്യാപന സമയത്ത് പുറത്തിറക്കിയ ആരോഗ്യ സേതു ആപ്പിന്റെ 2nd പതിപ്പുമായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. രോഗവ്യാപന നിയന്ത്രണങ്ങൾ മാറി വർഷങ്ങൾക്കു ശേഷമാണ് ആപ്പിന്റെ പുതിയ പതിപ്പ് മാറ്റങ്ങളോടെ അവതരിപ്പിക്കുന്നത്. പശ്ചിമബംഗാളിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിന്റെ പേരിൽ ടെലിഗ്രാഫ് മുൻ പത്രാധിപർ R. രാജഗോപാലിന് പാസ്പോർട്ട് പുതുക്കൽ നിഷേധിച്ചത് സങ്കീർണമാകുന്നു. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ ഒഴികെയുള്ള രാജ്യങ്ങളിലെ പൌരരുടെ രജിസ്ട്രേഷനും നാടുകടത്തലും കൈകാര്യം ചെയ്യുന്ന സെക്യൂരിറ്റി കൺട്രോൾ ഓർഗനൈസേഷനാണ് പരിശോധന നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്തയെ 3rd വട്ടവും ED ചോദ്യം ചെയ്തു. തമിഴ്നാട്ടിൽ ഒരു അണ്ണാ DMK MLA കൂടി രാജിവെച്ചു. കരൂർ MLA മുൻ മന്ത്രിയുമായ MR. വിജയഭാസ്കറാണ് ഇന്നലെ രാജിവെച്ചത്. ജന്മവൈകല്യങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്നതിന് നവജാത ശിശുക്കളുടെ പരിശോധനയും നിരീക്ഷണവും വ്യാപകമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനം. കേരളം നടപ്പാക്കിയ ഹൃദ്യം അടക്കമുള്ള ആരോഗ്യ മാതൃകകൾ ഉയർത്തിക്കാട്ടിയാണ് ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനും പരിശോധനാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പദ്ധതികൾ അവർ നിർദ്ദേശിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളക്കേസിൽ അറസ്റ്റിലായവർക്ക് വേണ്ടി ഹാജരാവില്ലെന്ന് ഫൈസാബാദ് ബാർ അസോസിയേഷൻ. തീരുമാനം ലംഘിച്ചാൽ അഭിഭാഷകൻ ഓരോ പ്രതിക്കും 5 ലക്ഷം രൂപ വീതം ബാർ അസോസിയേഷന് പിഴ നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിലേക്ക് 30,000 കോടി രൂപ കൂടി അധികമായി നിക്ഷേപിക്കാൻ കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. ഇതോടെ NIIF കേന്ദ്ര നിക്ഷേപം 60,000 കോടി രൂപയാകും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച രാഷ്ട്രപതിയുടെ സൈനിക മെഡലുകളുടെ വിതരണത്തിന്റെ 2nd ഘട്ടം ഇന്നലെ ഡൽഹിയിൽ നടന്നു. 3 മലയാളികൾ സൈനിക മെഡലുകൾ ഏറ്റുവാങ്ങി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ആദ്യമായാണ് ആംബുലൻസ് പ്രവർത്തനങ്ങൾക്ക് ഏകീകൃത ചട്ടക്കൂട് രൂപവത്കരിക്കുന്നത്. രാജ്യം മുഴുവൻ ആംബുലൻസ് സേവനങ്ങൾക്ക് 112 എന്ന ഏകീകൃത നമ്പർ നടപ്പാക്കും. രാജ്യത്ത് അടിയന്തര മെഡിക്കൽ ഉപകരണങ്ങളുടെ ഉൽപ്പാദനം സുഗമമാക്കുന്നതിനും വിപണിയിൽ ഇവയുടെ ലഭ്യത വേഗമാക്കുന്നതിനും 2017 മെഡിക്കൽ ഉപകരണ ചട്ടം ഭേദഗതി ചെയ്യാനൊരുങ്ങി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ഇത് സംബന്ധിച്ച കരട് വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിലെ ഉദാസീന നിലപാട് കേസ് അട്ടിമറിക്കാൻ ഇടയാക്കുമെന്ന് ആശങ്കയെന്ന് റിപ്പോർട്ടുകൾ. കണ്ടുകെട്ടിയ മരത്തടികളുടെ ലേലം ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടെയാണ് പ്രതികൾക്ക് വനം വകുപ്പിൽ നിന്ന് സഹായം കിട്ടുന്നുവെന്ന ആരോപണം ഉയർന്നത്. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൗത്ത് വയനാട് DFO നൽകാത്തതിനാൽ പ്രോസിക്യൂഷൻ വാദം ദുർബലമായെന്നും അത് പ്രതികൾക്ക് അനുകൂല ഉത്തരവുണ്ടാകാൻ കാരണമായെന്നുമാണ് ആക്ഷേപം. ദേശീയപാത ബൈപ്പാസിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ കീഴാറ്റൂർ വയലിൽ തടഞ്ഞുവെച്ചെന്ന കേസിലെ 28 പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ തളിപ്പറമ്പ് ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് J. ശ്രീജ വെറുതെ വിട്ടു. മംഗളൂരുവിൽ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ജ്വല്ലറി ഉടമയെയും കുടുംബത്തെയും ആക്രമിച്ച് 20 ലക്ഷത്തോളം വില വരുന്ന 180 ഗ്രാം സ്വർണം കവർന്നതായി പരാതി. കണ്ണൂർ ജില്ലയിൽ ചരക്ക് ലോറിയുടെ വാടക വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ജില്ലയിൽ നിന്ന് കയറ്റുന്ന പ്ലൈവുഡ് ലോഡുകൾക്ക് പ്രാബല്യത്തിലുള്ള 9 ടണ്ണിന്റെ വാടക നിരക്കിൽ 13% വർധന വരുത്താൻ തീരുമാനിച്ചതായി ലോറി മേഖലാ സംയുക്ത സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇ സിഗരറ്റും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും തലശ്ശേരി പോലീസ് പിടികൂടി. ഇവയ്ക്ക് വിപണിയിൽ 2 ലക്ഷം രൂപ വില വരും. 100-ൽ കൂടുതൽ ഇ സിഗരറ്റ്, സിഗരറ്റ് വലിക്കാനുള്ള പൈപ്പുകൾ, നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ, വിദേശ സിഗരറ്റ് എന്നിവയാണ് കണ്ടെടുത്തത്. മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച 1450 പേരുടെ ജീവനെടുത്ത ഭൂകമ്പത്തിന്റെ ഞെട്ടൽ മാറും മുൻപ് വെനസ്വേലയിൽ വീണ്ടും തുടർചലനങ്ങൾ. ഇന്നലെ രാവിലെയാണ് 4.6ഉം 5.1ഉം തീവ്രതയുള്ള 2 ചലനങ്ങളുണ്ടായത്. കാര്യമായ നാശനഷ്ടങ്ങളൊന്നുമില്ലെന്ന് വെനസ്വേലൻ നാഷണൽ അസംബ്ലി അധ്യക്ഷൻ ജോർജ് റോഡ്രിഗസ് പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 36 സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്ന് താലിബാൻ അറിയിച്ചു. 160 പേർക്ക് പരിക്കേറ്റു. വാരാന്ത്യത്തിൽ പുനരാരംഭിച്ച ആക്രമണ പ്രത്യാക്രമണങ്ങൾ നിർത്തിവെക്കാൻ USഉം ഇറാനും തീരുമാനിച്ചതായി മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചർച്ചയുമായി മുന്നോട്ട് പോകാനാണ് ധാരണ. ഇരുകൂട്ടരും അന്യോന്യം ആക്രമണം നടത്തിയത് സമാധാന കരാർ അന്തിമമാക്കാനുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കുമോ എന്ന ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്. ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിന്റെ പ്രീ ക്വാർട്ടറിൽ ഏഷ്യൻ ശക്തികളായ ജപ്പാനെ 1-2 ഗോളിന് മറികടന്നു. ഫോർമുല 1 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീയിൽ മെസിഡസിന്റെ ജോർജ് റസ്സൽ ചാമ്പ്യൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയും 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിനുള്ള ക്രിക്കറ്റ് യോഗ്യതകൾ നിശ്ചയിച്ചു. 2020 ക്രിക്കറ്റ് മത്സരമായേക്കും ഫോർമാറ്റ്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ,
4: സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
5: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446-9033-345. മറ്റൊരു നമ്പർ 9495-532-542.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണി റിലേ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് വ്യത്യസ്തമായി തയ്യാറാക്കി അവതരിപ്പിച്ച ബജറ്റാണെന്ന പ്രതിപക്ഷ ആക്ഷേപം പൂർണ്ണമായും അംഗീകരിക്കുന്നതായി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധനം വരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി പിരിവ് കാര്യക്ഷമമാക്കും. ആരുടെയും തലയിൽ അമിത നികുതി ഭാരം കെട്ടിവെക്കാതെ ബദൽ മാർഗങ്ങളാണ് ഗവൺമെന്റ് തേടുന്നതെന്നും നികുതി ഘടന പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി വെട്ടിപ്പുകാരെ കർശനമായി നേരിടുമെന്നും യഥാർത്ഥ നികുതിദായകരെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൗജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൗജന്യ റേഷൻ. വീടുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ തല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. UDF ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി KSRTC പ്രതിദിനം 2 കോടി രൂപ വരുമാന ബാധ്യതയുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ അത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി CP ജോൺ നിയമസഭയിൽ പറഞ്ഞു. പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. മുൻപ് പ്രതിദിനം 10 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15 ലക്ഷമായി ഉയർന്നതായും CP ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് സമഗ്രമായ ഗതാഗത നയം രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 4, മലപ്പുറത്ത് 2 പേരിലുമാണ് രോഗബാധ. സംസ്ഥാനത്ത് ജൂൺ മാസം 197 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 273 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്. കോഴിക്കോട്ട് നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ഒരാൾ രോഗബാധിതന്റെ കുടുംബാംഗവും മറ്റ് 3 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. കൂടാതെ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 25 പേരെയും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് ക്വാറന്റൈൻ ഒഴിവാക്കിയവരുടെ ആകെ എണ്ണം 11, നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയവരുടെ എണ്ണം 59 ആയി. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി June 10 മുതൽ നിപ സമാന ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി Roji M. John ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി M. Jayathilak ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദാ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയലളിതക്ക് ചീഫ് സെക്രട്ടറിയായത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നു വീണു. ലാഹോറിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ നാരംഗമണ്ഡി പ്രദേശത്താണ് ഡ്രോൺ തകർന്നു വീണത്. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ തുടർച്ചയായ 2-ാം ദിവസമായ ഇന്നും അതിശക്തമായ മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരത്ത് ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ കാനറിപ്പട ഇരമ്പിയാർത്തപ്പോൾ 1 സെക്കൻഡിൽ സംഭവിച്ച പിഴവിൽ ജപ്പാൻ വീണു. ആക്രമിച്ചും പ്രതിരോധിച്ചും തുല്യശക്തികൾ തമ്മിലുള്ള കാൽപന്ത് യുദ്ധത്തിന്റെ അവസാനം മൈതാനത്ത് വീണത് ജപ്പാന്റെ കണ്ണീർ. വിജയശ്രീലാളിതരായി ബ്രസീൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക്. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിലായി പോയ ബ്രസീൽ 2-ാം പകുതിയിൽ 2 ഗോളുകൾ അടിച്ചാണ് വിജയം പിടിച്ചെടുത്തത്. അതും അവസാന മിനിറ്റ് ഗോളിൽ. 29-ാം മിനിറ്റിൽ കൈഷിയു സാനോയിലൂടെ ജപ്പാൻ മുന്നിലെത്തി. തിരിച്ചടിക്കാൻ വിനീഷ്യസ് ജൂനിയറും സംഘവും തുടർച്ചയായി നടത്തിയ മുന്നേറ്റങ്ങൾക്കൊടുവിൽ 56-ാം മിനിറ്റിൽ കസിമറയിലൂടെ സമനില ഗോൾ. പിന്നീട് 90-ാം മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയിലൂടെ നീല സമുറായികളെ കരയിച്ച നിർണായക വിജയ ഗോൾ. തോറ്റെങ്കിലും ജപ്പാൻ നടത്തിയ പോരാട്ടം അവിസ്മരണീയവും വീരോചിതവുമെന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിൽ നിന്നേറ്റ പരാജയത്തിന് മറ്റൊരു തുടർച്ച സംഭവിച്ചപ്പോൾ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിൽ നിന്നും പുറത്തായി. തെക്കേ അമേരിക്കൻ ടീമായ പരാഗ്വേയാണ് ഈ ലോകകപ്പിലെ വൻ അട്ടിമറി സൃഷ്ടിച്ച് ജർമ്മൻ സംഘത്തിന്റെ വഴിയടച്ചത്. നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് അധിക സമയവും പിന്നിട്ട് പെനാൾട്ടി ഷൂട്ടൌട്ടിലായിരുന്നു പരാഗ്വേയുടെ ചരിത്ര ജയം.
1: ഇപ്പോൾ നെതർലാൻഡ്സ് മൊറോക്കയെ നേരിടുകയാണ്. രാത്രി 10:30 മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2-ാം ദിനത്തിൽ സംസ്ഥാനത്ത് 130,000 കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി. ഇതോടെ 5 വയസ്സിനു താഴെ ആകെ 19,80,000 കുട്ടികളിൽ 18,83,000 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 95.1% കുട്ടികൾക്ക് വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 100,000 കുട്ടികൾക്ക് കൂടി ഇന്ന് വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാതെയിരുന്ന 5 വയസ്സിന് താഴെ 5,358 കുട്ടികൾക്ക് വീടുകളിലെത്തി ആരോഗ്യ പ്രവർത്തകർ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ജില്ലയിൽ 98.78% കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ കഴിഞ്ഞതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ 2-ാം ദിനം കോഴിക്കോട് ജില്ലയിൽ 12,846 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 307 കുട്ടികളും ഉൾപ്പെടുന്നു. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട്ട് തുടരെ വിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികൾ, കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30,00,000 രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः पुनीत त्रिपाठी। अथ वार्ताः। नवदिल्ल्यां राष्ट्रपतिभवने ह्यः 26,2000 द्वितीय रक्षा अलंकरण समारोहे राष्ट्रपतिः द्रौपदी मुर्मुवर्या शौर्य पुरस्कारान् प्रदत्तवती। शौर्य पुरस्काराः रक्षा सैन्य बलानां केन्द्रीय सशस्त्र आरक्षक बलानां केन्द्र शासित आरक्षकाणां कार्मिकाणां च कृते प्रदीयन्ते। एते पुरस्काराः सशस्त्र बलानां केन्द्रीय सशस्त्र आरक्षिबलानां अन्य सुरक्षा अभिकरणानां च कार्मिकाणां असाधारण शौर्य कार्यान् उद्दिश्य प्रदीयन्ते। राष्ट्रपतिना समारोहे 7 सर्वोत्तम युद्ध सेवा पदकानि, 30 परम विशिष्ट सेवा पदकानि, 12 उत्तम युद्ध सेवा पदकानि, 50 अतिविशिष्ट सेवा पदकानि च वितरितानि। उपराष्ट्रपतिः सीपी राधाकृष्णनवर्यः, रक्षामन्त्री राजनाथ सिंहः, अन्ये केन्द्रीय मन्त्रिणः, सशस्त्र सेनायाः वरिष्ठाः अधिकारिणश्च अस्मिन् अवसरे उपस्थिताः आसन्। राष्ट्रपतिः मुर्मुः वर्या इतः पूर्वम् अस्मिन् मासे 8 राष्ट्रपति भवने रक्षा अलंकरण समारोहे प्रथम चरणस्य शौर्य पुरस्कारान् प्रदत्तवती। प्रधानमन्त्री नरेन्द्र मोदी ह्यः अवदत् यत् तस्य सेशेल्स देशस्य यात्रा महत्वपूर्णैः परिणामैः पूरितम् आसीत्, येन भारत सेशेल्स देशयोः मैत्री प्रवर्धिता भविष्यति। सामाजिकान्तर्जालीये सन्देशे प्रधानमन्त्री अवदत् यत् विगत 15 वर्षेषु उभयोः देशयोः मध्ये सम्बन्धः सुदृढविश्वासेन संयुक्तप्रगतिना च चिह्नितः अस्ति, यदा तु आगामि 50 वर्षाणि नवान्वेषणेन सुस्थिरतया संयुक्तसमृद्ध्या च निर्धारिताः भविष्यन्ति। सः सेशेल्स देशस्य स्वातन्त्र्यस्य 50 वर्षे राष्ट्रियदिवसस्य समारोहे भागग्रहणाय हर्षं प्रकटितवान्। श्रीमोदी सेशेल्स देशस्य राष्ट्रपत्ये डॉ पैट्रिक हर्मिनी इत्यस्मै सेशेल्स देशस्य सर्वकाराय जनानां च स्नेहाय धन्यवादम् अददात्। राष्ट्रिय निवेशावसंरचना कोषस्य नीफ इत्यस्य कृते सर्वकारस्य समग्र प्रतिबद्धता अधुना 60,000 कोटि रूप्यकाणि अभवत्। एतत् उपक्रमं मूलसौकर्याणां कृते अन्येषु राष्ट्रिय महत्वपूर्णेषु क्षेत्रेषु च केन्द्रस्य निवेश प्रतिबद्धतां प्रदर्शयति। केन्द्रीय मन्त्रिमण्डलेन गतसप्ताहे आधारभूत संरचना निवेशस्य गतिं वर्धयितुं देशे संस्थागत मूलधनम् उत्प्रेरयितुं च निधौ 30,000 कोटि रूप्यकाणां अतिरिक्त निवेश प्रतिबद्धतानुमोदिता। केन्द्रीय कृषि कृषक कल्याण मन्त्री शिवराज सिंह चौहानः अद्य आरभ्य पूर्वोत्तरस्य द्विदिवसीय यात्रायां भविष्यति। श्री चौहानः असम राज्यस्य गुवाहाटी नगरे उच्चस्तरीय समीक्षा सभायाः आयोजनं करिष्यति। सभायाम् असम राज्यस्य समीपस्थेषु क्षेत्रेषु सस्येषु ग्रामेषु महत्वपूर्ण जलसंरचनायां च जलप्लावस्य प्रभावस्य समीक्षा भविष्यति। वर्तमान सहायोद्धार कार्याणां प्रगतेः समीक्षापि भवितुं शक्नोति। असम राज्यस्य समीक्षायाः अनन्तरं श्री चौहानः श्वः अरुणाचल प्रदेशस्य जलप्लावित क्षेत्राणां निरीक्षणं विधास्यति। सः जलप्लावितानां ग्रामाणां कृषिक्षेत्राणां सहायोद्धार शिबिराणां च स्थित्याः मूल्यांकनं कर्तुं वायुमार्गेण भूमार्गेण च सर्वेक्षणं करिष्यति। जुलाई मासस्य तृतीय दिनांकादारभ्यमानस्य 57 वार्षिक अमरनाथ यात्रायाः प्राक् सुरक्षा संस्थाः पंजाबतः जम्मू कश्मीर पर्यन्तं तीर्थयात्रा मार्गे सज्जतां तीव्रीकृतवन्तः। मोक ड्रिल इति आचरन्ति, निरीक्षण प्रणालीं सक्रियं कुर्वन्ति। सहस्रशः तीर्थयात्रिणां सुरक्षित गमनागमनं सुनिश्चेतुं अन्ता संस्था समन्वयं सुदृढं कुर्वन्ति च। इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കണ്ണൂർ ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ 2026 അധ്യയന വർഷത്തേക്കുള്ള MBA, MCA, BBA, BCA പ്രോഗ്രാമുകളിലേക്ക് ഒഴിവുള്ള മാനേജ്മെന്റ് സീറ്റുകളിൽ ജൂലൈ 4 വരെ പ്രവേശനം നടത്തുന്നു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്കും പ്ലസ് ടു പാസ്സായവർക്കും സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് പങ്കെടുക്കാം. CAT, CMAT, KMAT പ്രവേശന പരീക്ഷ ജയിച്ചവർക്ക് MBA പ്രവേശനത്തിന് മുൻഗണന. www.chintech.ac.in ലൂടെ ഓൺലൈനായും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9895843421, അല്ലെങ്കിൽ 9746687098. കണ്ണൂർ ഗവൺമെന്റ് ITIയും IMCയും നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് വിത്ത് സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ്, ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് IA കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8301098705. നമ്പർ ഒരിക്കൽ കൂടി 8301098705. അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് പാലയോടിൽ ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള പ്രവേശനം തുടങ്ങി. യോഗ്യത പ്ലസ് ടു. കോഴ്സ് ഫീസ് 17,000 രൂപ. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9495999712. നമ്പർ ഒരിക്കൽ കൂടി 9495999712. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കരിവള്ളൂർ പീലിക്കോട് CKNSG HS സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ, ഇംഗ്ലീഷ് ജൂനിയർ വിഷയങ്ങളിൽ ഒഴിവുണ്ട്. അഭിമുഖം ജൂലൈ 2 രാവിലെ 10 നടക്കും. കൊട്ടില ഗവൺമെന്റ് HSSൽ HSS വിഭാഗത്തിൽ ജൂനിയർ ഇംഗ്ലീഷ് ഒഴിവുണ്ട്. അഭിമുഖം ജൂലൈ 2 രാവിലെ 10 നടക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447816376. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. ചെറുശ്ശേരി സാഹിത്യവേദി ജൂലൈ 11 കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ ചങ്ങമ്പുഴ കവിതാലാപന മത്സരം നടത്തുന്നു. പ്രായഭേദമില്ലാതെ ആർക്കും പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9605651382. നമ്പർ ഒരിക്കൽ കൂടി 9605651382. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
7: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345. മറ്റൊരു നമ്പർ 9495532542.
5: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ജനകീയത്തിലൂടെ കാനായി നാരായണൻ വൈദ്യർ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
8: വൈദ്യര്, ഔപചാരികമായ വിദ്യാഭ്യാസമൊക്കെ സ്കൂളൊക്കെ
9: എവിടെയാണ്? ഞാൻ പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ല.
8: എത്രാം ക്ലാസ് വരെ?
9: 4 വരെ പഠിച്ചു.
8: പിന്നെ ഇതിലേക്ക് അച്ഛന്റെ
9: പുറകിൽ ഞാൻ ഇതിലേക്ക് വന്നു.
8: കടകൾ
9: ഞാൻ പിന്നെ കുറച്ചാൾ ഇലക്ട്രിസിറ്റിയിലെ ജോലി ഉണ്ടായിരുന്നു. അത് താൽക്കാലികമായിട്ട് ഞാൻ കുറെ കലയിൽ പോയിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ഈ മരുന്നെല്ലാം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ പ്രതിഫലമില്ല. പ്രതിഫലം കിട്ടാതെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്കൊന്ന് പ്രതിഫലം വാങ്ങിക്കാമില്ല മരുന്ന് കൊടുത്താൽ. അപ്പോൾ വീട് ദാരിദ്ര്യമായിട്ട് പോകും,
8: തരാൻ
9: പ്രയാസം. എന്ന് വെച്ചാൽ ഒന്നുകൊണ്ട് ഒന്നത് പൊതുവിൽ നമ്മളൊരു ചികിത്സ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രതിഫലം നമ്മൾ നിശ്ചയിച്ചു. ഇന്നും ചികിത്സയിൽ ഞാനൊരു പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന മരുന്നിൻ്റെ ഒരു പൈസ ഇന്നും ഞാൻ വാങ്ങിക്കുന്നില്ല.
8: നാട്ടിൽ മറ്റ് വൈദ്യന്മാരുണ്ടായിരുന്നു?
9: മറ്റ് വൈദ്യന്മാരുണ്ട്, ഒരുപാട് വൈദ്യന്മാരുണ്ടായിരുന്നു. ചിണ്ടം വൈദ്യർ, കുഞ്ഞറാം വൈദ്യർ, അങ്ങനെ പിന്നെ കുഞ്ഞപ്പ വൈദ്യർ, അതുപോലെ തന്നെ കുഞ്ഞാരം വൈദ്യർ, വണ്ണാ സമുദായത്തിൽ പെടുന്ന ഒരുപാട് വൈദ്യന്മാരുണ്ടായിരുന്നു. എന്നെ പഠി എൻ്റെ ഒരു ഗുരുനാഥൻ ഒരു പിന്നെ കുറ്റം വൈദ്യർ, ഒരാൾ ഒരു ഒരു കൃഷ്ണൻ നമ്പിയാണ്. അയാള് വൈദ്യ ശിരോമണിയായിരുന്നു. സാമ്യമുക്കിൽ അയാൾ വിഷ ചികിത്സത്തിന്റെ ഭയങ്കര പ്രഗത്ഭനായിരുന്നു. അയാൾക്കുന്ന വിഷ ചികിത്സ ആയിട്ട് അയാൾക്കുന്ന പഠിച്ചതാണ്.
8: പിന്നെ കുട്ടിക്കാലത്ത് വീട്ടിലേക്ക് അസുഖമായിട്ട് ആളുകൾ വരികയാണോ, അല്ലെങ്കിൽ അച്ഛനോ വല്യച്ഛനൊക്കെ മറ്റ് രോഗികളുള്ള വീടുകളിലേക്ക് പോവുകയാണോ ചെയ്യുക?
9: അത് വരികയും ചെയ്യും. ഏറ്റവും കൂടുതൽ വീട്ടിലേക്ക് വരുവാണ്.
8: എങ്ങനത്തെ രോഗികളാണ്
9: വരുക? അതായത് നമ്മൾ ഈ വിഷസംബന്ധമായ ഇതിന്റെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് ഈ തീപ്പൊള്ളലിന്റെ ആൾക്കാർ വരുന്നുണ്ട്, മറ്റേ സോറിയാസിസ്, പിന്നെ മുറിവ്. മുറിവിനെല്ലാം നല്ല ചികിത്സകൾ. അച്ഛൻ ഒരു 90 ഒരു ഗോപാലട്ടൻ ഇപ്പം വീട്ടിലിൻ്റെ അടുത്തുണ്ട്. അദ്ദേഹത്തിന് കാട്ടിൽ പോയാലും കാട്ടുപന്നി കുത്തിയിട്ട് നല്ലൊരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഈ അച്ഛനെന്നില്ലെങ്കിൽ ഇയാൾ ഇന്നും ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. പച്ചമരുന്ന് എപ്പോഴും വെച്ച് കെട്ടിയിട്ട് മാറി എന്ന് പറഞ്ഞു. വീട്ടിൻ്റെ അടുത്ത് ഒരു കമലേശി ഉണ്ട്. ആ കമലേശി എന്ന് പറഞ്ഞാൽ മഴ കൊണ്ട് കോടാളി കൊണ്ട് മുറിഞ്ഞ് അച്ഛൻ തന്നെ പച്ചമരുന്ന് കിട്ടും. വീടിൻ്റെ അടുത്തില്ല, അവരിപ്പം ജീവിച്ചിരിപ്പില്ല ആളാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് മരുന്നുകൾ അച്ഛൻ ചെയ്തിരുന്നു.
8: ഈ പാമ്പ് ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമല്ലോ, പാമ്പ് കടിയേറ്റ് വരും.
9: അതെ,
8: എങ്ങനെയാണ് അവരെ ചികിത്സയൊക്കെ?
9: പാമ്പ് കയറി എന്ന് പറഞ്ഞാൽ പുള്ളി റിസ്കിലെ കേസൊന്നും അന്ന് അച്ഛൻ എടുക്കില്ല. അന്ന് പറഞ്ഞാൽ ഇതെല്ലാം കുറച്ച് തലവേദന ഉണ്ടാക്കുന്ന കേസായതുകൊണ്ട് അങ്ങനെ എടുക്കുന്നു. ഞാനും ഇന്ന് എടുക്കുന്നില്ല. കാരണം വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് നോക്കിയിട്ട് അവരെ മറ്റു സ്ഥലത്തേക്ക് വിടലാണ്. ചെറിയ പഴുതാറ അതേപോലെ കടന്തൽ അതുപോലെ തന്നെ ചെക്കാലി ഇങ്ങനെ കടിച്ചാൽ ഞാനിപ്പോൾ ചികിത്സ മാറ്റി കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് മറ്റില്ല കൂടുതൽ ഏത് കൂടുതൽ ഞാൻ അങ്ങനെ എടുത്ത് ചെയ്യുന്നില്ല.
8: ആശുപത്രിയിലേക്ക് വിടും,
9: ആശുപത്രിയിലേക്ക് വിടും. അപ്പം അത് നമുക്ക് ഗുണം ചെയ്യില്ല. നമുക്ക് എന്തെങ്കിലും ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പം ദോഷപരമായിട്ട് വരണ്ടെന്ന് വെച്ചിട്ടാണ്.
8: ഔഷധമാണ് ആയുർവേദമാണ്, ഔഷധ ചെടികൾ ധാരാളം ഉണ്ടാവണം, അത് പരിപാലിക്കണം, അതിന്റെ വംശനാശം ഉണ്ടാവാൻ പാടില്ല. വൈദ്യരുടെ വീടുകളിൽ ഇഷ്ടം പോലെ ഇത്തരം ചെടികൾ.
9: അത് എന്റെ വീടിന് 18 സെന്റ് ഇല്ലു, അത് ഏകദേശം 800 സസ്യങ്ങൾ എന്റെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം അത് കുറെ കുറഞ്ഞു. അപ്പൊ എങ്ങനെ കുറഞ്ഞാൽ ഒരു വലിയൊരു 8-10 വണ്ണൂല ഒരു താനി മരം ഉണ്ടായിരുന്നു. അതിന്റെ അടിയിൽ ഒരുപാട് സസ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ താനി മരം വീട്ടിനും റോഡിനും ജനങ്ങൾക്ക് ഒരു ഭീഷണിയായി വന്നുകൊണ്ട് ഇപ്പം അടുത്തകാലത്ത് മുറിച്ച് മാറ്റേണ്ടി വന്നു. മുറിക്കാതിരിക്കാൻ റോഡ് വികസനം വരുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും മുറിയണം.
8: താന്നിയുടെ തണലുണ്ടായിരുന്നു, മറ്റു ചെടികളൊക്കെ
9: നശിച്ചു പോയി. അതായത് ഒരു ചെടി വരും മറ്റൊരു ചെടീനെ ദോഷം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ചെടികളിൽ ഇപ്പൊ തൊട്ടടുത്ത് എനിക്ക് ഞാൻ ഈ തറവാട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 18 സെന്റ് സ്ഥലമുണ്ട്. അവിടെ പഴയ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക ചെടികളെല്ലാം. ആൾക്കാർ വന്ന് കാണാൻ വേണ്ടിയിട്ട് നിരവധി ആള് വീട്ടിൽ കാണാൻ വരും.
8: പണ്ട് കാലത്തെ ചെടികൾ ഇപ്പോഴും ഉണ്ട്,
9: കുറേ ഉണ്ട്. ഒരുപാട് സസ്യങ്ങളുണ്ട് പല. ഇപ്പൊ നീർമാതളം ഇപ്പൊ 2 വെച്ച് 2 പൂത്ത് കടന്നു. ഇപ്പൊ പൂത്തു നീർമാതളം 2 പൂത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ അതെല്ലാം അപൂർവ സസ്യങ്ങളാണ്. അങ്ങനെ നീലക്കടമ്പുണ്ട്, നീർമാതളമുണ്ട്, പിന്നെ മന്ദാരങ്ങളും പലതരം സസ്യ സസ്യങ്ങൾ ഇപ്പൊ നമ്മുടെ അടുത്തുണ്ട്.
8: വീട്ടിൽ തന്നെയാണോ ചികിത്സ?
9: വീട്ടിൽ തന്നെ ചികിത്സ
8: ചെയ്യുന്നുണ്ട്.
9: ഒന്നുമില്ല. അങ്ങനെ ചെയ്തിട്ടാണ് 2016 പോപ്പുലർ അവാർഡ്, 2019 വനമിത്ര അവാർഡ്, 2025 തന്നെ നിർമ്മലാനന്ദി മഹാരാജ പുരസ്കാരം കിട്ടി. പിന്നെ അതുപോലെ തന്നെ കോട്ടയം സെന്റ് ജോസഫ് കോളേജിലെ പരിസ്ഥിതി മിത്ര അവാർഡ് കിട്ടി. ഇതെല്ലാം നമുക്ക് കൊണ്ടുതരുന്നതാണ്.
8: ഒരുപാട് പുരസ്കാരങ്ങൾ
9: ഒരുപാട് കിട്ടി. പിന്നെ അത് മാത്രമല്ല ജെഎസ്എസ് മെഡിക്കൽ കോളേജിലൊക്കെ അടക്കം നമ്മൾ
8: വിളിച്ച്
9: പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് കേരള പല സ്ഥലത്ത് ഞാൻ ഇങ്ങനെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ട് അംഗൻവാടി മുതൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വരെ ഞങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ട്.
8: എന്താണ് ക്ലാസ് എടുക്കുക? നിങ്ങൾ ഔഷധ സസ്യങ്ങൾ പരിപാലനം മാത്രമാണോ അല്ലെങ്കിൽ ചികിത്സയും കൂടെ ഉണ്ടോ?
9: ഏറ്റവും നിറഞ്ഞ നമ്മളൊരു ചെടീനെ കൊണ്ടുപോയി കുട്ടിയെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ തൊട്ടാമ്പടി, യഥാർത്ഥ തൊട്ടാമ്പടി ആർക്കും ഒരു ചെടിയാന്ന് ഒരു മുള്ളിലെ ചെടിയാണ്. അതിന്റെ ഔഷധ ഗുണങ്ങൾ എന്താണെന്ന്
8: പറയുന്നത്
9: ആർക്കും അറിയില്ല. അപ്പൊ അത് നമുക്ക് വന്ന് ബാലക്ഷയം ക്ഷയരോഗമുണ്ട്, ബാലക്ഷയം കുട്ടികൾക്കുണ്ട്, കവങ്ങൾ, അത് നമ്മൾ കഷായം വെച്ച് കുറിച്ച് ബാലക്ഷയം മാറും. അതുപോലെ തന്നെ അത് ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ അതിന്റെ ഇല അരച്ച് കെട്ടിയ മുറിവ് ഉണങ്ങും. അത് വായ് പല്ലില് പുളിപ്പ് രസം ഉണ്ടെങ്കിൽ അത് കഷായം വെച്ച് വായ് കവിൾക്കൊള്ളിയാൽ തന്നെ ഈ രോഗം മാറും. ഇതെല്ലാവർക്കും അറിയില്ല.
8: എല്ലാവരുടെയും സുപരിചിതമായി കിട്ടുന്ന
9: സാധനമാണ്. അതാണ് നമ്മൾ കുട്ടിയൊക്കെ കാണിച്ചു. അത് ചെടീനെ കൊണ്ട് നമുക്ക് ചെടീനെ പോയിട്ട് തന്നെ കാണിച്ചു കൊടുക്കും. അതാണ് നമുക്ക്. അപ്പൊ നമ്മൾ ഉറുദൂക്കി എന്ന് പറഞ്ഞ ചെടിയുണ്ട്, ഈശ്വരമില്ലാന്ന് പറയും. ആ ഉറുദൂക്കിന് എന്തെല്ലാം ഔഷധ ഗുണമുണ്ട് അതിനകത്ത്? പെട്ടെന്നുള്ള വയറ് സംബന്ധ വയറുവേദന, അതിൽ വിഷാംശങ്ങൾ പറ്റിയ ചികിത്സകൾ, അതെല്ലാം ഈ ഉറുദൂക്കിനെ കൊണ്ട് മാറും. വയമ്പിനെ കൊണ്ട് എന്തെല്ലാം ചികിത്സ രോഗം മാറ്റാൻ കഴിയും? അപ്പൊ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ഈ വയമ്പ് തയ്ച്ചിട്ട് പ്രസവിച്ചിട്ട് 14 വയമ്പ് സ്വർണം തയ്ച്ചിൽ വയമ്പ് തയ്ച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ കുട്ടി ജനിച്ചിട്ട് 14 കൊടുക്കുമ്പോൾ തന്നെ ബുദ്ധി നേരെ നിൽക്കാൻ വേണ്ടി പണ്ട് EMS കൊടുത്തിരുന്നു പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പണ്ടേ രാജ ചികിത്സയിൽ വരെ വരുന്ന ഒരു ചികിത്സാ രീതിയാണ് അത്. വയമ്പ് സ്വർണം എന്ന് പറഞ്ഞാൽ പഞ്ചലോഹങ്ങൾ, സ്വർണം, ചെമ്പ്, വെള്ളി, ഇരുമ്പുകളൊക്കെ തീർത്തിട്ട് ഒരു മോതിരം പണ്ട് കാലത്ത് കഴിക്കുന്നുണ്ട്. ആ അതിനെ കൊണ്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബുദ്ധി നില കൂടുതൽ ബുദ്ധിശക്തി വളരും തോറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്.
8: ശാസ്ത്രീയം തന്നെയാണോ
9: അത്? അത് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ കുട്ടിക്ക് ഈ തേനും വയമ്പും ഈ മോതിരത്തിലാണ് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ബുദ്ധിശക്തി കൂടുതൽ ഓർമ്മശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്ച്ച് പണ്ട് കാലത്ത് കൊടുത്തു വരുന്നത്. ഇന്നും ആ മരുന്നിന് ഇന്നും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ആൾക്കാർ. വയമ്പ് നമ്മൾ കൊടുക്കും, ബാക്കി അവർ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ഇന്ന് ഓർമ്മിച്ച് ചെയ്യുന്നുണ്ട്. അത് വളരെ അപൂർവമായ ഒരു ചികിത്സാ രീതികൾ തന്നെ അത് പണ്ട് കാലത്തിൽ.
8: മറ്റു സസ്യങ്ങൾ ഏതൊക്കെ പ്രധാനമാണ്?
9: മറ്റൊരു ത്രിബല, ത്രികന്ധങ്ങൾ, ത്രികടു, നക്ഷത്ര വനമ്പരിയുണ്ട്, നക്ഷത്ര വനമുണ്ട്, ത്രിബല, ത്രികന്ധങ്ങൾ, അത് ഓരോരോ. ത്രിബല എന്ന് പറയുമ്പോൾ നെല്ലിക്ക, താന്നിക്ക, കടുക്ക, ത്രികന്ധങ്ങൾ, ചന്ദനം, മകിൽ ചന്ദനം, രക്തചന്ദനം. ത്രിഗന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചന്ദനത്തിന് മാത്രമേ വാസനയുള്ളൂ, മറ്റെണ്ണത്തിന് വാസനയില്ല. പിന്നെ ത്രികടു, ചുക്കമുളക്, തൃപ്പല്ലി, അങ്ങനെയാണ്. പിന്നെ നാൽപ്പാമരം, അത്തി, ഇത്തി, ആലരയാലല്ല, പേരാല്, ഇങ്ങനെയുള്ള ഔഷധങ്ങളെ റൂട്ടായിട്ട് പഴയ കാലം ആചാരന്മാർ പ്രത്യേകം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇത് പരിപാലിച്ച് വരണം. ഇപ്പം ഞാനിപ്പോൾ ഒരു പരിസ്ഥിതിയായെന്ന് നമ്മളെ സ്കൂളിൽ പല സ്കൂളിലും ചെടികൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അത് പല ക്ലബുകളും അല്ലെങ്കിൽ പല സംഘടനകളായിട്ടും അവർക്ക് തന്നെ ഫ്രീ ആയിട്ട് ചെടികൾ കൊടുക്കും. അപ്പോൾ അത് ഞാൻ മുൻകൂട്ടി തയ്യാറാക്കി വെക്കും. അവനെ പരിസ്ഥിതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ജൈവ വൈവിധ്യ ബോർഡിൽ ഒരുപാട് ഔഷധത്തോട്ടങ്ങൾ അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്.
8: ഈ ജൈവ കൃഷിയാണല്ലോ തീർച്ചയായിട്ടും ഔഷധ ചെടികൾക്ക് ആവശ്യം.
9: അതെ,
8: പുതിയ കാലത്ത് രാസ കീടങ്ങളും രാസ കീടനാശിനികൾ, രാസവളങ്ങൾ അതൊക്കെ ഉണ്ടാവും. ഈ ചെടികളെ പരിപാലിക്കുക എന്നുള്ളത് വളരെയധികം വിഷമം പിടിച്ചൊരു കാര്യമല്ലേ, അതാണ് സാധിക്കുന്നത്.
9: എന്താ വെച്ചാൽ നമ്മൾക്ക് ഇതിനുള്ള ജൈവ വളം, ചകിരിപ്പൊടി ചാണകപ്പൊടി മാത്രമേ ഇനി വെണ്ണീർ പോലും ഇനി പറ്റൂല. പിന്നെ നമ്മൾ മണ്ണിലുണ്ടാകുന്ന മാലിന്യങ്ങൾ ഏറ്റവും ദോഷം ചെയ്യുന്നു. നമ്മൾ ജൈവ വളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മണ്ണര കമ്പോസ്റ്റ് നമ്മടത്തുണ്ട്. ജൈവ വളങ്ങളാക്കി ചകിരിച്ച കരിയിലകൾ അടിച്ചു കൂട്ടി അത് പൊടിച്ച് നേരത്തേക്ക് ഇനി ഭക്ഷണം കൊടുക്കുന്നു. ഇനി ഭക്ഷണവും വെള്ളവും അന്ന് പ്രധാനമായിട്ട് വേണ്ട, അത് മുതൽ സൂര്യപ്രകാശം കിട്ടണം. സൂര്യപ്രകാശം കിട്ടിയെങ്കിൽ ചെടികൾ മുമ്പോട്ട് വളർന്നു പോകുമല്ലോ. ഏറ്റവും കൂടുതൽ ചെടികൾ ഞാൻ ചട്ടിയിലാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ചട്ടിയിലാകുമ്പോൾ കൂടുതൽ ചെടികൾ വന്ന് കുട്ടികൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരു അംഗൻവാടിയിലെ കുട്ടിക്ക് ഒരു ഒരു ഒരേ സമയത്ത് ഒരുപാട് സ്കൂളിൽ സൗഷത്തോട്ട് ഉണ്ടാക്കി ഞാൻ. പിന്നെ മാവും പിലാവും പുളിയും കരിമ്പും തെങ്ങുംപലം എന്ന ആ കവിത്രത്തിന് ഞാൻ ഒരു ഒരു മൂന്ന് സ്കൂളിൽ തിരഞ്ഞെടുത്ത എൻ്റെ നാട്ടിൽ, ബേങ്ങാൽ കാനായി സ്കൂള്, കാനായി നോർത്ത് യു പി സ്കൂൾ, മണിയാർ ഗവൺമെൻറ് യു പി സ്കൂൾ, ഇതിങ്ങനെ അവിടെ മൂന്ന് സ്ഥലത്ത് മൂന്ന് കൗൺസിലർ, നമ്മൾ മുനിസിപ്പാലിറ്റി കൗൺസിലർ, ഈ മൂന്ന് കൗൺസിലർമാർക്കൊണ്ട്

0: അല്ലെങ്കിൽ ഇട്ടൊരു വെച്ചൊരു ഫോട്ടോ ഉണ്ട്. അപ്പൊ ഞാൻ എന്നിട്ട് ഒരു 6 ആഴ്ച ക്ലാസ് കൊടുത്തിനി, പിന്നെ കുട്ടികൾ ഇല്ലാണ്ടായി വരുന്നു. അതുകൊണ്ട് നമ്മൾ സൗജന്യമായിട്ട് ഒരു കുട്ടിയെ നിങ്ങളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ രക്ഷിതാക്കന്മാരോ കുട്ടികളോ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇത് എന്തിനാ, ഇത് വന്യം നിന്ന് പോകുന്ന അറിവുകൾ. ഞാൻ എൻ്റെ മക്കളെ അല്ല മറ്റുള്ള കുട്ടികളെ പറഞ്ഞു കൊടുത്തില്ല, ഞാൻ ഈ ജനങ്ങളുടെ ഇടയിൽ ഒന്നുമല്ല. പക്ഷേ ഈ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള അറിവുകൾ ഏറ്റെടുക്കാനുള്ള സ്വാതന്ത്ര്യം രക്ഷിതാക്കന്മാരോ കുട്ടികളെ കാണിക്കുന്നില്ല.
1: പുതിയ തലമുറക്ക്
0: താല്പര്യമില്ല. അതാണ് ഇതിൻ്റെ ഇത് എപ്പോഴെന്നാണ്, ഇത് നേരെ മറിച്ച് പുറത്തുള്ള ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അതാണ് വിദേശികളടക്കം കേരളത്തിൽ ആയുർവേദത്തെ വിട്ടുനോക്കുന്നു പറഞ്ഞത്. എന്താണ് ചെടി? ഒരു ക്യാൻസർക്ക് മാറ്റാൻ ഒരു ചെടി മതി, അല്ലെങ്കിൽ ഒരു ഒരു രോഗത്തെ മാറ്റിക്കെടുക്കാൻ ഒരു ചെടി മതി. അപ്പോൾ ഇതിനെ നമുക്ക് കൂട്ടി യോജിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പാരമ്പര്യ രീതിയിൽ ഇത്രയും ഔഷധങ്ങളുണ്ട്. അതാണ് കഴിഞ്ഞ ഈ കല്ലോട്ട് എന്ന് പറഞ്ഞ പിന്നെ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രം ഉൾക്കാണ് ഞാൻ പ്രത്യേക സ്നേഹിതമായിട്ട് പങ്കെടുത്തതാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് പാരമ്പര്യത്തെ എന്നും നിലനിർത്തി കൊണ്ടുപോകണം. ഒരുപാട് പിന്നെ താളിയോള ഗ്രന്ഥങ്ങൾ പുറത്ത് കിടക്കുന്നുണ്ട്, അതിൽ അപൂർവങ്ങൾ അറിവുകൾ കിടക്കുന്നുണ്ട്. 3 താളിയോള ഗ്രന്ഥം
1: കണ്ടെടുത്തിട്ടുണ്ട്.
0: അതിലും പിന്നെ നമ്മൾ ഈ ആയുർവേദം ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു പൂർണ്ണമായിട്ട്. 3 ഗ്രന്ഥം 3 ആയുർവേദത്തിലാണ്. അതിൽ പല പല വ്യത്യസ്തങ്ങളായ രോഗ ചികിത്സകൾ അതിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കി പഠിച്ച് എന്തെങ്കിലും രോഗത്തിന് പോകണം അതിൽ നോക്കി നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഈ അറിവുകളെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയണം. ഇത് വരും തലമുറക്ക് മാറ്റിയെടുക്കാൻ കൊടുക്കാനുള്ള സന്നദ്ധ ഉണ്ടാവണം, സ്വീകരിക്കാനുള്ള മനസ്സ് കുട്ടികൾക്ക് ഒരു സക്കറം ഉണ്ടാവണം.
1: അതാണ് ജനങ്ങൾ വളരെ പെട്ടെന്ന് അസുഖം മാറാൻ വേണ്ടി അലോപ്പതിയിലേക്കും ഹോമിയോപ്പതിയിലേക്കും തിരിയും.
0: അതിൽ നിന്ന് മറ്റ് പല രോഗങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന
1: ആയുർവേദ ചികിത്സ അല്പം ചെലവേറിയതാണെന്ന് വിചാരിക്കുന്നുണ്ട്, ശരിയായിരിക്കും?
0: ചെലവ് ഉണ്ട്. എന്നുവെച്ചാൽ ഈ മരുന്നുകൾ അരച്ചു പിടിച്ച് കഷായം കുഴമ്പാക്കി വരുമ്പോൾ കുറച്ച് ചെലവുകളുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സാമ്പത്തിക ഇത് വരുന്നതാണ്. അതായത് ഈ മരുന്നുകൾ കുറച്ച് പെട്ടെന്ന് ഒരു പച്ചമരുന്ന് കൊടുക്കുമ്പോൾ ചില രോഗത്തിൻ്റെ ചെറിയ പൈസ കൊണ്ട് മാറും, ചില നമ്മളിൽ നിന്ന് ചെറിയ ചികിത്സക്ക് അങ്ങനെ ഒരു വലിയ പൈസ മേടിച്ച് ചെയ്യുന്നില്ല. പക്ഷേ മരുന്നിനൊരു പൈസ നമുക്ക് വാങ്ങിക്കാണ്ട് നിലനിന്ന് പോകാൻ കഴിയില്ല.
1: മരുന്ന് എവിടത്തേക്കാണ് കൊടുക്കുക? രോഗികൾക്കാണോ അല്ലെങ്കിൽ ഔഷധശാലകൾക്കോ?
0: രോഗികൾക്കാണ് കൊടുക്കൽ. നമ്മൾ കാര്യമായിട്ട് ഈ ഹെയർ ഓയിൽ അന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ ഇതിലേക്ക്
1: ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണത്?
0: അത് നമ്മൾക്ക് ഈ പിന്നെ ഈ കയ്യണ്ണി ഉഴിഞ്ഞ മുക്കുറ്റി തിരിത ഇതെല്ലാം വെച്ച് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു മരുന്ന് നമുക്ക് ഒരു ഒരുപാട് നല്ല ഓർഡർ
1: കിട്ടുന്നുണ്ട്.
0: കുമാരി ബൃങ്ക ഹെയർ ഓയിൽ, കുമാരി കറ്റാർവാഴ ബൃങ്ക കയ്യണ്ണി നെല്ലിക്കാലം ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു മരുന്ന്. അത് നല്ല റിസൾട്ടുള്ളൊരു ഹെയർ ഓയിൽ. അതാണ് നമ്മൾ
1: മുടി
0: കൂടുതൽ ഉണ്ടാവും, മുടിക്കുള്ള രോഗങ്ങൾ മാറും, തലവേദന ഉണ്ടാവില്ല, മുടി കൊഴിച്ചിലുണ്ടാവില്ല, താര ഉണ്ടാവില്ല, നല്ല സുഖനിദ്രകൾ കിട്ടുന്ന ഒരു ഹെയർ ഓയിലാണത്. അത് നമ്മൾ കുറെ കാലം ആമസോണിൽ കൊടുത്തിനി. ആമസോണിൽ ഇപ്പോൾ ഈ വില എണ്ണക്ക് വില കൂടിയതിന് ശേഷം ഞാൻ ഇപ്പം ഒരു കൊടുക്കാൻ തയ്യാറായി പെടുന്നില്ല.
1: എങ്ങനെയാണ് അതിന്റെ വിൽപ്പനയൊക്കെ?
0: ആമസോണിൽ നമ്മൾ നേരിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ മരുന്നുണ്ടാക്കി കുടുംബശ്രീയാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. കുടുംബശ്രീയായിട്ട് നമ്മളൊരു അണ്ടറിൽ ബന്ധമുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ഞാൻ പ്രകൃതി മൈതാനിലെല്ലാം ഞാൻ 15 ദിവസം ക്യാമ്പ് ചെയ്തിട്ട് ഇത്തരം മരുന്നുകൾ വിൽക്കാനും പോയിട്ടുണ്ടായിരുന്നു.
2: ജനകീയത്തിൽ ഇതുവരെ സംസാരിച്ചത് ശ്രീ കാനായി നാരായണൻ വൈദ്യർ. തുടർഭാഗം അടുത്ത ദിവസം ജനകീയത്തിൽ. ജനകീയം സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
3: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
2: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
3: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
2: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
3: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറൻറ്റ് നെല്ലുന്നി മട്ടന്നൂർ. രുചിയുടെ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ടു ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ടു ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. സെയ്ഷൽസ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ശക്തിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തി. കഴിഞ്ഞ 50 വർഷത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള വിശ്വാസത്തിലും പരസ്പര പുരോഗതിയിലും അധിഷ്ഠിതമാണെന്നും എന്നാൽ വരാനിരിക്കുന്ന 50 വർഷങ്ങൾ നവീകരണം, സുസ്ഥിരത എന്നിവയാൽ രൂപപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 12-ന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഹൈസ്പീഡ് ഡീസൽ മാത്രമായി പരിമിതപ്പെടുത്തുകയും വ്യവസായ വാണിജ്യ ഉപഭോക്താക്കൾക്ക് പ്രത്യേക നിബന്ധനകൾ ബാധകമാക്കുകയും ചെയ്തിരുന്നു. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ദുരുപയോഗം എന്നിവ തടയുന്നതിനൊപ്പം റീറ്റെയിൽ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെട്രോളും ഡീസലും ലഭ്യമാക്കുക എന്നതായിരുന്നു നടപടികളുടെ ലക്ഷ്യം. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാനും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും താൽക്കാലിക നടപടികളിലൂടെ സാധിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ കേന്ദ്രമന്ത്രി ഉന്നതതല അവലോകന യോഗം ചേരും. അസമിലും പരിസരപ്രദേശങ്ങളിലും പ്രളയം മൂലമുണ്ടായ വിളനാശം, അടിസ്ഥാന സൌകര്യ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തും. നാളെ അരുണാചൽ പ്രദേശിലെ പ്രളയബാധിത പ്രദേശങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. സിനിമാ മേഖലയിലെ അടിസ്ഥാന സൌകര്യം വേഗത്തിലാക്കുന്നതിനായി മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ ചട്ടങ്ങളുടെ കരട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഫണ്ടിലേക്കുള്ള കേന്ദ്ര സർക്കാർ നിക്ഷേപ വിഹിതം 60,000 കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസന നിക്ഷേപങ്ങൾ വേഗത്തിലാക്കാൻ ഫണ്ടിലേക്ക് 30,000 കോടി രൂപയുടെ അധിക നിക്ഷേപത്തിനുകൂടി കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകിയിരുന്നു. NIIF രണ്ടാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ അധിഷ്ഠിത ഫണ്ട് രൂപീകരിക്കുന്നതിനാണ് ഈ അധിക തുക വിനിയോഗിക്കുകയെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ ഇന്ന് പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: 16 വകുപ്പുകളിലേക്കുള്ള ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പുമാണ് നിയമസഭയിൽ ഇന്ന് നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രമേയവും ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആയിരിക്കും അവതരിപ്പിക്കുക. ആലുവയിൽ പുതിയ ജലശുദ്ധീകരണശാല ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് ടി ജെ വിനോദും, സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നിയമവിരുദ്ധ ഫീസ് ഈടാക്കിയത് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളിയും ശ്രദ്ധ ക്ഷണിക്കും.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്നും മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ട്രോളിംഗ് കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 52 ദിവസത്തേക്ക് സൌജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മത്സ്യബന്ധന വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധയുണ്ടായത്. ഈ മാസം ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്നും ജർമ്മനി പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ പരാഗ്വേയോടാണ് മുൻ ലോക ചാമ്പ്യന്മാർ പരാജയപ്പെട്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്കാണ് പരാഗ്വേയുടെ വിജയം. മറ്റൊരു പോരാട്ടത്തിൽ ജപ്പാനെ വീഴ്ത്തി ബ്രസീലും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ കടന്നു. മൊറോക്കോയും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാവിലെ 10:30 ആരംഭിക്കും. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ദേശീയ സമുദ്രോൽപ്പന്ന നൈപുണ്യ ഒളിമ്പ്യാഡിന്റെ 2ാം പതിപ്പ് അടുത്തമാസം 1 മുതൽ രാജ്യത്ത് നടക്കും. സീഫുഡ് എക്സ്പോ ഭാരത് 2026 ഭാഗമായി 3 ദിവസത്തെ ഒളിമ്പ്യാഡാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി സംഘടിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്ക് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ 4 മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് വായനാ വസന്തത്തിൽ ടി പി പത്മനാഭന്റെ രാഷ്ട്രീയ കഥകൾ എന്ന കഥാസമാഹാരത്തിലെ പാനിപ്പറ്റിലെ യുദ്ധം എന്ന കഥ അവതരിപ്പിക്കുന്നു ചന്ദ്രഭാനു തില്ലങ്കേരി.
3: ജനറൽ മാനേജറുടെ മുറിയുടെ മുമ്പിലെ കോൺഫറൻസ് ഹാളിൽ തങ്ങളുടെ ഉഴവും കാത്ത് അവരൊക്കെ ഇരുന്നു. എല്ലാവരും അവിടുത്തെ തൊഴിലാളികളായിരുന്നു. 10-15 കൊല്ലം സ്റ്റോറിലും ബാഗിംഗ് പ്ലാന്റിലും വർക്ക്ഷോപ്പിലുമൊക്കെയായി ജീവിതം മുന്തി നീക്കിയവർ. അവരുടെ ഇടയിൽ പഠിപ്പും പരിചയവുമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എപ്പോഴെങ്കിലും ഒരു ഓഫീസറാകുവാൻ, ഒരു ജൂനിയർ ഓഫീസറെങ്കിലും ആകുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നില്ല അവരൊന്നും. ഗവൺമെൻറ്റിൻ്റെ കമ്പനി ആയിരുന്നെങ്കിലും മാനേജീരിയൽ കാഡറിൻ്റെ ഏറ്റവും താഴത്തെ പടിയിൽ ഒരൊഴിവ് വന്നാൽ പോലും പത്രങ്ങളിൽ പരസ്യപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള ഒരു ജൂനിയർ ഓഫീസറെ അങ്ങോട്ട് മാറ്റിയിട്ടോ ഒഴിവ് നികത്താറായിരുന്നു പതിവ്. ഇപ്പോഴിതാ അതൊക്കെ മാറിയിരിക്കുന്നു. ഇനി മുതൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ള ഏതാനും തസ്തികകളെങ്കിലും കമ്പനിയിലെ തൊഴിലാളികളുടെ ഇടയിൽ മിനിമം യോഗ്യതയുള്ളവരില്ലെങ്കിൽ മാത്രമേ പത്രങ്ങളിൽ പരസ്യം ചെയ്തു വെളിയിൽ നിന്ന് ആളുകളെ എടുക്കുകയുള്ളൂ. അത്രയ്ക്കും രക്ഷപ്പെട്ടുവല്ലോ. കോൺഫറൻസ് ഹാൾ എയർ കണ്ടീഷൻഡും മറ്റെല്ലാവിധ സുഖസൗകര്യങ്ങളും ഉള്ളതായിരുന്നുവെങ്കിലും ഒരു നിരിപ്പോടിൻ്റെ അകത്ത് പെട്ടതുപോലെയായിരിക്കും പലർക്കും. എന്തൊക്കെയായിരിക്കും ചോദിക്കുക? ആരൊക്കെയായിരിക്കും ചോദിക്കുക? പുതിയ ജനറൽ മാനേജർ എന്തെങ്കിലും ചോദിക്കുമോ? കുറേ സമയമെടുക്കുമോ? ഓരോരുത്തർക്കും ഇങ്ങനെ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ശങ്കരൻകുട്ടിക്ക് മാത്രം ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ക്യാൻറ്റീൻ സൂപ്പർവൈസറുടെ ജോലിയിൽ ആരെയെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കുമെന്ന് ശങ്കരൻകുട്ടി ദൃഢമായി വിശ്വസിച്ചിരുന്നു. ശുപാർശ ചെയ്യാൻ ശക്തരായ ആളുകളുണ്ടായിട്ടോ ഉയർന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വാക്കുകൊടുത്തിട്ടോ ഒന്നുമായിരുന്നില്ല ശങ്കരൻകുട്ടി ഈ വിശ്വാസത്തിൽ എത്തിച്ചേർന്നത്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചിട്ട് തന്നെയായിരുന്നു. ഏതൊരു ജോലിക്കും യോഗ്യതകളാണല്ലോ പ്രധാനം. ഇവിടെ യോഗ്യതകളെന്ന് പറയുമ്പോൾ ക്യാൻറ്റീനിൽ ജോലി ചെയ്ത പരിചയമാണല്ലോ ആവശ്യമായി എടുക്കേണ്ടത്. ശങ്കരൻകുട്ടി ക്യാൻറ്റീനിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് വന്ന വേറെ ആരും ചെയ്തിട്ടുമില്ല. പിന്നെ ഇൻ്റർവ്യൂവിന് വന്ന എല്ലാവരേക്കാളും മുമ്പേ കമ്പനിയിൽ ജോലിക്ക് പ്രവേശിച്ചതും ശങ്കരൻകുട്ടിയാണ്. ഇത് എക്സ്പീരിയൻസിൻ്റെ കാര്യം. ഇനി പഠിപ്പ്. ശങ്കരൻകുട്ടി സ്കൂൾ ഫൈനൽ പാസ്സായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു കൊല്ലത്തോളം കോളേജിൽ പോയിട്ടുമുണ്ട്. ഇവിടെയും മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ തനിക്ക് പ്രൊമോഷൻ കിട്ടുമെന്ന് ശങ്കരൻകുട്ടി ഉറച്ചു വിശ്വസിക്കാൻ വേറെയും കാരണങ്ങളുണ്ടായിരുന്നു. ശങ്കരൻകുട്ടി ഇതുവരെയും ആരെക്കൊണ്ടും മോശം പറയിച്ചിട്ടില്ല. ഏൽപ്പിച്ച ജോലി ചെയ്തില്ലെന്നോ, ചെയ്താൽ നന്നാകാറില്ലെന്നോ, സമയത്ത് തീർത്തില്ലെന്നോ എന്നൊന്നും ശങ്കരൻകുട്ടിയെപ്പറ്റി ആരും പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടുമില്ല. നല്ലത് പലപ്പോഴും എഴുതിയിട്ടുണ്ട് താനും. പ്രൊമോഷൻ്റെ കാര്യത്തിൽ കോൺഫിഡൻഷ്യൽ റെക്കോർഡ് വളരെ പ്രധാനമാണല്ലോ. പിന്നെ ആളുകളോടുള്ള പെരുമാറ്റത്തിൻ്റെ കാര്യം, ശങ്കരൻകുട്ടി മോശമായി പെരുമാറിയെന്ന് ആരും ഒരു മാനേജരും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്ന ആദ്യ നാളുകളിൽ ശങ്കരൻകുട്ടി തൊഴിലാളി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നത് ശരി തന്നെ. പക്ഷേ അന്നും ശങ്കരൻകുട്ടി ആരോടും ധിക്കാരമായി പെരുമാറിയിട്ടില്ല, ജോലി ചെയ്യാതിരുന്നിട്ടുമില്ല. ഈയിടെയായി ശങ്കരൻകുട്ടി തൊഴിലാളി പ്രവർത്തനത്തിലില്ല, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അയാൾക്ക് അതിന് സമയം കിട്ടുന്നില്ല. ജോലി കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് ഓടണം. അവിടെ ഭാര്യ ഒരു രോഗിയായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വീട്ടുജോലികളിലൊക്കെ സഹായിക്കണം. പിന്നെ കുട്ടികളുടെ കാര്യം, അവരുടെ ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, അതിലൊക്കെ ശങ്കരൻകുട്ടി തന്നെ താല്പര്യമെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ ജീവിതത്തിലെ എണ്ണമറ്റ പരാധീനതകളെക്കുറിച്ച് ഓർത്തപ്പോൾ ശങ്കരൻകുട്ടിക്ക് എന്തെന്നില്ലാത്ത മടുപ്പ് തോന്നി. പക്ഷേ അപ്പോഴും ക്യാൻറ്റീൻ സൂപ്പർവൈസറുടെ പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ തനിക്കു തന്നെയായിരിക്കുമെന്ന് അയാൾ തന്നെ തന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. പഴയ നിറം മങ്ങിയ ഫയലും മടിയിൽ വെച്ച് കോൺഫറൻസ് ഹാളിൽ മറ്റ് അപേക്ഷകരുടെയൊക്കെ മുമ്പിലായിട്ടായിരുന്നു അയാളിരുന്നത്. നെറ്റിയുടെ ഇരുവശവും പിറകിലോളം ശൂന്യമായി കഴിഞ്ഞിട്ടുള്ള തലയിൽ മൂർധാവിൽ മാത്രമേ അല്പം മുടി ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഈ മുടിയിൽ ഇടയ്ക്കിടെ വിരലോടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവ്യക്തമായ ഒരു ഭയം, അത് അധികം നേരമൊന്നും നിന്നിരുന്നില്ലെങ്കിൽ കൂടിയും അയാളെ ബാധിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ മാനേജ്മെൻറ്റ് എന്തെങ്കിലും കാരണവശാൽ അയാൾക്ക് കൊടുക്കാതെ അങ്ങനെയും വരാമല്ലോ, മാനേജ്മെൻറ്റിൻ്റെ കാര്യമല്ലേ. പക്ഷേ അപ്പോഴൊക്കെ ഒരു ഭ്രാന്തൻ്റെ വാശിയോടെ ശങ്കരൻകുട്ടി തന്നെ തന്നെ വിശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇല്ല ഇല്ല, അങ്ങനെ വരില്ല. പ്രൊമോഷൻ്റെ കാര്യം ഉറപ്പിക്കുവാനായി ഈയിടെ ശങ്കരൻകുട്ടി മറ്റൊരു കാര്യവും ചെയ്തിരുന്നു. ഷിഫ്റ്റ് കഴിഞ്ഞാൽ നേരെ ക്യാൻറ്റീനിൽ ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുക. ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ശരിയായ വിവരങ്ങൾ കയ്യിലുണ്ടായിരിക്കണമല്ലോ. എത്ര ആളുകൾക്കാണ് ഇപ്പോൾ ക്യാൻറ്റീനിൽ ഭക്ഷണം നൽകുന്നത്? ഒരു ദിവസം എത്ര അരി, പച്ചക്കറി, പാൽ വാങ്ങുന്നുണ്ട്? ഒരു ഉണ്ണി ആകെ എന്തു ചിലവ് വരും? ഇതിൽ മാനേജ്മെൻറ്റിൻ്റെ സബ്സിഡി എത്ര? ചിലവ് കുറയ്ക്കാൻ മാർഗങ്ങളുണ്ടോ? ചിലവ് കുറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെയൊക്കെ കണക്കുകൾ അയാൾ ശേഖരിച്ചിരുന്നു. ഇന്നുള്ളതിലും കൂടുതൽ നന്നായി എങ്ങനെ ക്യാൻറ്റീൻ നടത്താമെന്നുള്ളതിനെക്കുറിച്ചും അയാൾക്ക് ദൃഢമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ക്യാൻറ്റീനെക്കുറിച്ച് ആർ എന്തു ചോദിച്ചാലും അയാൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ നൽകുവാൻ കഴിയും. ഒരു വിഷമമേ ഉണ്ടായിരുന്നുള്ളൂ, ഇംഗ്ലീഷ്. ഇതൊക്കെ ഇംഗ്ലീഷിലാണല്ലോ പറഞ്ഞു ഒപ്പിക്കേണ്ടത്. ശങ്കരൻകുട്ടിക്കാണെങ്കിൽ പഠിക്കുന്ന കാലം മുതലേ ഇംഗ്ലീഷ് വളരെയധികം വഴങ്ങുന്ന ഒരു വിഷയമായിരുന്നില്ല. അല്ലെങ്കിൽ ശങ്കരൻകുട്ടി തന്നോട് തന്നെ ചോദിച്ചു, ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും ചോദ്യങ്ങൾ എന്ന് എന്താണ് തീർച്ച? മലയാളത്തിലും ആവാമല്ലോ. പുതിയ ജനറൽ മാനേജർക്ക് മലയാളം നല്ല വശമില്ലെങ്കിലും കേട്ടാൽ മനസ്സിലാകുമല്ലോ. പേഴ്സണൽ മാനേജരും പ്രൊഡക്ഷൻ സൂപ്രണ്ടും മലയാളികളല്ലേ. ഇതിനൊക്കെ പുറമെ ക്യാൻറ്റീനിലെ കാര്യങ്ങൾ ഭംഗിയായി നോക്കി നടത്താൻ ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നുണ്ടോ? ഇല്ല ഇല്ല. 15 കൊല്ലത്തോളം രാപ്പകൽ ഭേദമില്ലാതെ ഷിഫ്റ്റിലും ജനറൽ ഷിഫ്റ്റിലുമൊക്കെ ഒരു വണ്ടിക്കാളയെപ്പോലെ വേനലിലും മഴയത്തും ജോലി ചെയ്ത് ക്ഷീണിച്ച ശങ്കരൻകുട്ടി മനസ്സുകൊണ്ട് തൻ്റെ അതുവരെയുള്ള ജോലി പൂർണ്ണമായും ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ഇടയ്ക്ക് ശങ്കരൻകുട്ടി ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചുമൊക്കെ ഓർക്കുകയുണ്ടായി. അവരോടൊന്നും വരാൻ പോകുന്ന പ്രൊമോഷനെക്കുറിച്ച് ശങ്കരൻകുട്ടി ഒന്നും പറഞ്ഞിരുന്നില്ല. പ്രൊമോഷൻ്റെ വിവരത്തെക്കുറിച്ച് അറിയുമ്പോൾ അവർക്കൊക്കെ എന്തൊരു സന്തോഷമായിരിക്കും, എന്തൊരു ആശ്വാസമായിരിക്കും. അതോർത്തപ്പോൾ ശങ്കരൻകുട്ടിയുടെ മുഖം വികസിച്ചു. പഴയ ഫയലും മടിയിൽ വെച്ച് ശങ്കരൻകുട്ടി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കെ ഫയലിൽ അയാൾ പണ്ട് ഹൈസ്കൂളിലും കോളേജിലും പഠിച്ചിരുന്ന കാലത്ത് ഫുട്ബോൾ ടീമിലുണ്ടായിരുന്നതിൻ്റെ തെളിവുകളായിരുന്നു ജനറൽ മാനേജരുടെ മുറിയിൽ. ജനറൽ മാനേജരുടെ മുറിയിൽ അദ്ദേഹത്തിന് പുറമെ പേഴ്സണൽ മാനേജറും പ്രൊഡക്ഷൻ സൂപ്രണ്ടും ഉണ്ടായിരുന്നു. ജൂനിയർ ഓഫീസറെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു ഇവർ. ഇവരെ കൂടാതെ ഇവരെ സഹായിക്കാനായി ഒരു പേഴ്സണൽ ഓഫീസറും ഉണ്ടായിരുന്നു. സാധാരണയായി ഒരു ജൂനിയർ ഓഫീസറുടെ ഇൻ്റർവ്യൂവിന് ഇത്ര വലിയ ഉദ്യോഗസ്ഥന്മാരുടെ കമ്മിറ്റി കൂടാറ് പതിവുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പുതിയ ജനറൽ മാനേജറുടെ ഇഷ്ടമനുസരിച്ചായിരുന്നു. ജനറൽ മാനേജർ പുതിയ പല ആശയങ്ങളുമുള്ള ഒരാളായിരുന്നു. ഇവയൊക്കെ പതുക്കെ പതുക്കെ നടപ്പിൽ വരുത്താനും അദ്ദേഹം തീരുമാനിച്ചിരുന്നു. തൻ്റെ അടുത്ത സഹപ്രവർത്തകരോട് ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. പേഴ്സണൽ മാനേജർ ഭവ്യതയോടെ പറഞ്ഞു, നമുക്ക് തുടങ്ങാമല്ലോ. ജനറൽ മാനേജർ കണ്ണു പകുതി ചിമ്മി എന്തോ ഗാഢമായി ആലോചിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വരട്ടെ. അതിനിടയിൽ പേഴ്സണൽ ഓഫീസർ ഇൻ്റർവ്യൂവിന് വിളിച്ചവരുടെ ഫയലുകൾ ജനറൽ മാനേജറുടെ മുമ്പിലേക്ക് നീക്കിവെക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അയാളെ കൈകൊണ്ട് വിലക്കി ജനറൽ മാനേജർ പറഞ്ഞു, ഇതൊക്കെ പിന്നീട് നോക്കാം. എന്നിട്ട് പേഴ്സണൽ മാനേജറെയും പ്രൊഡക്ഷൻ സൂപ്രണ്ടിനെയും നോക്കി പറഞ്ഞു, ഇൻ്റർവ്യൂവിന് എനിക്ക് എൻ്റേതായ ചില തിയറികളൊക്കെയുണ്ട്. അത് കേട്ട പേഴ്സണൽ മാനേജറും പ്രൊഡക്ഷൻ സൂപ്രണ്ടും വളരെ ബഹുമാനപൂർവ്വം പുഞ്ചിരിച്ചു. എന്തൊക്കെയാണ് ഇൻ്റർവ്യൂവിന് വരുന്ന ഒരാളോട് ചോദിക്കേണ്ടത് എന്നൊന്നും ഞാൻ അയാളുടെ പേഴ്സണൽ ഫയൽ നോക്കി മുൻകൂട്ടി തീരുമാനിക്കാറില്ല. അങ്ങനെ ചെയ്യുന്നത് വളരെ ശരിയല്ലെന്നുമാണ് എൻ്റെ വിശ്വാസം. ആളെ കണ്ടുകഴിഞ്ഞാൽ പൊതുവായ ചില വിഷയങ്ങളെക്കുറിച്ച് അയാളുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ശരിക്കുള്ള ചോദ്യങ്ങൾ പിന്നീട് തനിയെ വന്നുകൊള്ളും. എങ്ങനെയെന്ന് വെച്ചാൽ, ജനറൽ മാനേജർ പൊടുന്നതിനെ നിർത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേർക്കും കർണാടക സംഗീതത്തിൽ നിശ്ചയം കാണുമല്ലോ. കർണാടക സംഗീതത്തിലുള്ള പരിജ്ഞാനത്തെക്കുറിച്ച് ഇങ്ങനെ ചോദ്യം വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പേഴ്സണൽ മാനേജറും പ്രൊഡക്ഷൻ സൂപ്രണ്ടും ഞെട്ടി. കർണാടക സംഗീതത്തെക്കുറിച്ചെന്നല്ല, ഒരു സംഗീതത്തെക്കുറിച്ചും അവർക്ക് അറിയില്ലായിരുന്നു. അതിനു പുറമെ ക്യാൻറ്റീൻ സൂപ്പർവിഷനും കർണാടക സംഗീതവും തമ്മിലുള്ള ബന്ധം എന്താണാവോ എന്ന് അത്ഭുതത്തോടെ അവർ ഓർക്കുകയും ചെയ്തു. എങ്കിലും അവർ ഇതൊന്നും പുറത്തു കാണിച്ചില്ല, വെറുതെ തലയാട്ടുക മാത്രം ചെയ്തു. പക്ഷേ അവരുടെ പ്രതികരണത്തിനൊന്നും കാത്തുനിൽക്കാതെ ജനറൽ മാനേജർ പറഞ്ഞു, വലിയ കർണാടക വിദ്വാൻമാരുണ്ടല്ലോ, കാഞ്ചീപുരം നൈനാപ്പിള്ള അല്ലെങ്കിൽ അരിയക്കുടി, മഹാരാജപുരം, മുസിരി, ഇവരെയൊക്കെ പോലുള്ളവർ. ഇവരൊന്നും ഒരിക്കലും ഒരു കച്ചേരിക്കും എന്തൊക്കെയാണ് പാടേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിച്ചു വരില്ല. സദസ്സിനെ ആദ്യം ഒന്ന് നല്ലതുപോലെ നോക്കും, എന്നിട്ട് ഒരു വർണ്ണം പാടും. വർണ്ണം കഴിയുമ്പോൾ ശരിക്കും വാമപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് കൃതികളുടെയും പല്ലവിയുടെയും തുക്കടയുടെയും തില്ലാനയുടെയും ഒക്കെ ഒരു വരവാണ്. ഇതൊക്കെ ആ സദസ്സിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും, ഒന്നും മുൻകൂട്ടി തീരുമാനിച്ചിരിക്കില്ല ഒന്നും. ജനറൽ മാനേജർ ഭൈരവിരാഗത്തിൽ ഒരു അടതാളവർണ്ണം മൂളാൻ തുടങ്ങിയപ്പോൾ പേഴ്സണൽ മാനേജരും സൂപ്രണ്ടും പരസ്പരം നോക്കിയിരുന്നു. അഗ്രഹാരത്തിലെ രാമനവമി ആഘോഷത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തെ പിടിച്ചുടക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം മൂളൽ നിർത്തി, എന്നിട്ട് പേഴ്സണൽ ഓഫീസറോട് പറഞ്ഞു, വിളിച്ചോളൂ. പേഴ്സണൽ ഓഫീസർ വാതിൽ തുറന്ന് ഉറക്കെ വിളിച്ചു, കെ പി ശങ്കരൻകുട്ടി. നീണ്ടുനിന്ന കാത്തിരിപ്പിൽ നിന്ന് മോചനം കിട്ടിയപ്പോൾ ശങ്കരൻകുട്ടി ഒരു നിമിഷ നേരത്തേക്ക് അന്ധാളിച്ചിരുന്നു. പക്ഷേ അത് ഒരു നിമിഷ നേരത്തേക്ക് മാത്രമായിരുന്നു. ജനറൽ മാനേജറുടെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശങ്കരൻകുട്ടിയുടെ മനസ്സിൽ വരാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവാധീനത്താൽ എന്ന് തന്നെ പറയാം, അയാൾക്ക് ഒരു തരത്തിലുള്ള പരിഭ്രമവും ഉണ്ടായിരുന്നില്ല. ഏത് ചോദ്യത്തിനും ശരിയായ ഉത്തരം പറയാൻ അയാൾ തയ്യാറായിരുന്നു. അപ്പോഴും മനസ്സിൽ തന്നോട് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ആരെങ്കിലും സൂപ്പർവൈസർമാരായി എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്നെയായിരിക്കും, എന്നെ മാത്രം. ജനറൽ മാനേജർ യാതൊരു തരത്തിലുള്ള സങ്കോചവും ഭയവും കാട്ടാതെ തൻ്റെ മുറിയിലേക്ക് കടന്നു വന്ന ഉണങ്ങിച്ചടച്ച ശങ്കരൻകുട്ടിയെ ഉളികണ്ണാലെ സൂക്ഷിച്ചു നോക്കി. ഇരിക്കെ ശങ്കരൻകുട്ടി എല്ലാവരെയും വണങ്ങിയ ശേഷം ചോദ്യങ്ങൾക്ക് തയ്യാറായി അവരുടെ മുമ്പിലിരുന്നു. ആദ്യമായി ജനറൽ മാനേജർ തന്നെ ചോദിക്കുവാൻ തുടങ്ങി. കച്ചേരിയുടെ ആരംഭത്തിലുള്ള വർണ്ണം പോലെ തന്നെയായിരുന്നു ധ്രുതഗതിയിൽ. സ്വദേശം, വിദ്യാഭ്യാസം, ഭാര്യ, കുട്ടികൾ, ഹോബി. ശങ്കരൻകുട്ടി ഒരു വിഷമവുമില്ലാതെ എല്ലാറ്റിനും മറുപടി പറഞ്ഞു. ഹോബിയുടെ കാര്യത്തിൽ മാത്രം അല്പമൊന്ന് വിഷമിക്കുകയുണ്ടായി. കാരണം ശങ്കരൻകുട്ടിക്ക് ഒരു കാലത്തും ഒരു തരത്തിലുള്ള ഹോബിയും ഉണ്ടായിരുന്നില്ല. ജനറൽ മാനേജർ ഒരു മൂഡിലായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്ന നിർത്തി തൻ്റെ സഹപ്രവർത്തകരോട് ഇംഗ്ലീഷിൽ പറഞ്ഞു, ഇനി നമുക്ക് ശരിക്കും തുടങ്ങാം. ശങ്കരൻകുട്ടി കണ്ണുകൊണ്ട് ഒന്നുകൂടി ഒടിഞ്ഞതിന് ശേഷം ജനറൽ മാനേജർ ദൃഢസ്വരത്തിൽ പറഞ്ഞു, സ്കൂളിൽ ചരിത്രമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ശങ്കരൻകുട്ടി പറഞ്ഞു, ഉണ്ട്. നല്ലതുപോലെ. ആദ്യമായി ശങ്കരൻകുട്ടി അപ്പോൾ അല്പമൊന്ന് അറച്ചു നിന്നു. ഇത് എന്തിൻ്റെ ആരംഭമായിരിക്കും? തെല്ലൊരു ഭയവും അപ്പോൾ തോന്നി. ജനറൽ മാനേജർ പേഴ്സണൽ മാനേജരെയും പ്രൊഡക്ഷൻ സൂപ്രണ്ടിനെയും നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് ശങ്കരൻകുട്ടിയോട് പറഞ്ഞു, പാനിപ്പറ്റിലെ യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണറിയുക? ശങ്കരൻകുട്ടിക്ക് ആരോ ഒരു വടിയെടുത്ത് തൻ്റെ പിറകിൽ നിന്ന് അടിച്ചതുപോലെ തോന്നി. പാനിപ്പറ്റിലെ യുദ്ധമോ? അതെന്തിനാ? ജനറൽ മാനേജർ അയാളെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു, പാനിപ്പറ്റിലെ യുദ്ധം തന്നെ നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ശങ്കരൻകുട്ടി ഭയത്തോടെ ഓർത്തു, പാനിപ്പറ്റിലെ യുദ്ധം, പാനിപ്പറ്റിലെ യുദ്ധം. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് പാനിപ്പറ്റിലെ യുദ്ധത്തെക്കുറിച്ച് ഒരു പിടുത്തവും കിട്ടില്ല. സൂപ്പർവൈസറുടെ പോസ്റ്റ് കയ്യിൽ നിന്ന് വഴുകിപ്പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ വിയർക്കാൻ തുടങ്ങി. അപ്പോൾ ജനറൽ മാനേജറുടെ വാക്കുകൾ ദൂരെ എവിടെ നിന്നോ പുറപ്പെടുന്ന പോലെ അയാൾ കേട്ടു. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാലും മതി. പക്ഷേ ആ നിമിഷത്തിൽ മുങ്ങിമരിക്കാൻ പോകുന്നവന് ഒരു തുരുമ്പ് കിട്ടുന്ന പോലെ ശങ്കരൻകുട്ടിക്ക് ഒരു വെളിച്ചം കിട്ടി. ശങ്കരൻകുട്ടി ധൈര്യത്തോടെ ചോദിച്ചു, സർ, ഏത് പാനിപ്പറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? ജനറൽ മാനേജറുടെ കണ്ണുകൾ ഇടുങ്ങി. ഏത് പാനിപ്പറ്റെന്ന്? ശങ്കരൻകുട്ടി ധൈര്യത്തോടെ ചോദിച്ചു, അതെ സർ, ഏത് പാനിപ്പറ്റെന്ന് തന്നെ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല പാനിപ്പറ്റുകളും ഉണ്ടല്ലോ. അവിടങ്ങളിലൊക്കെ യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത്തവണ ശരിക്കും ഞെട്ടിയത് ജനറൽ മാനേജരായിരുന്നു. ചരിത്രം സത്യത്തിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആയിരുന്നില്ല. പിന്നെ പാനിപ്പറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു മറുചോദ്യം വരുമെന്നും അദ്ദേഹം കരുതിയിരുന്നില്ല. എങ്കിലും ബുദ്ധിമാനായിരുന്നതിനാൽ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, നിങ്ങൾക്കറിയാവുന്ന ആ പാനിപ്പറ്റിനെ കുറിച്ച് പറഞ്ഞുകൊള്ളുക. ശങ്കരൻകുട്ടിക്ക് അപ്പോൾ ശരിക്കും ദേഷ്യം വന്നു. ഇല്ല, അത് പറ്റില്ല, നിങ്ങളാണ് ചോദ്യം ചോദിച്ചത്. കാൻറ്റീൻ സൂപ്പർവൈസറുടെ പ്രൊമോഷൻ പോസ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ച് ഇപ്പോൾ ഇല്ല, നിങ്ങൾ തന്നെ പറയണം ഏത് പാനിപ്പറ്റിലെ യുദ്ധത്തെക്കുറിച്ചാണ് ഞാൻ പറയേണ്ടതെന്ന്. ശങ്കരൻകുട്ടി കിതക്കുന്നുണ്ടായിരുന്നു. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു, ഇതൊന്നും ഒരു തമാശയല്ല. ജനറൽ മാനേജർ വിഷണ്ണനായി കൂട്ടുകാരെ നോക്കി. പക്ഷേ അവർ അപ്പോൾ വളരെ കാര്യമായി ഫയലിൽ തിരയുകയായിരുന്നു. ജനറൽ മാനേജർക്ക് ഭയം തോന്നി. അദ്ദേഹം വിചാരിച്ചു, ഇവൻ വല്ല നക്സലോ മറ്റോ ആയിരിക്കുമോ. മുറി പൂർണ്ണമായും നിശബ്ദമായിരുന്നു. അല്പനേരം കൂടി അവിടെ ഇരുന്ന ശേഷം ശങ്കരൻകുട്ടി പുറത്തേക്ക് പോയി. അയാളെ സമാധാനിപ്പിക്കാൻ പേഴ്സണൽ മാനേജർ പറഞ്ഞതൊന്നും അയാൾ ശ്രദ്ധിക്കുകയുണ്ടായില്ല. അയാൾക്ക് സങ്കടവും ദേഷ്യവും ഉണ്ടായിരുന്നു. വീണ്ടും പഴയ ജീവിതത്തിലേക്ക്, തീർന്നുവെന്ന് വിചാരിച്ച ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ കഠിനമായ അയാൾ തന്നോട് തന്നെ പതുക്കെ എങ്കിലും ആളുകൾക്ക് കേൾക്കത്തക്കവണ്ണം മടുപ്പോടെ പറയുന്നുണ്ടായിരുന്നു, ഇവൻ്റെ ഒക്കെ ഒരു യുദ്ധം.
2: വായനവസന്തത്തിൽ ഇപ്പോൾ കേട്ടത് ടി പി പത്മനാഭന്റെ രാഷ്ട്രീയ കഥകൾ എന്ന കഥാസമാഹാരത്തിലെ പാനിപ്പറ്റിലെ യുദ്ധം എന്ന കഥ. അവതരിപ്പിച്ചത് ചന്ദ്രഭാനു തില്ലങ്കേരി.
1: വായനാ വസന്തം. വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമദലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
4: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്മൃതി ഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒന്ന് പിന്നോട്ടൊരു യാത്ര പോയാലോ? മലയാള സിനിമാ സംഗീതത്തിന്റെ സുവർണ കാലത്തിന്റെ പടിവാതിൽക്കൽ. 1958 മുതൽ 65 വരെയുള്ള മനോഹര ഗാനങ്ങളുടെ ലോകത്തേക്ക്. ആ കാലത്ത് സംഗീതം വെറും വിനോദമായിരുന്നില്ല കേട്ടോ, ജീവിതത്തിന്റെ സ്പന്ദനമായിരുന്നു. ദേവരാജൻ മാസ്റ്റർ, വിദക്ഷിണാമൂർത്തി, ബ്രദർ ലക്ഷ്മണൻ തുടങ്ങിയ സംഗീത പ്രതിഭകൾ, പി ഭാസ്കരൻ മാഷ്, വയലാർ, അഭയദേവ് തുടങ്ങിയ ഗാനരചയിതാക്കൾ, KG യേശുദാസ് തന്റെ തുടക്ക കാലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയം, AM രാജ, പി ലീല, KP ഉദയഭാനു, ശാന്ത പി നായർ തുടങ്ങിയവരുടെ സ്വരമാധുര്യം, ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിലെ പാട്ടുകൾക്ക് ജീവൻ നൽകിയത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഗാനം നമുക്ക് 1958 മുതൽ 65 വരെയുള്ള കാലഘട്ടത്തിലെ ഗാനങ്ങളാണ്. അപ്പോൾ ആദ്യ ഗാനം എന്ന് പറയുന്നത് നീലക്കുയിൽ എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് K. രാഘവൻ, മെഹബൂബ് എന്നിവരാണ്. പി ഭാസ്കരൻ മാഷുടെ വരികൾക്ക് സംഗീതം നൽകിയത് K. രാഘവൻ മാഷാണ്. അപ്പോൾ നമുക്ക് കായലരികത്ത് എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിച്ചാലോ?

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. 1958 മുതൽ 65 വരെയുള്ള കാലഘട്ടത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ സ്മൃതിഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. തിരുനയിനാർ കുറിച്ചി മാധവൻ നായരുടെ വരികൾക്ക് ബ്രദർ ലക്ഷ്മണൻ ഈണം നൽകി കമ്മക്കുറ പുരുഷോത്തമൻ പാടിയ ഗാനം. ചിത്രം രണ്ടിടങ്ങഴി. പി സുബ്രഹ്മണ്യം സംവിധാനവും നിർമ്മാണവും ചെയ്ത ചിത്രമാണ്. തിക്കുറിശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മിസ് കുമാരി, പി ജെ ആന്റണി, ജോസ് പ്രകാശ്, ബഹദൂർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

അടുത്ത ഗാനം മെഹബൂബ് പാടിയതാണ് ചിത്രം നായർ പിടിച്ച പുലിവാൽ. പി ഭാസ്കർ മാഷുടെ വരികൾക്ക് കെ രാഘവൻ മാഷാണ് ഈണം നൽകിയത്. സത്യൻ, എസ് പി പിള്ള എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് നായർ പിടിച്ച പുലിവാൽ. ഇതിൽ നമുക്ക് ആസ്വദിക്കാം കാത്തുസൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം എന്ന് തുടങ്ങുന്ന ഗാനം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. രാമു കാര്യട്ട് സംവിധാനം ചെയ്ത് ടി കെ പരീക്കുട്ടി നിർമ്മാണം ചെയ്ത മുടിയനായ പുത്രൻ എന്ന ചിത്രം. സത്യൻ അടൂർഭാസി, മിസ് കുമാരി, അംബിക സുകുമാരൻ നായർ, പി ജെ ആന്റണി, കാമ്പിശ്ശേരി കരുണാകരൻ, ജെ എ ആർ ആനന്ദ്, തോപ്പിൽ കൃഷ്ണപിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പി ഭാസ്കരൻ മാഷയുടെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് ശാന്ത പി നായർ. 1961 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പുലമാടമാണേലും പൂമാടയാണേലും എന്ന് തുടങ്ങുന്ന ഗാനം നമുക്കെല്ലാവർക്കും ആസ്വദിക്കാം.

അടുത്ത ഗാനം വിയർപ്പിൻ്റെ വില എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് പി ലീല. അഭയദേവിൻ്റെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. സത്യൻ, അടൂർ ഭാസി, രാഗിണി, തിക്കുരുശി സുകുമാരൻ നായർ, ബഹദൂർ, മുതുകുളം രാഘവൻ പിള്ള, ഒ മാധവൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടി ഇ വാസുദേവനാണ്.

1963 പുറത്തിറങ്ങിയ ചിത്രമാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ. എൻ എൻ പിഷാരടി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ശോഭന പരമേശ്വരൻ നായരാണ്. പ്രേം നസീർ, മധു, ഷീല, അംബിക സുകുമാരൻ, അടൂർ ഭാസി, പി ജെ ആന്റണി, ബഹദൂർ, എസ് പി പിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രചന പി ഭാസ്കരൻ, സംഗീതം നൽകിയത് എം എസ് ബാബുരാജ്. ഇതിൽ നമുക്ക് കേൾക്കാം "മാമലകൾക്കപ്പുറത്ത്" എന്ന് തുടങ്ങുന്ന ഗാനം, പാടിയിരിക്കുന്നത് പി ബി ശ്രീനിവാസ്.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഒരാൾ കൂടി കള്ളനായി എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്, പീലീല. അഭയദേവിന്റെ വരികൾക്ക് KV ജോബാണ് ഈണം നൽകിയത്. PA തോമസ് സംവിധാനവും നിർമ്മാണവും ചെയ്ത ചിത്രമാണിത്. പ്രേംനസീർ, ജെമിനി ഗണേശൻ, ഷീല, അംബിക സുകുമാരൻ, അടൂർ ഭാസി, തിക്രുശി സുകുമാരൻ നായർ, PJ ആന്റണി, SP പിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1964 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

അളഞ്ഞു കിട്ടിയ തങ്കം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. സത്യൻ, പി ജെ ആന്റണി, അംബിക സുകുമാരൻ, ടി കെ ബാലചന്ദ്രൻ, അടൂർ ഭാസി, ബഹദൂർ, തിക്കുറിശി സുകുമാരൻ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണിത്. എസ് ആർ പുട്ടണ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സാവിത്രി പിക്ചേഴ്സ് ആണ്. ഇതിൽ നമുക്ക് കേൾക്കാം കളിത്തോഴി കളിത്തോഴി എന്ന് തുടങ്ങുന്ന ഗാനം.

1963 പുറത്തിറങ്ങിയ സത്യഭാമ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എം എസ് മണി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടി ഇ വാസുദേവനാണ്. പ്രേം നസീർ, അടൂർ ബാസി, അംബിക സുകുമാരൻ, തിക്കുറിശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അഭയദേവിന്റെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് എസ് ജാനകി. ആരാമത്തിൻ സുന്ദരിയല്ലേ എന്ന് തുടങ്ങുന്ന ഗാനം

അടുത്ത ഗാനം പി ലീല പാടിയത് ചിത്രം അമ്മയെ കാണാൻ. പി ഭാസ്കരൻ മാഷുടെ വരികൾക്ക് കെ രാഘവനാണ് ഈണം നൽകിയത്. സത്യൻ, മധു, അംബിക, സുകുമാരൻ, അടൂർ ഭാസി, പി ജെ ആന്റണി, ബഹദൂർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1963 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ നമുക്ക് ആസ്വദിക്കാം കഥ കഥ പെങ്കിളിയും എന്ന് തുടങ്ങുന്ന ഗാനം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം SS രാജൻ സംവിധാനം ചെയ്ത് TK പരീക്കുട്ടി നിർമ്മിച്ച ചിത്രമാണ് ചിത്രം തച്ചോളി ഒതേനൻ. സത്യൻ, മധു, അംബിക, സുകുമാരൻ, അടൂർ ഭാസി, PJ ആന്റണി, കുതിരവട്ടം പപ്പു, കോട്ടയം ചെല്ലപ്പൻ, SP പിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. P ഭാസ്കരൻ മാഷുടെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം നൽകിയത്. ഇതിൽ 10 ഗാനങ്ങളാണുള്ളത്. അതിൽ നമുക്ക് ആസ്വദിക്കാം അഞ്ജന കണ്ണെഴുതി എന്ന ഗാനം. പാടിയിരിക്കുന്നത് SJ

കറുത്ത കൈ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കമ്മക്കുര പുരുഷോത്തമൻ, എസ് ജാനകി. തിരുനയിനാർ കുറിച്ചി മാധവൻ നായരുടെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയത്. പ്രേംനസീർ, ഷീല എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1964 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിലേതാണ് പാടിയിരിക്കുന്നത് AP കോമള. പി ഭാസ്കർ മാഷുടെ വരികൾക്ക് കെ രാഘവൻ മാഷാണ് ഈണം നൽകിയത്. 1964 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കിഴക്കുദിക്കിലെ ചെന്തങ്ങിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം കമുകറ പുരുഷോത്തമൻ, പി സുശീല എന്നിവർ പാടിയത് ചിത്രം പട്ടുതൂവാല. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1965 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പഹാടി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.

പി സുബ്രഹ്മണ്യം സംവിധാനവും നിർമ്മാണവും ചെയ്ത ചിത്രമാണ് അൾത്താര. പ്രേം നസീർ, അടൂർ ഭാസി, ഷീല, കെ വി ശാന്തി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, പർവൂർ ഭരതൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച ചിത്രമാണിത്. എം ബി ശ്രീനിവാസൻ നായരുടെ വരികൾക്ക് തിരുനയിനാർ കുറിച്ചി മാധവൻ നായരാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് എസ് ജാനകി.

0: പ്രിയ ശ്രോതാക്കളെ, സ്മൃതിഗീതങ്ങളുടെ സമയം ഏകദേശം ഇവിടെ തീരാറായിട്ടുണ്ട്. പഴയകാല ഗാനങ്ങളുടെ ഈ മധുര സ്മരണകൾ എന്നും നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. അടുത്ത സംഗീതയാത്രയിൽ വീണ്ടും കേട്ടുമുട്ടാം. ഇത്രയും സമയം നിങ്ങളോടൊപ്പം കൂടെയുള്ളത് സൂര്യ ഇടവന.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ
2: Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
3: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
2: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
3: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
2: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
3: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത, അന്നപൂർണ.
4: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് വായനശാല, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ, 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് ചിരി നേരത്തിൽ 7:30 പൊന്നാന എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്, രാത്രി 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ 2025 ചട്ടം ലംഘിച്ച് ചെന്നൈക്ക് കൊണ്ടുപോകാൻ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, തന്ത്രി കണ്ഠരര് രാജീവര് തുടങ്ങിയവർക്ക് പങ്കുണ്ടെന്നാരോപിച്ച് SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇവരടക്കം 7 പേർ കേസിൽ പ്രതികളാകും. 2019 സ്വർണ്ണക്കവർച്ച മറയ്ക്കാൻ 2025 ശില്പങ്ങൾ സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEB റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. ഡിസംബർ വരെ 30.84 കോടി യൂണിറ്റ് വൈദ്യുതി വാങ്ങാൻ 282.50 കോടി രൂപയാണ് നൽകേണ്ടത്. യൂണിറ്റിന് ശരാശരി വില 9.16 രൂപ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിൽപ്പനയിലും വിതരണത്തിലും June 12 നടപ്പാക്കിയ താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. വാണിജ്യ ഉപഭോക്താക്കൾക്ക് റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഒരു ദിവസം പരമാവധി വാങ്ങാവുന്ന ഇന്ധനത്തിന്റെ അളവ് 200 ലിറ്ററാക്കിയത് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളാണ് July 1 മുതൽ ഇല്ലാതാവുന്നത്. ആസൂത്രണ ബോർഡിൽ ചീഫ് നിയമനത്തിനുള്ള പരീക്ഷ എഴുതിയവർക്ക് മുഴുവൻ ഉത്തരങ്ങൾക്കും മാർക്ക് നൽകിയില്ലെന്ന് PSC സമ്മതിച്ചു. മൂല്യനിർണയം പൂർത്തിയാകാതെയാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് നിയമനം നടത്തിയത്. 3 തസ്തികകൾക്കുള്ള പൊതുപരീക്ഷയുടെ 10 ഉത്തരങ്ങൾക്കാണ് മാർക്കിടാത്തത്. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നടത്തുന്ന മൂല്യനിർണയത്തിന് 10 ചോദ്യങ്ങൾ അസൈൻ ചെയ്ത് നൽകിയില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തൽ. പരീക്ഷ എഴുതിയ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഉത്തരങ്ങൾക്ക് മാർക്ക് നൽകിയിട്ടില്ല. അതിനാൽ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരക്കടലാസുകൾ വീണ്ടും മൂല്യനിർണയം നടത്തി റാങ്ക് പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കും. അതനുസരിച്ച് നിയമന ശുപാർശകളിലും മാറ്റമുണ്ടാകും. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും 2019 ചെന്നൈയിലെത്തിച്ച് സ്വർണം കവർന്ന കേസിൽ അന്വേഷണം പൂർത്തിയായെന്നും കുറ്റപത്രം ഉടൻ നൽകുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിനെ സസ്പെൻഡ് ചെയ്തു. റെസിഡന്റ് കമ്മീഷണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:50 ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിലാണ് പിണറായി വിജയൻ യാത്ര ചെയ്യേണ്ടിയിരുന്നത്. നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് നിയമസഭയിൽ ഇന്ന് സർക്കാർ പ്രമേയം അവതരിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9-ാം പ്രതി ഹരീഷ് കുമാറിന് ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാരും ED നൽകിയ ഹർജികളിൽ ഹൈക്കോടതി നോട്ടീസ് നിർദ്ദേശിച്ചു. 9-ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാരും ED. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കാണിക്കപ്പെട്ടിയിലെ പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും എണ്ണുന്നതിനിടെ അസ്വാഭാവികത കണ്ടെത്തിയതിനെ തുടർന്ന് ചില ജീവനക്കാരെ മാറ്റണമെന്ന് SBI 3 മാസം മുന്നേ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിനോട് ആവശ്യപ്പെട്ടതായി വെളിപ്പെടുത്തൽ. എന്നാൽ ട്രസ്റ്റിലെ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് അവഗണിച്ചെന്നും അതാണ് ക്രമക്കേടുകൾക്ക് കാരണമെന്നും SBI വൃത്തങ്ങൾ പറയുന്നു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ സംസ്കാര ചടങ്ങിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരത്തിയും ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അയിദ് അതാ ഹസ്നയും പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി വീണ്ടും തെരഞ്ഞെടുത്തു. രാജ്യസഭാ കാലാവധി ഈ മാസം 25 അവസാനിച്ചതിന് പിന്നാലെ 26 ഖാർഗെ വീണ്ടും സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പ്ലസ് വൺ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും ഇതുവരെ സ്കൂളിൽ ചേരാത്തത് 35,379 പേർ. ആദ്യ രണ്ട് അലോട്ട്മെന്റിലെ കണക്കാണ് ഇത്. ഇപ്പോൾ പ്രവേശനം നടക്കുന്ന മൂന്നാം അലോട്ട്മെന്റ് കൂടി പൂർത്തിയായാലേ സീറ്റ് വേണ്ടെന്ന് വെച്ചവരുടെ എണ്ണം വ്യക്തമാകൂ. ഗൾഫിലെ പ്രതിസന്ധിയിൽ അയവുണ്ടായ സാഹചര്യത്തിൽ വിദേശ വിമാന സർവീസുകൾ ഉയർത്തുന്നത് പരിഗണിച്ച് എയർ ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായ കാമ്പൽ വിൽസൺ ഇക്കാര്യം അറിയിച്ച് കമ്പനിക്ക് സർക്കുലർ നൽകിയതായാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് സ്വർണവിലയിൽ 1480 രൂപയുടെ ഇടിവ്. ഇതോടെ തിങ്കളാഴ്ച പവൻ വില 1,40,080 രൂപയിൽ എത്തി. ലീഗൽ മെട്രോളജി നിയമവുമായി ബന്ധപ്പെട്ട പിഴവുകളിൽ ഉടൻ നടപടിയെടുക്കുന്നതിന് പകരം തിരുത്താൻ അവസരം നൽകുന്നതിന് ലീഗൽ മെട്രോളജി നിയമം 2009 ഭേദഗതിയുമായി കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം. പുതിയ ചട്ടമനുസരിച്ച് നടപടിക്രമത്തിലും നിയമം പാലിക്കുന്നതിനുമുള്ള ആദ്യ വീഴ്ചകളിൽ നിയമ നടപടി സ്വീകരിക്കും മുൻപ് നോട്ടീസ് നൽകി തിരുത്തുന്നതിന് അവസരം നൽകണം. മെയ് മാസം രാജ്യത്തെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ 5.1% വളർച്ച. ഏപ്രിലിൽ ഇത് 4.9%. വിവാദങ്ങൾക്കിടെ ചേർന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കൌൺസിലർമാർ തമ്മിൽ കൂട്ടയടി. ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് BJP UDF കൌൺസിലർമാർ തമ്മിലുള്ള കയ്യാങ്കളിയിൽ ഇരുപക്ഷത്തു നിന്നുമുള്ള 5 പേർക്ക് പരിക്കേറ്റു. UDF അംഗങ്ങൾ ഹാജർ ബുക്ക് പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാരോപിച്ച് വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയന്റെ നേതൃത്വത്തിൽ BJP കൌൺസിലർമാർ UDF ഭാഗത്തേക്ക് ഇരച്ചെത്തുകയും ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയുമായിരുന്നു. എന്നാൽ കൌൺസിലിൽ ഉണ്ടായിരുന്ന LDF അംഗങ്ങൾ പ്രശ്നത്തിൽ ഇടപെടാതെ മാറി നിന്നു. കോവിഡ് വ്യാപന സമയത്ത് പുറത്തിറക്കിയ ആരോഗ്യ സേതു ആപ്പിന്റെ 2nd പതിപ്പുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗവ്യാപന നിയന്ത്രണങ്ങൾ മാറി വർഷങ്ങൾക്കു ശേഷമാണ് ആപ്പിന്റെ പുതിയ പതിപ്പ് മാറ്റങ്ങളോടെ അവതരിപ്പിക്കുന്നത്. പശ്ചിമബംഗാളിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിന്റെ പേരിൽ ടെലിഗ്രാഫ് മുൻ പത്രാധിപർ R. Rajagopalan പാസ്പോർട്ട് പുതുക്കൽ നിഷേധിച്ചത് സങ്കീർണമാകുന്നു. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ ഒഴികെയുള്ള രാജ്യങ്ങളിലെ പൌരരുടെ രജിസ്ട്രേഷനും നാടുകടത്തലും കൈകാര്യം ചെയ്യുന്ന സെക്യൂരിറ്റി കൺട്രോൾ ഓർഗനൈസേഷനാണ് പരിശോധന നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്തയെ 3rd വട്ടവും ED ചോദ്യം ചെയ്തു. തമിഴ്നാട്ടിൽ ഒരു അണ്ണാ DMK MLA കൂടി രാജിവെച്ചു. കരൂർ MLAയും മുൻ മന്ത്രിയുമായ MR. Vijayabhaskar ഇന്നലെ രാജിവെച്ചത്. ജന്മവൈകല്യങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്നതിന് നവജാത ശിശുക്കളുടെ പരിശോധനയും നിരീക്ഷണവും വ്യാപകമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനം. കേരളം നടപ്പാക്കിയ ഹൃദ്യം അടക്കമുള്ള ആരോഗ്യ മാതൃകകൾ ഉയർത്തിക്കാട്ടിയാണ് ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനും പരിശോധനാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പദ്ധതികൾ അവർ നിർദ്ദേശിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളക്കേസിൽ അറസ്റ്റിലായവർക്ക് വേണ്ടി ഹാജരാവില്ലെന്ന് ഫൈസാബാദ് ബാർ അസോസിയേഷൻ. തീരുമാനം ലംഘിച്ചാൽ അഭിഭാഷകൻ ഓരോ പ്രതിക്കും 5 ലക്ഷം രൂപ വീതം ബാർ അസോസിയേഷന് പിഴ നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടിലേക്ക് 30,000 കോടി രൂപ കൂടി അധികമായി നിക്ഷേപിക്കാൻ കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. ഇതോടെ NIIFലെ കേന്ദ്ര നിക്ഷേപം 60,000 കോടി രൂപയാകും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച രാഷ്ട്രപതിയുടെ സൈനിക മെഡലുകളുടെ വിതരണത്തിന്റെ 2nd ഘട്ടം ഇന്നലെ ഡൽഹിയിൽ നടന്നു. 3 മലയാളികൾ സൈനിക മെഡലുകൾ ഏറ്റുവാങ്ങി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആദ്യമായാണ് ആംബുലൻസ് പ്രവർത്തനങ്ങൾക്ക് ഏകീകൃത ചട്ടക്കൂട് രൂപവൽക്കരിക്കുന്നത്. രാജ്യം മുഴുവൻ ആംബുലൻസ് സേവനങ്ങൾക്ക് 112 എന്ന ഏകീകൃത നമ്പർ നടപ്പാക്കും. രാജ്യത്ത് അടിയന്തര മെഡിക്കൽ ഉപകരണങ്ങളുടെ ഉൽപ്പാദനം സുഗമമാക്കുന്നതിനും വിപണിയിൽ ഇവയുടെ ലഭ്യത വേഗമാക്കുന്നതിനും 2017 മെഡിക്കൽ ഉപകരണച്ചട്ടം ഭേദഗതി ചെയ്യാനൊരുങ്ങി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇത് സംബന്ധിച്ച കരട് വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിലെ ഉദാസീന നിലപാട് കേസ് അട്ടിമറിക്കാൻ ഇടയാക്കുമെന്ന് ആശങ്കയെന്ന് റിപ്പോർട്ടുകൾ. കണ്ടുകെട്ടിയ മരത്തടികളുടെ ലേലം ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടെയാണ് പ്രതികൾക്ക് വനം വകുപ്പിൽ നിന്ന് സഹായം കിട്ടുന്നുവെന്ന ആരോപണം ഉയർന്നത്. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൌത്ത് വയനാട് DFO നൽകാത്തതിനാൽ പ്രോസിക്യൂഷൻ വാദം ദുർബലമായെന്നും അത് പ്രതികൾക്ക് അനുകൂല ഉത്തരവുണ്ടാകാൻ കാരണമായെന്നുമാണ് ആക്ഷേപം. ദേശീയപാത ബൈപ്പാസിനു വേണ്ടി സ്ഥലം ഏറ്റെടുക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ കീഴാറ്റൂർ വയലിൽ തടഞ്ഞുവെച്ചെന്ന കേസിലെ 28 പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ തളിപ്പറമ്പ് ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് J. Shreeja വെറുതെ വിട്ടു. മംഗളൂരുവിൽ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ജ്വല്ലറി ഉടമയെയും കുടുംബത്തെയും ആക്രമിച്ച് 20 ലക്ഷത്തോളം വില വരുന്ന 180 ഗ്രാം സ്വർണം കവർന്നതായി പരാതി. കണ്ണൂർ ജില്ലയിൽ ചരക്ക് ലോറിയുടെ വാടക വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ജില്ലയിൽ നിന്ന് കയറ്റുന്ന പ്ലൈവുഡ് ലോഡുകൾക്ക് പ്രാബല്യത്തിലുള്ള 9 ടണ്ണിന്റെ വാടക നിരക്കിൽ 13% വർധന വരുത്താൻ തീരുമാനിച്ചതായി ലോറി മേഖലാ സംയുക്ത സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇ സിഗരറ്റും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും തലശ്ശേരി പോലീസ് പിടികൂടി. ഇവയ്ക്ക് വിപണിയിൽ 2 ലക്ഷം രൂപ വില വരും. 100-ൽ കൂടുതൽ ഇ സിഗരറ്റ്, സിഗരറ്റ് വലിക്കാനുള്ള പൈപ്പുകൾ, നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ, വിദേശ സിഗരറ്റ് എന്നിവയാണ് കണ്ടെടുത്തത്. മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച 1450 പേരുടെ ജീവനെടുത്ത ഭൂകമ്പത്തിന്റെ ഞെട്ടൽ മാറും മുൻപ് വെനസ്വേലയിൽ വീണ്ടും തുടർചലനങ്ങൾ. ഇന്നലെ രാവിലെയാണ് 4.6ഉം 5.1ഉം തീവ്രതയുള്ള 2 ചലനങ്ങളുണ്ടായത്. കാര്യമായ നാശനഷ്ടങ്ങളൊന്നുമില്ലെന്ന് വെനസ്വേലൻ നാഷണൽ അസംബ്ലി അധ്യക്ഷൻ ജോർജ് റോഡ്രിഗസ് പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 36 സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്ന് താലിബാൻ അറിയിച്ചു. 160 പേർക്ക് പരിക്കേറ്റു. വാരാന്ത്യത്തിൽ പുനരാരംഭിച്ച ആക്രമണ പ്രത്യാക്രമണങ്ങൾ നിർത്തിവെക്കാൻ US ഇറാനും തീരുമാനിച്ചതായി മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചർച്ചയുമായി മുന്നോട്ടു പോകാനാണ് ധാരണ. ഇരുകൂട്ടരും അന്യോന്യം ആക്രമണം നടത്തിയത് സമാധാന കരാർ അന്തിമമാക്കാനുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കുമോ എന്ന ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്. ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിന്റെ പ്രീ ക്വാർട്ടറിൽ ഏഷ്യൻ ശക്തികളായ ജപ്പാനെ 1-2 ഗോളിന് മറികടന്നു. ഫോർമുല 1 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീയിൽ മെസിഡസിന്റെ ജോർജ് റസൽ ചാമ്പ്യൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയും 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിനുള്ള ക്രിക്കറ്റ് യോഗ്യതകൾ നിശ്ചയിച്ചു. 2020 ക്രിക്കറ്റ് മത്സരമായേക്കും ഫോർമാറ്റ്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: Wine Salon.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് വായനശാലയിലൂടെ കേൾക്കാം ഡോക്ടർ സി കെ മോഹനന്റെ ആഖ്യാനത്തിലെ അഴകിടങ്ങൾ എന്ന കഥയുടെ അവലോകനം. അവതരണം ബാബുരാജ് അയ്യല്ലൂർ.
2: ഉദാത്തമായ ചിന്തയും ഉത്കൃഷ്ടമായ വികാരവും ഒരുമിച്ച് ചേരുന്നിടത്താണ് ഉത്തമ സാഹിത്യം പുറവിയെടുക്കുന്നത്. അനുഭൂതികളുടെ സഫലമായ വിനിമയമാണ് സാഹിത്യത്തിൻ്റെ പരമമായ ലക്ഷ്യം. ഒരു വാക്കായാലും ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് മറ്റൊരാളിലേക്ക് കടന്നു ചെല്ലാനുള്ള അസാമാന്യ ശക്തിവിശേഷം അതിനുണ്ടെങ്കിൽ അത് ഒരു മഹാകാവ്യമായി തന്നെ പരിഗണിക്കണം. അകക്കണ്ണുകൊണ്ട് കാണുകയും ഹൃദയം കൊണ്ടറിയുകയും ആത്മാവ് കൊണ്ട് അനുഭവിക്കുകയും ചെയ്യാതെ ഒരു കൃതിയും വിലയിരുത്താനാവില്ല. ഡോക്ടർ സി കെ മോഹനൻ്റെ ആഖ്യാനത്തിലെ അഴകിടങ്ങൾ എന്ന നിരൂപണ ഗ്രന്ഥത്തിലേതാണ് മേലുദ്ധരിച്ച വാചകങ്ങൾ. എഴുത്തിലെ കണിശതയും കൃത്യതയും പ്രത്യയശാസ്ത്ര തെളിവയും സ്ഫുരിക്കുന്ന വെളിച്ച പ്രസരണമാണിത്. ഒരു പുരുഷായുസ് നീണ്ട പഠന ഗവേഷണ പ്രവർത്തനങ്ങളുടെ അകിടിൽ നിന്ന് മുതിരുന്ന കരിവീട്ടിക്കാതലുള്ള എഴുത്ത്, വെള്ളയോ വെള്ളെഴുത്തോ ഇല്ലാത്ത, ചെത്തിക്കുറക്കാനില്ലാത്ത തടിമിനുസമുള്ള അക്ഷരമെഴിവ്. കാളിദാസൻ, ടോൾസ്റ്റോയ്, ഡെറ്റേസ്കി, എഴുത്തച്ഛൻ, വള്ളത്തോൾ, ശ്രീനാരായണ ഗുരു, പി കുഞ്ഞിരാമൻ നായർ, ബഷീർ, ഒ എൻ വി, സുകുമാർ അഴീക്കോട്, എസ് കെ പൊറ്റക്കാട്, എൻ വി കൃഷ്ണവാര്യർ, എം ടി സച്ചിദാനന്ദൻ തുടങ്ങിയ മഹാരഥന്മാരുടെ അകിടുകളിൽ നിന്ന് ചുരന്നു വരുന്ന അഴകിടങ്ങൾ തേടി നടക്കുകയാണ് മോഹൻ മാഷ്. സാഹിത്യത്തിൻ്റെ തണലും തണുപ്പും തപ്തനിശ്വാസങ്ങളും കടലാഴങ്ങളും വാധേയമാവുന്ന സഫലയാത്ര. ജീവിതമെന്ന പ്രഹേളികക്ക് കൃതികളിലൂടെ ഉത്തരം തേടുന്നവരാണ് എഴുത്തുകാർ. സൗന്ദര്യബോധത്തോടെയുള്ള സൗന്ദര്യ ദർശനമായിരിക്കും കൃതികളിൽ അനാവൃതമാവുന്നത്. അത് കണ്ടെത്തി പൊലിപ്പിക്കുകയും സൗന്ദര്യരാഹിത്യം കണ്ടെത്തി വിമർശിക്കുകയുമാണ് നിരൂപകർ ചെയ്യേണ്ടത്. മാത്രമല്ല അവർ വ്യാഖ്യാതാക്കളുമാണ്. തൂലികയിൽ നിന്ന് അടർന്നു വീണ അക്ഷരങ്ങൾക്കിടയിലാണ് അവരുടെ ജീവിതം. കാണാക്കാഴ്ചകളിലേക്കും എഴുതാപ്പുറങ്ങളിലേക്കും സൗന്ദര്യശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടെ വരികൾക്കിടയിലൂടെ സധൈര്യം വായിച്ചു മുന്നേറുന്ന എഴുത്തുകാരാണ് നിരൂപകർ. ഒരെഴുത്തിൽ നിന്ന് സർഗസൗന്ദര്യം തുളുമ്പുന്ന മറ്റൊരെഴുത്തെഴുതുകയാണ് അയാൾ. അറിവിൻ്റെയും പഠനങ്ങളുടെയും ആഴവും പരപ്പും അതിൽ തെളിഞ്ഞു കാണും. ഭാഷാപ്രാവീണ്യത്തെയും വിഷയവൈദഗ്ധ്യത്തെയും സാമൂഹ്യബോധത്തിൻ്റെ ഉരകലിൽ മാറ്റുരച്ച് എഴുത്തുകാരൻ്റെ അക്ഷരമെഴിവിന് കണ്ണെഴുതുകയാണ് അയാൾ. അവദാനങ്ങളോ വാഴ്ത്തുപാട്ടുകളോ ആയി വഴുതി മാറാതെ നിഷ്പക്ഷ നിരൂപണത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങളിലൂടെയാണ് അയാളുടെ സഞ്ചാരം. 13 അധ്യായങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന ലേഖനങ്ങളെല്ലാം സുചിന്തിത സാഹിത്യ വിചാരങ്ങളാണ്. എഴുത്ത് ഒരുതരം നിറഞ്ഞു കവിയലാണെന്നും വായനക്കാരൻ്റെ ബോധചിന്തകളുടെ ഉലയുണർത്തി മാനവികതയെ ഉത്തേജിപ്പിച്ച് സംസ്കാരത്തെ പരിപോഷിപ്പിച്ച് ജീവിതത്തെ നല്ലതാക്കുകയാണ് സാഹിത്യത്തിൻ്റെ ധർമ്മമെന്ന് എഴുത്തുകാരൻ നിഷ്കർഷിക്കുന്നുണ്ട്. സച്ചിന്തകളുടെ അനുരണനം കൊണ്ട് മനസ്സുകളെ ഉദാത്തവൽക്കരിക്കാനാണ് സാഹിത്യം ശ്രമിക്കേണ്ടത്. ആവശ്യത്തിന് ഭൂമി അളന്നെടുത്തുകൊള്ളാൻ അനുവാദം കിട്ടിയപ്പോൾ ആർത്തിയോടെ അവസാന ശ്വാസം വരെ പാഞ്ഞു നടന്ന് പിടഞ്ഞു വീണ് മരിച്ച മനുഷ്യനെ അടയാളപ്പെടുത്തുമ്പോൾ ടോൾസ്റ്റോയ് എന്ന മഹാകഥാകാരൻ ഒരാൾക്ക് 6 മണ്ണേ വേണ്ടൂവെന്ന് മനസ്സിൽ 6 നീളമുള്ള കുഴികുത്തി പറയുമ്പോൾ ലോകം മുഴുവനും അത് ശ്രദ്ധിച്ചത് മനുഷ്യ മനസ്സിൻ്റെ സാർവജനീനമായ ജീവിത തത്വമായതുകൊണ്ടാണ്. കൃതികളെല്ലാം മനുഷ്യ കഥാനുയായികളും മാനവികതയ്ക്ക് മെഴിവേറ്റുന്നതുമായിരിക്കണം. വായനക്കാരൻ്റെ ഹൃദയം തൊടാൻ കഴിയുന്നിടത്താണ് ഒരു കൃതിയുടെ വിജയം. പറയാവുന്നതിൻ്റെ പരമാതിർത്തിയിൽ നിന്നുള്ള വലിഞ്ഞു മുറുകിലാണ് കവിതയെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞത് രസകരവും ചിന്തോദ്ദീപകവുമാണ്. പരമമായ ജ്ഞാനശക്തിയിലേക്ക് നയിക്കുന്നതാവണം സാഹിത്യം. എഴുത്തുകാർ ശബ്ദമില്ലാത്തവന് ശബ്ദമായി, സഹജാതൻ്റെ കണ്ണീരൊപ്പുന്ന കൈലേസാവുക തന്നെ വേണം. അസ്തമിക്കാത്ത വെളിച്ചമെന്ന് പേരിട്ട് അഴീക്കോടിനെ കൃതഹസ്തതയോടെ വരച്ചുവെക്കുകയാണ് മോഹനൻ മാഷ്. അറിവിൻ്റെ തിണ്ണബലം കൊണ്ട് സാഹിത്യത്തിലെ മാത്രമല്ല സമൂഹത്തിലെ എല്ലാ നീതികേടുകളെയും ചോദ്യം ചെയ്ത മഹാമനീഷിയായ അഴീക്കോടിൻ്റെ വാഗ്വൈവ് വൈഭവത്തെ വാക്യങ്ങളുടെ കേവലാശയത്തിൽ നിന്ന് കുതറി മാറി ആശയത്തെ ഒരു പുതിയ വിധാനത്തിലേക്ക് ഉയർത്തി നിർത്തുന്നയാളെന്ന് അടയാളപ്പെടുത്തുന്നതിലെ മൗലികതയെ അഭിനന്ദിക്കാതെ വയ്യ. കേവലാധ്യാപക ഗണത്തിലല്ല, പൊതുജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും യുക്തിഭദ്രമായി ഇടപെട്ട് തിരുത്തൽ ശക്തിയായി വർത്തിക്കുന്ന ആചാര്യഗണത്തിലാണ് അഴീക്കോടെന്നും അധാർമികതയ്ക്കെതിരെ അടരാടാനുള്ളതാണ് സ്വജീവിതമെന്ന് പഠിപ്പിച്ച ഗുരുവര്യനാണ് അദ്ദേഹമെന്നും സമർത്ഥിക്കാനും മോഹനൻ മാഷിന് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ എങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്, അങ്ങോ മർദ്ദനം എവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നുവെന്ന് പാടിയ എൻ വി കൃഷ്ണവാര്യരുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എഴുത്തിടങ്ങളെ കാവ്യ നൈപുണി കൊച്ചുതൊമ്മനിലെന്ന ദീർഘകവിതയെടുത്ത് ലേഖകൻ വ്യക്തമാക്കുന്നു. പ്രതിഭാതനായ ഒരു എഴുത്തുകാരൻ്റെ ഉദയത്തോടെ നാടിൻ്റെ ഭാഷ വലുതാവും, ആസ്വാദനത്തിൻ്റെ പുതുചക്രവാളം തുറക്കും, ദർശനവിശേഷം ഉള്ളിൽ നിറഞ്ഞ് ആ സൃഷ്ടികൾ കലാധിവർത്തിത്വമുള്ളതായി തീരുമെന്നും ബഷീർ കൃതികൾക്ക് ആമുഖവാക്യം എഴുതിക്കൊണ്ട് ലേഖകൻ പറയുന്നുണ്ട്. ഞാനാണെൻ്റെ ഭാഷയെന്നും എൻ്റെ കാഴ്ചകളും അനുഭവങ്ങളും തന്നെയാണ് തൻ്റെ എഴുത്തെന്നുകൂടി പ്രഖ്യാപിച്ച ബഷീറിൻ്റെ ഉള്ളറകളിലേക്കാണ് പ്രയാണം. ചുട്ടുപൊള്ളുന്ന ജീവിതത്തെ തണുപ്പിക്കാനുള്ളതായിരുന്നു ബഷീറിൻ്റെ എഴുത്തെന്ന് സമർത്ഥിക്കുകൂടി ചെയ്യുമ്പോൾ എഴുത്ത് ഉന്നതങ്ങളിലെ വെളിപാടാവുന്നുണ്ട്. ബഷീർ എഴുതിയ ഗദ്യകവിതയാണ് അനർഘ നിമിഷമെന്നും വസുദൈവ കുടുംബകമെന്ന സാർവദേശീയ കാഴ്ചപ്പാടുകളും ഭൂമിയുടെ അവകാശികളിലെ പരിസ്ഥിതി സൗഹൃദവും നിഘണ്ടുവിലില്ലാത്ത സ്വയംകൃതിയായ വാക്കുകളും കാലച്ചുമരുകളിൽ ബഷീറിനെ ഹോളോഗ്രാം പോലെ മുദ്രണം ചെയ്യുന്നുണ്ട്. സഞ്ചാര സാഹിത്യത്തിലെ കുലപതിയായ എസ് കെ പൊറ്റക്കാടിൻ്റെ കാപ്പിരികളുടെ നാട്ടിലൂടെ ദേശദേശാന്തരങ്ങളുടെ അകമ്പുറക്കാഴ്ചകളുടെ തമ്പുരാനെ ലേഖകൻ കൃത്യതയോടെ ഓർത്തെടുക്കുന്നുണ്ട്. ദേശീയതയെ കവിതയുടെ സാംസ്കാരിക ചിഹ്നമാക്കിയ കവിയാണ് വള്ളത്തോളെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിഹാസ കഥാപാത്രങ്ങളിലൂടെ മാനവികതയുടെ വെൺകൊറ്റക്കുട ഉയർത്തിപ്പിടിച്ച കവിയാണ് വള്ളത്തോളെന്ന് മഗ്ദല്ല മറിയത്തെ ഉദ്ധരിച്ചുകൊണ്ട് ലേഖകന് സമർത്ഥിക്കാനാവുന്നു. 100 വർഷം പിന്നിട്ട് ആശാന്റെ സീതാകാവ്യം മുൻനിർത്തി സ്ത്രീവിമോചനത്തിൻ്റെ ശംഖനാദമെന്നും അതിലെ സ്ത്രീപക്ഷ നിരീക്ഷണങ്ങൾ പ്രകാശഗോപുരങ്ങൾ പോലെ ഇന്നും പ്രഭചരിയുന്നുണ്ടെന്നും നിരീക്ഷിക്കുന്നു. ആൺമേലധികാര വ്യവസ്ഥയോടുള്ള കത്തുന്ന ചോദ്യങ്ങളാണ് രാമനോടുള്ള സീതയുടെ ചോദ്യങ്ങളെന്നും ലേഖകൻ ആഴത്തിൽ വിലയിരുത്തുന്നു. ലോകം കണ്ട മഹാഗുരു ശ്രീനാരായണ ഗുരു മഹാകവി കൂടിയായിരുന്നെന്ന് ദീപദശകമെന്ന കാവ്യചിന്തയിലൂടെ പറഞ്ഞുവെക്കുന്നു. തത്വചിന്തയുടെ ലളിത സംഗ്രഹവും ഉദയവർമ്മചരിതവും കോലത്തുനാടുമെന്ന അധ്യായങ്ങളും ലേഖകൻ്റെ ഈ വിഷയത്തിലുള്ള ആഴത്തിലുള്ള അറിവുകൾ പങ്കുവെക്കുന്നതോടൊപ്പം വിഷയഗരിമ കൊണ്ട് എഴുന്നു നിൽക്കുന്നവയുമാണ്. ആവിലാക്കരയിലെ പെൺവൃത്താന്തങ്ങളെന്ന ശൈലിയുടെ നോവൽ പഠനവും ഗഹനമെങ്കിലും ശ്രദ്ധേയമാണ്. ഒ എൻ വി കവിതകളിലെ സ്ത്രീപക്ഷവും എം മുകുന്ദൻ്റെ സാഹിത്യ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്ന ചോരച്ചുവപ്പാർന്ന മർത്യഗാഥയും ലേഖകൻ്റെ പഠന മനന ഗാംഭീര്യം വെളിപ്പെടുത്തുന്നവയാണ്. ആധികാരികവും പ്രബലവുമായ വ്യവസ്ഥാപിത സാഹിത്യ സിദ്ധാന്തങ്ങളുടെ ഊർജമുൾക്കൊണ്ട് തൻ്റെതായ മൗലിക സാഹിത്യ ദർശനങ്ങൾ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർ സി കെ മോഹനൻ്റെ ആഖ്യാനത്തിലെ അഴകിടങ്ങൾ സാഹിത്യ സഞ്ചാരം പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുറപ്പിച്ചു പറയാം, കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയുടെ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള മലയാളം പാഠപുസ്തകമായി എന്തുകൊണ്ടും ഉൾപ്പെടുത്താവുന്ന കൃതിയാണിത്. പ്രൗഢഗംഭീരമായ റഫറൻസുകൾ, ആധികാരികതയുള്ള പരാമർശങ്ങൾ, പ്രതിഭാശാലിയായ സാഹിത്യകാരന്മാരും അവരുടെ കൃതികളിലെ വെളിച്ചങ്ങളും മാത്രമല്ല മലയാളത്തിലും സംസ്കൃതത്തിലുമുള്ള ലേഖകൻ്റെ അഗാധമായ പാണ്ഡിത്യവും വാഗ്വിലാസപ്പെടുത്തവും ഇന്നിൻ്റെ ജീവിതവുമായുള്ള ചേർത്തുവെക്കലും തിരഞ്ഞെടുത്ത കൃതികളുടെ മഹാത്മ്യവുമൊക്കെ കൊണ്ട് അഗ്രഗണ്യമാണ് ഈ കൃതിയുടെ വായനാമൂല്യം. അതുകൊണ്ട് തന്നെയാവണം ആ ഗൗരവവും ഗാംഭീര്യവും ഗഹനതയും കൂട്ടിനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കടുപ്പത്തിലൊരു ചായ കുടിച്ച പ്രതീതിയാണ് ഈ പുസ്തക വായന പ്രദാനം ചെയ്യുന്നത്. ചായക്ക് ചൂടുണ്ട്, രുചിയുണ്ട്, കടുപ്പമുണ്ട്, ഔഷധവീര്യവുമുണ്ട്. ആവി പറക്കുന്ന ചായ അല്പാൽപ്പം മോന്തിക്കുടിച്ച് സച്ചിന്തകൾക്ക് കൂട്ടിരിക്കാം. സംസ്കൃതരാവാം സാഹിത്യത്തിലും സർവോപരി ജീവിതത്തിലും.

ഇന്ന് വായനശാലയിലൂടെ കേട്ടത് ഡോക്ടർ സി കെ മോഹനന്റെ ആഖ്യാനത്തിലെ അഴകിടങ്ങൾ എന്ന കഥയുടെ അവലോകനമാണ്. അവതരിപ്പിച്ചത് ബാബുരാജ് അയ്യല്ലൂർ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധനകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തത് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ട്രോളിംഗ് നിരോധനകാലത്ത് സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം നൽകുന്ന 4500 രൂപയുടെ ആദ്യ ഗഡുവായ 1500 രൂപ നൽകി വരികയാണെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ മറുപടി നൽകി. സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്നും എല്ലാ ആനുകൂല്യവും നൽകുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഗുണഭോക്തൃ വിഹിതം കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും ടി സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു.
1: കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ളതായ നൂതന വിജ്ഞാന മേഖലകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കപ്പെട്ടിട്ടില്ല. പെപ്പർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മോഡൽ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ, IoT ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാർബൺ ക്രെഡിറ്റ് സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിയും കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്.
0: ഓരോ സ്കൂളിലും കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയും പരിശീലനത്തിനും മത്സരങ്ങൾക്കും ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി O.J. ജനീഷ്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്കൂൾ തലത്തിൽ കായിക മികവ് വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മത്സരത്തിനിടെ പരിക്കേൽക്കുന്ന കായിക താരങ്ങൾക്ക് ചികിത്സ സഹായം ലഭ്യമാക്കുന്നതിന് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ദിര ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി KSRTC 3125 ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി C.P. ജോൺ. തിരുവനന്തപുരത്ത് മാത്രമാണ് സിറ്റി ഫാസ്റ്റ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തു വരുന്നത്. സിറ്റി ഫാസ്റ്റ് സർവീസുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്തു വരുന്ന റൂട്ടുകളിൽ ഓർഡിനറി സർവീസുകൾ ആരംഭിക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് കാലത്ത് റദ്ദാക്കിയ KSRTC സർവീസുകളിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് സെമസ്റ്റർ ഇൻ കേരള പദ്ധതിയിലൂടെ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി Roji M. ജോൺ. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് നിന്നുള്ള അക്കാദമിക് പലായനം കുറയ്ക്കുന്നതിനും പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ കേരളത്തിൽ നിലനിർത്തുന്നതിനുമായാണ് പദ്ധതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3-ാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വിർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിലുള്ള തങ്ങളുടെ സഹകരണം ആവർത്തിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തെരുവ് നായ ശല്യം കാരണം തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂളിന് ഇന്നും അവധി. നായകളെ പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ തുടർച്ചയായ രണ്ടാം ദിവസവും അധികൃതർ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത്. വിശദവിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂളിനും പരിസരത്തുമുള്ള മുഴുവൻ നായ്ക്കളെയും നീക്കാതെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിയെ നായ കടിച്ചിരുന്നു. പിന്നീട് നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തെരുവ് നായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടിയതോടെ സ്കൂൾ അധികൃതരും പ്രദേശവാസികളും നൽകിയ പരാതിയിലാണ് നായ്ക്കളെ പിടിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റാൻ തീരുമാനമായത്. എന്നാൽ ഇന്നലെ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നും നായ്ക്കളെ പിടികൂടുന്നതിനുള്ള ശ്രമം തുടരുകയാണ്.
0: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. ഇതോടെ നെതർലൻഡ്സ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പൊരിഞ്ഞ പോരാട്ടത്തിൽ വമ്പന്മാരായ നെതർലൻഡ്സിനെ വീഴ്ത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. പെനാൾട്ടി ഷൂട്ടൌട്ടിൽ 3-2 അഷ്റഫ് ഹക്കീമിയുടെ സ്ക്വാഡ് ഡച്ച് പടയെ കീഴടക്കിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. 90 മിനിറ്റ് വരെ നെതർലൻഡ്സ് മത്സരത്തിൽ 1 ഗോളിനും മുന്നിലായി. ഇഞ്ചുറി ടൈമിലാണ് മൊറോക്കോയുടെ സമനില ഗോൾ വന്നത്. പ്രീ ക്വാർട്ടറിൽ കാനഡയാണ് മൊറോക്കോയുടെ എതിരാളികൾ.
0: ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി 10:30 തുടങ്ങും. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം നിയമിതനാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത ലോജിസ്റ്റിക്സ് കൂട്ടായ്മയായ MSE ഗ്രൂപ്പും അദാനി പോർട്സും തമ്മിൽ സഹകരണത്തിന് ധാരണ. ഇതേ തുടർന്ന് MSE ഗ്രൂപ്പിന്റെ കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തന നിക്ഷേപ വിഭാഗമായ TIL വിഴിഞ്ഞം തുറമുഖത്തിലെ 49% ഓഹരി സ്വന്തമാക്കും. ഏതാണ്ട് 27,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതിയിൽ TIL നിക്ഷേപിക്കുന്നത് ഏകദേശം 13,000 കോടി രൂപയാണ്. പ്രവർത്തനം ആരംഭിച്ച് 18 മാസത്തിനുള്ളിൽ തന്നെ 20 ലക്ഷം TEU കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യ തുറമുഖമെന്ന നേട്ടം ഇതിനകം വിഴിഞ്ഞം സ്വന്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ പെരിങ്ങോം CRPF കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 160-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടന്നു. പെരിങ്ങോം കേന്ദ്രം മേധാവി മാത്യു എ ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. 11 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ 266 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. വിഴിഞ്ഞം തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിൽ പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായ നിലയിൽ കണ്ടെത്തി. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, വലിയവേളി സ്വദേശി ബാബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. പ്രധാന വാർത്തകൾ വീണ്ടും. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദീഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 ചിരി നേരത്തിൽ 7:30 പൊന്നാന എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9 നാട്ടിലെ പാട്ട്. രാത്രി 10 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു മൂന്ന് ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ ലക്ഷ്യമിട്ട് ജൂൺ 12-നാണ് റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി വാങ്ങാനാവുന്ന ഡീസലിന്റെ അളവ് 200 ലിറ്ററായി പരിമിതപ്പെടുത്തിയിരുന്നു. മാറിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ടതില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവന്നിരുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന 4,500 രൂപ ധനസഹായത്തിലെ ആദ്യഗഡുവായ 1,500 രൂപ മൂന്ന് ജില്ലകളിൽ വിതരണം ചെയ്തതായും സൌജന്യ റേഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയതായും ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ പറഞ്ഞു.
1: മത്സ്യത്തൊഴിലാളികളുടെ ഗഡുവായ 1,500 രൂപയും സംസ്ഥാന സർക്കാരിന്റെ 1,500 രൂപയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ 1,500 രൂപയും ഉൾപ്പെടെ മൊത്തം 4,500 രൂപയാണ് സർ കൊടുക്കാനുള്ളത്. അതിൽ 1,500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1,500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സർ. മൂന്ന് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും.
0: മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കുറവും ഉണ്ടാകാത്ത വിധത്തിൽ സർക്കാർ മുൻഗണന നൽകി വരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ കണ്ണിൽ ചൊറയില്ലാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജി ചെറിയാൻ വിമർശനമുന്നയിച്ചു.
2: കഴിഞ്ഞ സർക്കാർ ഈ 4,500 രൂപ 6,000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ തിരുത്തൽ വരുത്തണം. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1,500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. സാർ, ഇത് കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്.
0: അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യാത്തത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനുശേഷം ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സേത്താണ് കരസേനയുടെ പുതിയ മേധാവി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വ്യക്തികേന്ദ്രീകൃതമല്ലെന്നും സൈനികരും കമാൻഡർമാരും രാജ്യത്തെ പൌരന്മാരും അർപ്പിക്കുന്ന അടിയുറച്ച വിശ്വാസമാണ് സേനയുടെ കരുത്തെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ജനറൽ ധീരജ് സേത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ പാക് നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനു നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയെ വായു മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന് അംഗീകാരം നൽകി ഡൽഹി സർക്കാർ. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയപ്രകാരം 30 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് രജിസ്ട്രേഷൻ ഫീസും റോഡ് നികുതിയും പൂർണ്ണമായും ഒഴിവാക്കി. പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. 2028 ഏപ്രിൽ മുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാനാകൂ എന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മാവൂർ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധനകൾ മാവൂർ മേഖലയിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അടുത്ത മാസം 2 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ബില്ല് സംബന്ധിച്ച് കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്നായിരിക്കും തുടർ നടപടികളെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് ഇന്നുകൂടി അവസരം. ജൂലൈ 1 മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
4: കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി ഇന്ന് രാത്രി 12 അവസാനിക്കും. സ്വന്തം വീടിന്റെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ സ്വന്തമായി തന്നെ രേഖപ്പെടുത്താൻ അവസരമൊരുക്കുന്ന സെൽഫ് എന്യൂമറേഷൻ നിരവധി പേർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാം. ഇതിനായി ആദ്യം സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരും മൊബൈൽ ഫോൺ നമ്പറും നൽകണം. 34 ചോദ്യങ്ങളാണ് സെൻസസ് വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ളത്. ഇവ നൽകിക്കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ഐഡി വീട്ടിൽ സെൻസസ് ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനെത്തുമ്പോൾ നൽകിയാൽ മതിയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമിടപാടുകൾക്കായി UPI സേവനം ആരംഭിച്ച യൂറോ ബാങ്ക്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3 മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വെർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായാണ് യോഗം നടന്നത്. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ സഹകരണം ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോയുടെ വിജയം. ഇന്നലെ രാത്രി നടന്ന മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വെ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 10:30 മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മംഗളൂരു തീരത്ത് അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 6 തീരസംരക്ഷണ സേനയുടെ കപ്പലായ സച്ചേത് രക്ഷപ്പെടുത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് മഞ്ജുമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അന്താരാഷ്ട്ര പാർലമെന്ററി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ജനപ്രതിനിധികൾക്കും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ആശംസകൾ നേർന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനവിശ്വാസത്തിന്റെയും പൌരാവകാശങ്ങളുടെയും പരമോന്നത വേദിയാണ് പാർലമെന്റെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 3 ഭാഗമായി ഡൽഹിയിൽ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഇന്നാരംഭിക്കും. ഇന്ന് തുടങ്ങി അടുത്ത മാസം 29 ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വീടുകളും സന്ദർശിച്ച് ഫോമുകൾ വിതരണം ചെയ്യും. അന്തിമ വോട്ടർ പട്ടിക 7 പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ഇപ്പോൾ സമയം കൃത്യം 1 മണിയായിട്ടുണ്ട്. നമ്മുടെ സന്ദേശ ഗാനത്തിന്റെ നേരമായി. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960. ആദ്യ സന്ദേശം ആരുടേതാണെന്ന് നോക്കാം അല്ലേ. ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത് പ്രിയ രാജനാണ്. എന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് അവളുടെ ഫേവറേറ്റ് സോങ് ആയ കടലിന്ന ഗാഥമം എന്ന പാട്ട് വെച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രിയ രാജൻ സന്ദേശം അയച്ചിരിക്കുന്നത്. സുഹൃത്തിന്റെ പേര് അഞ്ജന ശ്രീജിത്ത് എന്നാണ്. എന്റെ മാത്രം ചച്ചു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയ രാജന്റെ ചച്ചുവിന് വേണ്ടിയിട്ട് നല്ലൊരു സോങ്ങാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഗാനം നമുക്ക് അവർക്ക് വേണ്ടി കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് തലശ്ശേരിയിൽ നിന്ന് മാനസിയാണ്. എന്റെ അനുജത്തി മീരയ്ക്ക് വേണ്ടിയിട്ട് കളിയൂഞ്ഞാൽ എന്ന ചിത്രത്തിലെ മണിക്കുട്ടി കുറുമ്പുള്ള രമ്മിണി പൂവാലി എന്ന പാട്ട് വെച്ചു തരുമോ? ഇന്ന് മീരയുടെ ബർത്ത്ഡേ ആണ്, അവൾക്ക് റേഡിയോ മലബാർ വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വിഷ് ചെയ്യാം. മീര റേഡിയോ മലബാർ ടീമിന്റെ വക ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. അതോടൊപ്പം ചേച്ചി നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മീരയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ പാട്ട് കേൾപ്പിക്കാം.
1: മണിക്കുട്ടി കുറുമ്പ്.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
4: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് കരേറ്റിൽ നിന്ന് നീനയാണ്. നീന ആവശ്യപ്പെട്ട പാട്ടിതാണ്. മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എൻ്റെ ആൻറ്റിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻറ്റിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇതാ പാട്ട് കേൾക്കാം ആൻറ്റിക്ക് വേണ്ടിയിട്ട്.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: നമസ്കാരം റേഡിയോ മലബാർ. നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഈ സന്ദേശം അയച്ചത് ആരാണ്? സന്ദേശം അയച്ചിരിക്കുന്നത് കാസർഗോഡിൽ നിന്ന് മിനിയേച്ചിയാണ്. മിനിയേച്ചി അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് ഇന്നലെ എന്ന ചിത്രത്തിലെ കണ്ണിൽ നിന്മയിൽ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. മിനിയേച്ചി ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഗാനം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ എല്ലാവർക്കും വേണ്ടി കേൾപ്പിക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം. ഓരോരുത്തരുടെ പേരൊന്നും മിനിയേച്ചി പറഞ്ഞിട്ടില്ല. എന്തായാലും എല്ലാവർക്കും ഇരിക്കട്ടെ ഈ ഗാനം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പടിയൂരിൽ നിന്ന് വിനുവാണ്. എനിക്ക് സല്ലാപം എന്ന ചിത്രത്തിലെ പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാ വസന്തം എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിനു സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗാനം കേൾപ്പിക്കാം. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭാര്യ ശാരികയ്ക്ക് വേണ്ടി എന്നാണ്. അപ്പോൾ ശാരികയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടാണ് വിനുവേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ആ പാട്ട് നമുക്ക് അവർക്ക് വേണ്ടി കേൾപ്പിക്കാം അല്ലേ?

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഹായ് റേഡിയോ മലബാർ. ഹായ്, വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലെ കുട്ടിപ്പാട്ട് വെച്ചുതരുമെന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് മണക്കായിൽ നിന്ന് ഷിജിനയാണ്. ഇതെന്റെ മകൻ കുഞ്ഞൂട്ടന് വേണ്ടി കേൾപ്പിക്കണേ എന്നാണ് ഷിജിന പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും കുഞ്ഞൂട്ടന് വേണ്ടിയിട്ട് പാട്ട് കേൾപ്പിക്കാം. ഇത് പാട്ട് കേട്ടോളൂ.
2: അച്ഛനും കൊച്ചനും കൊച്ചനെ എത്തിയും സെറ്റുമ്മ സെറ്റുമ്മ സാ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: പഴശ്ശിയിൽ നിന്ന് നിഷ അയച്ച സന്ദേശമാണ് അടുത്തത്. എനിക്ക് തങ്കത്തോണി എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നിഷേച്ചി സന്ദേശം അയച്ചിരിക്കുന്നത്. ഈ പാട്ട് എൻ്റെ മകൾ മുത്തുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നിഷേച്ചി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും മുത്തുക്കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ലത കൊതേരിയിൽ നിന്നാണ്. എനിക്ക് പൂനിലാമഴ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ലതേച്ചി സന്ദേശം അയച്ചിരിക്കുന്നത്. എന്തായാലും ഡെഡിക്കേഷൻ ഒന്നും ലതേച്ചി പറഞ്ഞിട്ടില്ല. ഇതാ പാട്ട് കേൾക്കാം.

സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഈ ആഴ്ച വായിക്കാതെ പോയ സന്ദേശങ്ങളൊക്കെ അടുത്തയാഴ്ച എന്തായാലും വായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സന്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ്, 9037008090. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ
1: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജാനകി പാടിയത്, ചിത്രം ഓളങ്ങൾ.

യേശുദാസ് അരുന്ധതി എന്നിവർ പാടിയത് ചിത്രം രാക്കുയിലിൻ രാഗസദസ്സിൽ.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: അടുത്ത ഗാനം റൌഡി രാമു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്.

പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം. ഇന്നലെ ഇന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ജനകീയത്തിലൂടെ കാനായി നാരായണൻ വൈദ്യർ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: വൈദ്യർ, ഔപചാരികമായ വിദ്യാഭ്യാസമൊക്കെ സ്കൂളൊക്കെ?
2: ഞാൻ പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ല.
1: എത്രാം ക്ലാസ് വരെ?
2: നാലാം ക്ലാസ് വരെ പഠിച്ചു.
1: പിന്നെ ഇതിലേക്ക് അച്ഛന്റെ
2: പുറകിൽ ഞാൻ ഇതിലേക്ക് വന്നു. കടകൾ ഞാൻ പിന്നെ കുറച്ചാളി ഇലക്ട്രിസിറ്റിയിൽ ജോലി ഉണ്ടായിരുന്നു. അത് താൽക്കാലികമായിട്ട് ഞാൻ കുറേ കലയിൽ പോയി. പക്ഷെ അന്ന് നമുക്ക് ഈ മരുന്നെല്ലാം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ പ്രതിഫലമില്ല. പ്രതിഫലം കിട്ടാതെ ഒരു കാലഘട്ടം ഉണ്ടായി. നമുക്കൊന്ന് പ്രതിഫലം മാണിക്കാമില്ല മരുന്ന് കൊടുത്താൽ. അപ്പോൾ വീട് ദാരിദ്ര്യമായിട്ട് പോകും.
1: എന്താ അവർ തരില്ലേ?
2: അത് തരാൻ പ്രയാസം. എന്ന് വെച്ചാൽ ഒന്നുകൊണ്ട് തന്നെ ഒന്നത് പൊതുവിൽ നമ്മളൊരു ചികിത്സ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രതിഫലം നമ്മൾ നിശ്ചയിച്ചു. ഇന്നും ചികിത്സയിൽ ഞാനൊരു പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന മരുന്നിൻ്റെ ഒരു പൈസ ഇന്നും ഞാൻ വാങ്ങിക്കുന്നില്ല.
1: നാട്ടിൽ മറ്റ് വൈദ്യന്മാരുണ്ടായിരുന്നു?
2: മറ്റ് വൈദ്യന്മാരുണ്ട്, ഒരുപാട് വൈദ്യന്മാരുണ്ടായിരുന്നു. ചിണ്ടം വൈദ്യർ, കുഞ്ഞറാം വൈദ്യർ, അങ്ങനെ പിന്നെ കുഞ്ഞപ്പോ വൈദ്യർ, അതുപോലെ തന്നെ കുഞ്ഞാരം വൈദ്യർ, വണ്ണാ സമുദായത്തിൽ പറഞ്ഞ ഒരുപാട് വൈദ്യന്മാരുണ്ടായിരുന്നു. എന്നെ പഠി എൻ്റെ ഒരു ഗുരുനാഥൻ്റെ ഒരു പിന്നെ കുറ്റം വൈദ്യർ, ഒരാൾ ഒരു കൃഷ്ണൻ നമ്പിയാർ, അയാള് വൈദ്യ ശിരോമണിയായിരുന്നു. സാമ്യമുക്കിൽ അയാൾ വിഷ ചികിത്സത്തിന്റെ ഭയങ്കര പ്രഗത്ഭനായിരുന്നു. അയാളെടുക്കുന്ന വിഷ ചികിത്സ ആയിട്ട് അയാളെടുക്കുന്ന പഠിച്ചതാണ്.
1: പിന്നെ കുട്ടിക്കാലത്ത് വീട്ടിലേക്ക് അസുഖമായിട്ട് ആളുകൾ വരികയാണോ, അല്ലെങ്കിൽ അച്ഛനോ വല്യച്ഛനൊക്കെ മറ്റ് രോഗികളുള്ള വീടുകളിലേക്ക് പോവുകയാണോ ചെയ്യുക?
2: അത് വരികയും ചെയ്യും. ഏറ്റവും കൂടുതൽ വീട്ടിലേക്ക് വരുവാണ്.
1: എങ്ങനത്തെ രോഗികളാണ് വരിക?
2: അതായത് നമ്മൾ ഈ വിഷ സംബന്ധമായ ഇതിന്റെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ തീപ്പൊള്ളലിന്റെ ആൾക്കാർ വരുന്നുണ്ട്, മറ്റേ സോറിയാസീസ്, പിന്നെ മുറിവ്. മുറിവിനെല്ലാം നല്ല ചികിത്സകൾ. അച്ഛൻ ഒരു 90 വയസ്സിൽ ഒരു ഗോപാലട്ടൻ ഇപ്പം വീട്ടിൻ്റെ അടുത്തുണ്ട്. അദ്ദേഹത്തിന് കാട്ടിൽ പോയാലും കാട്ടുപന്നി കുത്തിയിട്ട് നല്ലൊരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഈ അച്ഛനെന്നില്ലെങ്കിൽ ഇയാൾ ഇന്നും ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛമരുന്ന് എപ്പോഴും വെച്ച് കെട്ടിയിട്ട് മാറി എന്ന് പറഞ്ഞു. വീട്ടിൻ്റെ അടുത്ത് ഒരു കമലേശി ഉണ്ട്. ആ കമലേശി എന്ന് പറഞ്ഞാൽ മഴുകൊണ്ട് കോടാളി കൊണ്ട് മുറിഞ്ഞ് അച്ഛൻ തന്നെ പച്ചമരുന്ന് കിട്ടും. വീട്ടിൻ്റെ അടുത്തില്ലാണ്, അവരിപ്പം ജീവിച്ചിരിപ്പില്ല ആളാണ്. അപ്പം അങ്ങനെ ഒരുപാട് മരുന്നുകൾ അച്ഛൻ ചെയ്തിരുന്നു.
1: ഈ പാമ്പ് ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമല്ലോ, പാമ്പ് കടിയേറ്റ് വരും,
2: അതെ.
1: എങ്ങനെയാണ് അവരുടെ ചികിത്സയൊക്കെ?
2: പാമ്പുകാരെന്ന് പറഞ്ഞാൽ കൂടുതൽ റിസ്കുള്ള കേസൊന്നും അന്ന് അച്ഛനെടുക്കില്ല. അന്ന് പറഞ്ഞാൽ ഇതെല്ലാം കുറച്ച് തലവേദന ഉണ്ടാക്കുന്ന കേസായതുകൊണ്ട് അങ്ങനെയല്ല എടുക്കുന്നത്. ഞാനും ഇന്ന് എടുക്കുന്നില്ല. കാരണം വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് നോക്കിയിട്ട് അവരെ മറ്റു സ്ഥലത്തേക്ക് വിടലാണ്. ചെറിയ പഴുതാര, അതുപോലെ കടന്തൽ, അതുപോലെ തന്നെ ചെക്കാലി, ഇങ്ങനെ കടിച്ചാൽ ഞാനിപ്പോൾ ചികിത്സ മാറ്റി കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് മറ്റില്ല കൂടുതൽ ഏത് കൂടുതൽ ഞാൻ അങ്ങനെ എടുത്ത് ചെയ്യുന്നില്ല.
1: ആശുപത്രിയിലേക്ക് വിടും,
2: ആശുപത്രിയിലേക്ക് വിടും. അപ്പം അത് നമുക്ക് ഗുണം ചെയ്യില്ല. നമുക്ക് എന്തെങ്കിലും ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പം ദോഷപരമായിട്ട് വരണ്ടെന്ന് വെച്ചിട്ടാണ്.
1: ഔഷധമാണ് ആയുർവേദമാണ്, ഔഷധ ചെടികൾ ധാരാളം ഉണ്ടാവണം, അത് പരിപാലിക്കണം, അതിന്റെ വംശനാശം ഉണ്ടാവാൻ പാടില്ല. വൈദ്യരുടെ വീടുകളിൽ ഇഷ്ടംപോലെ ഇത്തരം ചെടികളുണ്ട്.
2: അത് എന്റെ വീട് ഒരു 18 സെന്റ് ഇല്ലു. അത് ഏകദേശം 800 സസ്യങ്ങൾ എന്റെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം അത് കുറെ കുറഞ്ഞു. എങ്ങനെ കുറഞ്ഞാൽ ഒരു വലിയൊരു 8-10 വണ്ണൂല ഒരു താനി മരം ഉണ്ടായിരുന്നു. അതിന്റെ അടിയിൽ ഒരുപാട് സസ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ താനി മരം വീട്ടിനും റോഡിനും ജനങ്ങൾക്ക് ഒരു ഭീഷണിയായി വന്നുകൊണ്ട് ഇപ്പടുത്തകാലത്ത് മുറിച്ച് മാറ്റേണ്ടി വന്നു. മുറിക്കാതിരിക്കാൻ റോഡ് വികസനം വരുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും മുറിയണം.
1: താന്നിയുടെ തണലുണ്ടായിരുന്നു, മറ്റു ചെടികളൊക്കെ
2: നശിച്ചു പോയി. അതായത് ഒരു ചെടി വരും മറ്റൊരു ചെടീനെ ദോഷം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ചെടികളിൽ ഇപ്പൊ തൊട്ടടുത്ത് എനിക്ക് ഞാൻ ഈ തറവാട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 18 സെന്റ് സ്ഥലമുണ്ട്. അവിടെ പഴയ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക ചെടികളെല്ലാം. ആൾക്കാർ വന്ന് കാണാൻ വേണ്ടി നിരവധി ആള് വീട്ടിൽ കാണാൻ വരും.
1: പണ്ട് കാലത്തെ ചെടികൾ ഇപ്പോഴും ഉണ്ട്,
2: കുറെ ഉണ്ട്. ഒരുപാട് സസ്യങ്ങളുണ്ട് പല. ഇപ്പം നീർമാതളം ഇപ്പം 2 വെച്ച് 2 പൂത്ത് കിടന്നു. ഇപ്പം പൂത്തു നീർമാതളം 2 പൂത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പം അതെല്ലാം അപൂർവ സസ്യങ്ങളാണ്. അങ്ങനെ നീലക്കടമ്പുണ്ട്, നീർമാതളമുണ്ട്, പിന്നെ മന്ദാരങ്ങളും പലതരം സസ്യ സസ്യങ്ങൾ ഇപ്പം നമ്മുടെ അടുത്തുണ്ട്.
1: വീട്ടിൽ തന്നെയാണോ എന്റെ ചികിത്സ?
2: വീട്ടിൽ തന്നെ ചികിത്സ
1: ചെയ്യുന്നത്. ഒന്നുമില്ല.
2: അങ്ങനെ ചെയ്തിട്ട് 2016 പോപ്പുലർ അവാർഡ്, 2019 വനമിത്ര അവാർഡ്, 2025 തന്നെ നിർമ്മലാനന്ദ മഹാരാജ പുരസ്കാരം കിട്ടി. പിന്നെ അതുപോലെ തന്നെ കോട്ടയം സെന്റ് ജോസഫ് കോളേജിലെ പരിസ്ഥിതി മിത്ര അവാർഡ് കിട്ടി. ഇതെല്ലാം നമുക്ക് കൊണ്ടുതരുന്നതാണ്.
1: ഒരുപാട് പുരസ്കാരങ്ങൾ
2: ഒരുപാട് കിട്ടി. പിന്നെ അത് മാത്രമല്ല, ജെഎസ്എസ് മെഡിക്കൽ കോളേജിലടക്കം നമ്മൾ
1: വിളിച്ച്
2: പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് കേരള പല സ്ഥലത്ത് ഞാനിങ്ങനെ ക്ലാസ്സുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ട് അംഗൻവാടി മുതൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വരെ ഞങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ട്.
1: എന്താണ് ക്ലാസ് എടുക്കുക? നിങ്ങൾ ഔഷധ സസ്യങ്ങൾ പരിപാലനം മാത്രമാണോ, അല്ലെങ്കിൽ ചികിത്സയും കൂടെ ഉണ്ടോ?
2: ഏറ്റവും നിറഞ്ഞ നമ്മളൊരു ചെടീനെ കൊണ്ടുപോയി കുട്ടിയെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ തൊട്ടാമ്പടി, യഥാർത്ഥ തൊട്ടാമ്പടി ആർക്കും ഒരു ചെടി ആണ് ഒരു മുള്ളിലെ ചെടിയാണ്. അതിന്റെ ഔഷധ ഗുണങ്ങൾ എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പൊ അത് നമുക്ക് വന്ന് ബാലക്ഷയം, ക്ഷയരോഗം, ബാലക്ഷയം കുട്ടികൾക്കുണ്ട്, കവങ്ങൾ, അത് നമ്മൾ കഷായം വെച്ച് കുറിച്ച് ബാലക്ഷയം മാറും. അതുപോലെ തന്നെ അത് ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ അതിന്റെ ഇല അരച്ച് കെട്ടിയ മുറിവണം. അത് വായി പല്ലിൽ പുളിപ്പുരസം ഉണ്ടെങ്കിൽ അത് കഷായം വെച്ച് വായി കവിൾക്കുള്ളിയാൽ തന്നെ ഈ രോഗം മാറും. ഇതെല്ലാവർക്കും അറിയില്ല.
1: എല്ലാവരുടെയും സുപരിചിതമായി കിട്ടുന്ന
2: സാധനമാണ്. അതാണ് നമ്മൾ കുട്ടിയൊക്കെ കാണിച്ചു. അത് ചെടീനെ കൊണ്ട് നമുക്ക് ചെടീനെ പോയിട്ട് തന്നെ കാണിച്ചു കൊടുക്കും. അതാണ് നമുക്ക്. അപ്പൊ നമ്മൾ ഉറുദൂക്കി എന്ന് പറഞ്ഞ ചെടിയുണ്ട്, ഈശ്വരമില്ല എന്ന് പറയും. ആ ഉറുദൂക്കിന് എന്തെല്ലാം ഔഷധ ഗുണമുണ്ട് അതിനകത്ത്? പെട്ടെന്നില്ല വയറ് സംബന്ധ വയറുവേദന, അതിൽ വിഷാംശങ്ങൾ പറ്റിയ ചികിത്സകൾ, അതെല്ലാം ഈ ഋതുക്കിനെ കൊണ്ട് മാറും. വയമ്പിനെ കൊണ്ട് എന്തെല്ലാം ചികിത്സ യോഗം മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ഈ വയമ്പ് തയ്ച്ചിട്ട് പ്രസവിച്ചിട്ട് 14 ദിവസം വയമ്പ് സ്വർണം തയ്ച്ചിൽ വയമ്പ് തയ്ച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ കുട്ടി ജനിച്ചിട്ട് 14 ദിവസം കൊടുക്കുമ്പോൾ തന്നെ ബുദ്ധി നേരെ നിൽക്കാൻ പറ്റും. പണ്ട് EMS ഒക്കെ കൊടുത്തിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പണ്ടേ രാജ ചികിത്സയിൽ വരെ വരുന്ന ഒരു ചികിത്സാ രീതിയാണ് അത്. വയമ്പ് സ്വർണം എന്ന് പറഞ്ഞാൽ പഞ്ചലോഹങ്ങൾ, സ്വർണം, ചെമ്പ്, വെള്ളി, ഇരുമ്പുകളൊക്കെ തീർത്തിട്ട് ഒരു മോതിരം പണ്ടുകാലത്ത് കഴിക്കുന്നുണ്ട്. ആ അതിനെ കൊണ്ട് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ബുദ്ധി നില കൂടുതൽ ബുദ്ധിശക്തി വളരുന്നതോറും കിട്ടാൻ
1: വേണ്ടിയിട്ടാണ് ഇത്.
2: അത് അത് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ കുട്ടിക്ക് ഈ തേനും വയമ്പും ഈ മോതിരത്തിലാണ് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത് ബുദ്ധിശക്തി കൂടുതൽ ഓർമ്മശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്ച്ച് പണ്ട് കാലത്തെ കൊടുത്തു വരുന്നത്. അത് ഇന്നും ആ മരുന്നിന് ഇന്നും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ആൾക്കാർ. വയമ്പ് നമ്മൾ കൊടുക്കും, ബാക്കി അവർ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ഇന്ന് ഓർമ്മിച്ച് ചെയ്യുന്നുണ്ട്. അത് വളരെ അപൂർവമായ ഒരു ചികിത്സാ രീതികൾ തന്നെ അത് പണ്ട് കാലത്തിൽ.
1: മറ്റു സസ്യങ്ങൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും?
2: മറ്റൊരു തിരുബല, തൃഗന്ധങ്ങൾ, തൃകടു, നക്ഷത്ര വനമ്പരിയുണ്ട്. നക്ഷത്ര വനമുണ്ട്, തിരുബല, തൃഗന്ധങ്ങൾ, അത് ഓരോരോ. തിരുബല എന്ന് പറയുമ്പോൾ നെല്ലിക്ക, താന്നിക്ക, കടുക്ക. തൃഗന്ധങ്ങൾ ചന്ദനം, മകൽ ചന്ദനം, രക്തചന്ദനം. തൃഗന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചന്ദനത്തിന് മാത്രമേ വാസനയുള്ളൂ, മറ്റെണ്ണത്തിന് വാസനയില്ല. പിന്നെ തൃകടു, ചുക്കുമുളക്, തൃപ്പല്ലി, അങ്ങനെയാണ്. പിന്നെ നാൽപ്പാമരം, അത്തിത്തി, ആലരയാലല്ല, പേരാൽ, ഇങ്ങനെ ഔഷധങ്ങളെ റൂട്ടായിട്ട് പഴയ കാലം ആചാരന്മാർ പ്രത്യേകം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇത് പരിപാലിച്ച് വരണം. അപ്പം ഞാനിപ്പോൾ ഒരു പരിസ്ഥിതിയായെന്ന് നമ്മളൊക്കെ സ്കൂളിൽ പല സ്കൂളിലും ചെടികൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അത് പല ക്ലബുകളും അല്ലെങ്കിൽ പല സംഘടനകളായിട്ടും അവർക്ക് തന്നെ ഫ്രീ ആയിട്ട് ചെടികൾ കൊടുക്കും. അപ്പം അത് ഞാൻ മുൻകൂട്ടി തയ്യാറാക്കി വെക്കും, അവനെ പരിസ്ഥിതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ജൈവ വൈവിധ്യ ബോർഡിൽ ഒരുപാട് ഔഷധത്തോട്ടങ്ങൾ അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്.
1: ഈ ജൈവ കൃഷിയാണല്ലോ തീർച്ചയായിട്ടും ഔഷധ ചെടികൾക്ക് ആവശ്യം.
2: അതെ,
1: പുതിയ കാലത്ത് രാസ കീടങ്ങളും രാസ കീടനാശിനികൾ, രാസവളങ്ങൾ അതൊക്കെ ഉണ്ടാവും. ഈ ചെടികളെ പരിപാലിക്കുക എന്നുള്ളത് വളരെയധികം വിഷമം പിടിച്ചൊരു കാര്യമല്ലേ? എങ്ങനെയാണ് സാധിക്കുന്നത്?
2: എന്താ വെച്ചാൽ നമ്മൾക്ക് ഇതിനുള്ള ജൈവവളം, ചകരിപ്പൊടി, ചാണകപ്പൊടി മാത്രമേ ഇനിയുള്ളൂ. വെണ്ണീർ പോലും ഇനി പറ്റൂല. പിന്നെ നമ്മൾ മണ്ണിലുണ്ടാകുന്ന മാലിന്യങ്ങൾ ഏറ്റവും ദോഷം ചെയ്യുന്നു. നമ്മൾ ജൈവവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മണ്ണര കമ്പോസ്റ്റ് നമ്മുടെത്തുണ്ട്. ജൈവവളങ്ങളാക്കി ചകിച്ച കരിയിലകൾ അടിച്ചു കൂട്ടി അത് പൊടിച്ച് നേരത്തേക്ക് ഇതിന് ഭക്ഷണം കൊടുക്കുന്നു. ഇനി ഭക്ഷണവും വെള്ളവും ആണ് പ്രധാനമായിട്ട് വേണ്ടത്. അത് മുതൽ സൂര്യപ്രകാശം കിട്ടണം. സൂര്യപ്രകാശം കിട്ടിയെങ്കിൽ ചെടികൾ മുമ്പോട്ട് വളർന്നു പോകുമല്ലോ. ഏറ്റവും കൂടുതൽ ചെടികൾ ഞാൻ ചട്ടിയിലാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ചട്ടിയിലാകുമ്പോൾ കൂടുതൽ ചെടികൾ വന്ന് കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ഒരു അംഗൻവാടിയിലെ കുട്ടിക്ക് ഒരേ സമയത്ത് ഒരുപാട് സ്കൂളിൽ ഔഷധത്തോട് ഉണ്ടാക്കിയ പിന്നെ മാവും പിലാവും പുളിയും കരിമ്പും തെങ്ങും പലം എന്ന ആ കവിത്വത്തിൽ തന്നെ ഞാൻ ഒരു മൂന്ന് സ്കൂളിൽ തിരഞ്ഞെടുത്ത എൻ്റെ നാട്ടിൽ, ബേങ്ങാൽ കാനായി സ്കൂള്, കാനായി നോർത്ത് യു പി സ്കൂള്, മണിയാറ് ഗവൺമെൻറ് സ്കൂൾ, ഇതിങ്ങനെ അവിടെ മൂന്ന് സ്ഥലത്ത് മൂന്ന് കൗൺസിലർമാർ, നമ്മൾ മുനിസിപ്പാലി കൗൺസിലർ, മൂന്ന് കൗൺസിലർമാർക്ക് കൊണ്ട് നട്ടു കൊടുത്തിരി. പക്ഷെ എന്നാൽ ഇപ്പം നട്ടു കൊടുക്കുന്ന പറഞ്ഞാൽ മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലം സ്കൂൾ പൂട്ടിയൊക്കെ ഒരു തുള്ളി വെള്ളം നടക്കാൻ ഒരാൾ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഇപ്പോൾ മാറ്റം വരുത്തിയാണ്. കാവ് ഞങ്ങൾ കൊടുത്തിട്ട് നമ്മൾ സങ്കടം വരുന്നു. കാച്ചാൽ ഒരു തുള്ളി വെള്ളം ഒരു തുള്ളി ഭക്ഷണം അവർക്ക് കൊടുക്കാൻ ആളില്ല. ഇത് നമ്മളെല്ലാം നല്ല ഉദ്ഘാടനം കാര്യം പത്രങ്ങളിലും ടിവികളിലും ഫോട്ടോ ഇതെല്ലാം വരും, പക്ഷേ പരിപാലിക്കുന്നില്ല. അത് ഭയങ്കരമായ ദോഷം. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിപ്പം മാറി നിൽക്കുകയാണ്, അതാ ചെയ്യുന്നത്. ഇപ്പം പ്രധാനമായിട്ടും ഞാൻ ഒരു ആറ് മാസം, ഒരു മൂന്ന് ദിവസം നിങ്ങളെ ഇവിടുത്തെ റേഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഔഷധ സസ്യ സൗജന്യമായി ക്ലാസ് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ പിന്നെ പത്രത്തിൽ എല്ലാ പത്രങ്ങളിലും അതിൻ്റെ കട്ടിങ് ഉണ്ടായി, എൻ്റെ ഫോട്ടോ അടക്കം വെച്ചിന് തൊപ്പിപ്പാളിയാലും ഇട്ടൊരു ഫോട്ടോ വെച്ചൊരു ഫോട്ടോ ഉണ്ടായി. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു 6 ആഴ്ച ക്ലാസ് കൊടുത്തിനി, പിന്നെ കുട്ടികൾ ഇല്ലാണ്ടായി വരുന്നു. അതുകൊണ്ട് നമ്മൾ സൗജന്യമായിട്ട് ഒരു കുട്ടിയെ നിങ്ങളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ രക്ഷിതാക്കന്മാരോ കുട്ടികളോ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇത് എന്തിനാ, ഇത് വന്യം നിന്ന് പോകുന്ന അറിവുകൾ. ഞാൻ എൻ്റെ മക്കളെ അല്ല മറ്റുള്ള കുട്ടികളെ പറഞ്ഞു കൊടുത്തില്ലേ, ഞാൻ ഈ ജനങ്ങളുടെ ഇടയിൽ ഒന്നുമല്ല. പക്ഷേ ഈ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള അറിവുകൾ ഏറ്റെടുക്കാനുള്ള സ്വാതന്ത്ര്യം രക്ഷിതാക്കന്മാരോ കുട്ടികളെ കാണിക്കുന്നില്ല.
1: പുതിയ തലമുറക്ക്
2: താല്പര്യമില്ല. അതാണ് ഇതിൻ്റെ ഇത് എപ്പോഴെന്നാണ്, ഇത് നേരെ മറിച്ച് പുറത്തുള്ള ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അതാണ് വിദേശികളടക്കം കേരളത്തിൽ ആയുർവേദത്തെ വിട്ടു നോക്കുന്നു പറഞ്ഞത്. എന്താണ് ചെടി? ഒരു ക്യാൻസർക്ക് മാറ്റാൻ ഒരു ചെടി മതി, അല്ലെങ്കിൽ ഒരു ഒരു രോഗത്തെ മാറ്റിക്കെടുക്കാൻ ഒരു ചെടി മതി. അപ്പോൾ ഇതിനെ നമുക്ക് കൂട്ടി യോജിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പാരമ്പര്യ രീതിയിൽ ഇത്രയും ഔഷധങ്ങളുണ്ട്. അതാണ് കഴിഞ്ഞ ഈ കല്ലോട്ട് എന്ന് പറഞ്ഞ പിന്നെ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്ര ഉദ്ഘാടനം ഞാൻ പ്രത്യേക ക്ഷണിതമായിട്ട് പങ്കെടുത്തതാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് പാരമ്പര്യത്തെ എന്നും നിലനിർത്തി കൊണ്ടുപോകണം. ഒരുപാട് പിന്നെ താളിയോല ഗ്രന്ഥങ്ങൾ പുറത്ത് കിടക്കുന്നുണ്ട്, അതിൽ അപൂർവങ്ങൾ അറിവുകൾ കിടക്കുന്നുണ്ട്. 3 താളിയോല ഗ്രന്ഥം
1: കണ്ടെടുത്തിട്ടുണ്ട്.
2: അതെല്ലാം പിന്നെ നമ്മൾ ഈ ആയുർവേദം ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു പൂർണ്ണമായിട്ട്. 3 ഗ്രന്ഥം 3 ആയുർവേദത്തിലാണ്. അതിൽ പല പല വ്യത്യസ്തങ്ങളായ രോഗ ചികിത്സകൾ അതിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കി പഠിച്ച് എന്തെങ്കിലും രോഗത്തിന് പോകണം അതിൽ നോക്കി നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഈ അറിവുകളെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയണം. ഇത് വരും തലമുറക്ക് മാറ്റിയെടുക്കാൻ കൊടുക്കാനുള്ള സന്നദ്ധ ഉണ്ടാവണം. സ്വീകരിക്കാനുള്ള മനസ്സ് കുട്ടികൾക്ക് ഒരു സഹകരണം ഉണ്ടാവണം.
1: അതാണ് ജനങ്ങൾ വളരെ പെട്ടെന്ന് അസുഖം മാറാൻ വേണ്ടി അലോപ്പതിയിലേക്കും ഹോമിയോപ്പതിയിലേക്കും തിരിയും.
2: അതിൽ നിന്ന് മറ്റ് പല രോഗങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന
1: ആയുർവേദ ചികിത്സ അല്പം ചെലവേറിയതാണെന്ന് വിചാരിക്കുന്നുണ്ട്. ശരിയായിരിക്കും,
2: ചെലവ് ഉണ്ട്. കാരണം ഈ മരുന്നുകൾ അരച്ചു പിടിച്ച് കഷായ കുഴമ്പാക്കി വരുമ്പോൾ കുറച്ച് ചെലവുകളുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സാമ്പത്തിക ഇത് വരുന്നതാണ്. അതായത് ഈ മരുന്നുകൾ കുറച്ച് പെട്ടെന്ന് ഒരു പച്ചമരുന്ന് കൊടുക്കുമ്പോൾ ചില രോഗത്തിന് ചെറിയ പൈസ കൊണ്ട് മാറും, ചില നമ്മളിൽ നിന്ന് ചെറിയ ചികിത്സക്ക് അങ്ങനെ ഒരു വലിയ പൈസ മേടിച്ച് ചെയ്യുന്നില്ല. പക്ഷെ മരുന്നിന് ഒരു പൈസ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി നിലനിന്ന് പോകാൻ കഴിയില്ല.
1: മരുന്ന് എവിടത്തേക്കാണ് കൊടുക്കുക, രോഗികൾക്കാണോ അല്ലെങ്കിൽ ഔഷധശാലകൾക്കോ?
2: രോഗികൾക്കാണ് കൊടുക്കൽ. നമ്മൾ കാര്യമായിട്ട് ഈ ഹെയർ ഓയിൽ ഒന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ ഇതിലേക്ക്
1: ചെയ്യും.
2: ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്.
1: എങ്ങനെയാണത്?
2: അത് നമ്മൾക്ക് പിന്നെ ഈ കയ്യണ്ണി ഉഴിഞ്ഞ മുക്കുറ്റി തിരുത ഇതെല്ലാം വെച്ച് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മരുന്ന് നമുക്ക് ഒരുപാട് നല്ല ഓർഡർ
1: കിട്ടുന്നുണ്ട്.
2: കുമാരി ബൃങ്ക ഹെയർ ഓയിൽ, കുമാരി കറ്റാർവാഴ ബൃങ്ക കയ്യണ്ണി നെല്ലിക്കാലം ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു മരുന്ന്. അത് നല്ല റിസൾട്ടുള്ളൊരു ഹെയർ ഓയിൽ. അതാ മുടി കൂടുതൽ ഉണ്ടാവും, മുടിക്കിലെ രോഗങ്ങൾ മാറും, തലവേദന ഉണ്ടാവില്ല, മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല, താരുണ്ടാവില്ല, നല്ല സുഖനിദ്രകൾ കിട്ടുന്ന ഒരു ഹെയർ ഓയിൽ ആണത്. അത് നമ്മൾ കുറെ കാലം ആമസോണിൽ കൊടുത്തിനി. ആമസോണിൽ ഇപ്പൊ ഈ വില എണ്ണക്ക് വില കൂടിയതിനു ശേഷം ഞാൻ ഇപ്പം ഒരു കൊടുക്കാൻ തയ്യാറായിപ്പെടുന്നില്ല.
1: എങ്ങനെയാണ് അതിന്റെ വിൽപ്പനയൊക്കെ?
2: വിൽപ്പനയൊക്കെ ആമസോണിൽ നമ്മൾ നേരിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ മരുന്നുണ്ടാക്കി കുടുംബശ്രീയാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. കുടുംബശ്രീയായിട്ട് നമ്മളൊരു അണ്ടറിൽ ബന്ധമുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ഞാൻ പ്രകൃതി മൈതാനിലെല്ലാം ഞാൻ 15 ദിവസം കെ എം ബി തീറ്റി ഇത്തരം മരുന്നുകൾ വിൽക്കാനും പോയിട്ടുണ്ടായിരുന്നു.
0: ജനകീയത്തിൽ ഇതുവരെ സംസാരിച്ചത് ശ്രീ കാനായി നാരായണൻ വൈദ്യർ. തുടർഭാഗം അടുത്ത ദിവസം ജനകീയത്തിൽ. ജനകീയം.

വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് വായനാ വസന്തത്തിൽ ടി പത്മനാഭന്റെ രാഷ്ട്രീയ കഥകൾ എന്ന കഥാസമാഹാരത്തിലെ പാനിപ്പറ്റിലെ യുദ്ധം എന്ന കഥ അവതരിപ്പിക്കുന്നു ചന്ദ്രഭാ.

0: ജനറൽ മാനേജറുടെ മുറിയുടെ മുമ്പിലെ കോൺഫറൻസ് ഹാളിൽ തങ്ങളുടെ ഉഴവും കാത്ത് അവരൊക്കെ ഇരുന്നു. എല്ലാവരും അവിടുത്തെ തൊഴിലാളികളായിരുന്നു. 10ഉം 15ഉം കൊല്ലം സ്റ്റോറിലും ബാഗിംഗ് പ്ലാന്റിലും വർക്ക്ഷോപ്പിലുമൊക്കെയായി ജീവിതം മുന്തി നീക്കിയവർ. അവരുടെ ഇടയിൽ പഠിപ്പും പരിചയവുമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എപ്പോഴെങ്കിലും ഒരു ഓഫീസറാകുവാൻ, ഒരു ജൂനിയർ ഓഫീസറെങ്കിലും ആകുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നില്ല അവരൊന്നും. ഗവൺമെൻറ്റിൻ്റെ കമ്പനി ആയിരുന്നെങ്കിലും മാനേജീരിയൽ കാഡറിൻ്റെ ഏറ്റവും താഴത്തെ പടിയിൽ ഒരൊഴിവ് വന്നാൽ പോലും പത്രങ്ങളിൽ പരസ്യപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള ഒരു ജൂനിയർ ഓഫീസറെ അങ്ങോട്ട് മാറ്റിയിട്ടോ ഒഴിവ് നികത്താറായിരുന്നു പതിവ്. ഇപ്പോഴിതാ അതൊക്കെ മാറിയിരിക്കുന്നു. ഇനി മുതൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ള ഏതാനും തസ്തികകളിലെങ്കിലും കമ്പനിയിലെ തൊഴിലാളികളുടെ ഇടയിൽ മിനിമം യോഗ്യതയുള്ളവരില്ലെങ്കിൽ മാത്രമേ പത്രങ്ങളിൽ പരസ്യം ചെയ്തു വെളിയിൽ നിന്ന് ആളുകളെ എടുക്കുകയുള്ളൂ. അത്രയ്ക്കും രക്ഷപ്പെട്ടുവല്ലോ. കോൺഫറൻസ് ഹാൾ എയർ കണ്ടീഷൻഡും മറ്റെല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉള്ളതായിരുന്നുവെങ്കിലും ഒരു നിരിപ്പോടിൻ്റെ അകത്ത് പെട്ടതുപോലെയായിരിക്കും പലർക്കും. എന്തൊക്കെയായിരിക്കും ചോദിക്കുക? ആരൊക്കെയായിരിക്കും ചോദിക്കുക? പുതിയ ജനറൽ മാനേജർ എന്തെങ്കിലും ചോദിക്കുമോ? കുറേ സമയമെടുക്കുമോ? ഓരോരുത്തർക്കും ഇങ്ങനെ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ശങ്കരൻകുട്ടിക്ക് മാത്രം ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. കാൻറ്റീൻ സൂപ്പർവൈസറുടെ ജോലിയിൽ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കുമെന്ന് ശങ്കരൻകുട്ടി ദൃഢമായി വിശ്വസിച്ചിരുന്നു. ശുപാർശ ചെയ്യാൻ ശക്തരായ ആളുകളുണ്ടായിട്ടോ ഉയർന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വാക്കുകൊടുത്തിട്ടോ ഒന്നുമായിരുന്നില്ല ശങ്കരൻകുട്ടി ഈ വിശ്വാസത്തിൽ എത്തിച്ചേർന്നത്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചിട്ട് തന്നെയായിരുന്നു. ഏതൊരു ജോലിക്കും യോഗ്യതകളാണല്ലോ പ്രധാനം. ഇവിടെ യോഗ്യതകളെന്ന് പറയുമ്പോൾ കാൻറ്റീനിൽ ജോലി ചെയ്ത പരിചയമാണല്ലോ ആവശ്യമായി എടുക്കേണ്ടത്. ശങ്കരൻകുട്ടി കാൻറ്റീനിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് വന്ന വേറെ ആരും ചെയ്തിട്ടുമില്ല. പിന്നെ ഇൻ്റർവ്യൂവിന് വന്ന എല്ലാവരെക്കാളും മുമ്പേ കമ്പനിയിൽ ജോലിക്ക് പ്രവേശിച്ചതും ശങ്കരൻകുട്ടിയാണ്. ഇത് എക്സ്പീരിയൻസിൻ്റെ കാര്യം. ഇനി പഠിപ്പ്. ശങ്കരൻകുട്ടി സ്കൂൾ ഫൈനൽ പാസ്സായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു കൊല്ലത്തോളം കോളേജിൽ പോയിട്ടുമുണ്ട്. ഇവിടെയും മറ്റുള്ളവരുടെ മുൻപിൽ തന്നെ തനിക്ക് പ്രൊമോഷൻ കിട്ടുമെന്ന് ശങ്കരൻകുട്ടി ഉറച്ചു വിശ്വസിക്കാൻ വേറെയും കാരണങ്ങളുണ്ടായിരുന്നു. ശങ്കരൻകുട്ടി ഇതുവരെയും ആരെക്കൊണ്ടും മോശം പറയിച്ചിട്ടില്ല. ഏൽപ്പിച്ച ജോലി ചെയ്തില്ലെന്നോ, ചെയ്താൽ നന്നാകാറില്ലെന്നോ, സമയത്ത് തീർത്തില്ലെന്നോ എന്നൊന്നും ശങ്കരൻകുട്ടിയെപ്പറ്റി ആരും പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടുമില്ല. നല്ലത് പലപ്പോഴും എഴുതിയിട്ടുണ്ട് താനും. പ്രൊമോഷൻ്റെ കാര്യത്തിൽ കോൺഫിഡൻഷ്യൽ റെക്കോർഡ് വളരെ പ്രധാനമാണല്ലോ. പിന്നെ ആളുകളോടുള്ള പെരുമാറ്റത്തിൻ്റെ കാര്യം, ശങ്കരൻകുട്ടി മോശമായി പെരുമാറിയെന്ന് ആരും ഒരു മാനേജരും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്ന ആദ്യ നാളുകളിൽ ശങ്കരൻകുട്ടി തൊഴിലാളി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നത് ശരി തന്നെ. പക്ഷേ അന്നും ശങ്കരൻകുട്ടി ആരോടും ധിക്കാരമായി പെരുമാറിയിട്ടില്ല, ജോലി ചെയ്യാതിരുന്നിട്ടുമില്ല. ഈയിടെയായി ശങ്കരൻകുട്ടി തൊഴിലാളി പ്രവർത്തനത്തിലില്ല. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, അയാൾക്ക് അതിന് സമയം കിട്ടുന്നില്ല. ജോലി കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് ഓടണം. അവിടെ ഭാര്യ ഒരു രോഗിയായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വീട്ടുജോലികളിലൊക്കെ സഹായിക്കണം. പിന്നെ കുട്ടികളുടെ കാര്യം, അവരുടെ ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, അതിലൊക്കെ ശങ്കരൻകുട്ടി തന്നെ താല്പര്യമെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ ജീവിതത്തിലെ എണ്ണമറ്റ പരാധീനതകളെക്കുറിച്ച് ഓർത്തപ്പോൾ ശങ്കരൻകുട്ടിക്ക് എന്തെന്നില്ലാത്ത മടുപ്പ് തോന്നി. പക്ഷേ അപ്പോഴും കാൻറ്റീൻ സൂപ്പർവൈസറുടെ പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ തനിക്ക് തന്നെയായിരിക്കുമെന്ന് അയാൾ തന്നെ തന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. പഴയ നിറം മങ്ങിയ ഫയലും മടിയിൽ വെച്ച് കോൺഫറൻസ് ഹാളിൽ മറ്റ് അപേക്ഷകരുടെയൊക്കെ മുമ്പിലായിട്ടായിരുന്നു അയാളിരുന്നത്. നെറ്റിയുടെ ഇരുവശവും പിറകിലോളം ശൂന്യമായി കഴിഞ്ഞിട്ടുള്ള തലയിൽ മൂർധാവിൽ മാത്രമേ അല്പം മുടി ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഈ മുടിയിൽ ഇടയ്ക്കിടെ വിരലോടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവ്യക്തമായ ഒരു ഭയം, അത് അധികം നേരമൊന്നും നിന്നിരുന്നില്ലെങ്കിൽ കൂടിയും അയാളെ ബാധിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ മാനേജ്മെൻറ്റ് എന്തെങ്കിലും കാരണവശാൽ അയാൾക്ക് കൊടുക്കാതെ അങ്ങനെയും വരാമല്ലോ, മാനേജ്മെൻറ്റിൻ്റെ കാര്യമല്ലേ. പക്ഷേ അപ്പോഴൊക്കെ ഒരു ഭ്രാന്തൻ്റെ വാശിയോടെ ശങ്കരൻകുട്ടി തന്നെ തന്നെ വിശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇല്ല ഇല്ല, അങ്ങനെ വരില്ല. പ്രൊമോഷൻ്റെ കാര്യം ഉറപ്പിക്കുവാനായി ഈയിടെ ശങ്കരൻകുട്ടി മറ്റൊരു കാര്യവും ചെയ്തിരുന്നു. ഷിഫ്റ്റ് കഴിഞ്ഞാൽ നേരെ ക്യാൻറ്റീനിൽ ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുക. ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ശരിയായ വിവരങ്ങൾ കയ്യിലുണ്ടായിരിക്കണമല്ലോ. എത്ര ആളുകൾക്കാണ് ഇപ്പോൾ ക്യാൻറ്റീനിൽ ഭക്ഷണം നൽകുന്നത്? ഒരു ദിവസം എത്ര അരി, പച്ചക്കറി, പാൽ വാങ്ങുന്നുണ്ട്? ഒരു ഉണ്ണി ആകെ എന്ത് ചിലവ് വരും? ഇതിൽ മാനേജ്മെൻറ്റിൻ്റെ സബ്സിഡി എത്ര? ചിലവ് കുറയ്ക്കാൻ മാർഗങ്ങളുണ്ടോ? ചിലവ് കുറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെയൊക്കെ കണക്കുകൾ അയാൾ ശേഖരിച്ചിരുന്നു. ഇന്നുള്ളതിലും കൂടുതൽ നന്നായി എങ്ങനെ ക്യാൻറ്റീൻ നടത്താമെന്നുള്ളതിനെക്കുറിച്ചും അയാൾക്ക് ദൃഢമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ക്യാൻറ്റീനെക്കുറിച്ച് ആർ എന്തു ചോദിച്ചാലും അയാൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ നൽകുവാൻ കഴിയും. ഒരു വിഷമമേ ഉണ്ടായിരുന്നുള്ളൂ, ഇംഗ്ലീഷ്. ഇതൊക്കെ ഇംഗ്ലീഷിലാണല്ലോ പറഞ്ഞു ഒപ്പിക്കേണ്ടത്. ശങ്കരൻകുട്ടിക്കാണെങ്കിൽ പഠിക്കുന്ന കാലം മുതലേ ഇംഗ്ലീഷ് വളരെയധികം വഴങ്ങുന്ന ഒരു വിഷയമായിരുന്നില്ല. അല്ലെങ്കിൽ ശങ്കരൻകുട്ടി തന്നോട് തന്നെ ചോദിച്ചു, ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും ചോദ്യങ്ങൾ എന്ന് എന്താണ് തീർച്ച? മലയാളത്തിലും ആവാമല്ലോ. പുതിയ ജനറൽ മാനേജർക്ക് മലയാളം നല്ല വശമില്ലെങ്കിലും കേട്ടാൽ മനസ്സിലാകുമല്ലോ. പേഴ്സണൽ മാനേജരും പ്രൊഡക്ഷൻ സൂപ്രണ്ടും മലയാളികളല്ലേ. ഇതിനൊക്കെ പുറമെ ക്യാൻറ്റീനിലെ കാര്യങ്ങൾ ഭംഗിയായി നോക്കി നടത്താൻ ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നുണ്ടോ? ഇല്ല, ഇല്ല. 15 കൊല്ലത്തോളം രാപ്പകൽ ഭേദമില്ലാതെ ഷിഫ്റ്റിലും ജനറൽ ഷിഫ്റ്റിലുമൊക്കെ ഒരു വണ്ടിക്കാളയെപ്പോലെ വേനലിലും മഴയത്തും ജോലി ചെയ്ത് ക്ഷീണിച്ച ശങ്കരൻകുട്ടി മനസ്സുകൊണ്ട് തൻ്റെ അതുവരെയുള്ള ജോലി പൂർണ്ണമായും ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ഇടയ്ക്ക് ശങ്കരൻകുട്ടി ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചുമൊക്കെ ഓർക്കുകയുണ്ടായി. അവരോടൊന്നും വരാൻ പോകുന്ന പ്രൊമോഷനെക്കുറിച്ച് ശങ്കരൻകുട്ടി ഒന്നും പറഞ്ഞിരുന്നില്ല. പ്രൊമോഷൻ്റെ വിവരത്തെക്കുറിച്ച് അറിയുമ്പോൾ അവർക്കൊക്കെ എന്തൊരു സന്തോഷമായിരിക്കും, എന്തൊരു ആശ്വാസമായിരിക്കും. അതോർത്തപ്പോൾ ശങ്കരൻകുട്ടിയുടെ മുഖം വികസിച്ചു. പഴയ ഫയലും മടിയിൽ വെച്ച് ശങ്കരൻകുട്ടി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കെ ഫയലിൽ അയാൾ പണ്ട് ഹൈസ്കൂളിലും കോളേജിലും പഠിച്ചിരുന്ന കാലത്ത് ഫുട്ബോൾ ടീമിലുണ്ടായിരുന്നതിൻ്റെ തെളിവുകളായിരുന്നു ജനറൽ മാനേജറുടെ മുറിയിൽ. ജനറൽ മാനേജറുടെ മുറിയിൽ അദ്ദേഹത്തിന് പുറമെ പേഴ്സണൽ മാനേജറും പ്രൊഡക്ഷൻ സൂപ്രണ്ടും ഉണ്ടായിരുന്നു. ജൂനിയർ ഓഫീസറെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു ഇവർ. ഇവരെ കൂടാതെ ഇവരെ സഹായിക്കാനായി ഒരു പേഴ്സണൽ ഓഫീസറും ഉണ്ടായിരുന്നു. സാധാരണയായി ഒരു ജൂനിയർ ഓഫീസറുടെ ഇൻ്റർവ്യൂവിന് ഇത്ര വലിയ ഉദ്യോഗസ്ഥന്മാരുടെ കമ്മിറ്റി കൂടാറ് പതിവുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പുതിയ ജനറൽ മാനേജറുടെ ഇഷ്ടമനുസരിച്ചായിരുന്നു. ജനറൽ മാനേജർ പുതിയ പല ആശയങ്ങളുമുള്ള ഒരാളായിരുന്നു. ഇവയൊക്കെ പതുക്കെ പതുക്കെ നടപ്പിൽ വരുത്താനും അദ്ദേഹം തീരുമാനിച്ചിരുന്നു. തൻ്റെ അടുത്ത സഹപ്രവർത്തകരോട് ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. പേഴ്സണൽ മാനേജർ ഭവ്യതയോടെ പറഞ്ഞു, നമുക്ക് തുടങ്ങാമല്ലോ. ജനറൽ മാനേജർ കണ്ണു പകുതി ചിമ്മി എന്തോ ഗാഢമായി ആലോചിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വരട്ടെ. അതിനിടയിൽ പേഴ്സണൽ ഓഫീസർ ഇൻ്റർവ്യൂവിന് വിളിച്ചവരുടെ ഫയലുകൾ ജനറൽ മാനേജറുടെ മുമ്പിലേക്ക് നീക്കിവെക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അയാളെ കൈകൊണ്ട് വിലക്കി ജനറൽ മാനേജർ പറഞ്ഞു, ഇതൊക്കെ പിന്നീട് നോക്കാം. എന്നിട്ട് പേഴ്സണൽ മാനേജറെയും പ്രൊഡക്ഷൻ സൂപ്രണ്ടിനെയും നോക്കി പറഞ്ഞു, ഇൻ്റർവ്യൂവിന് എനിക്ക് എൻ്റേതായ ചില തിയറികളൊക്കെയുണ്ട്. അത് കേട്ട പേഴ്സണൽ മാനേജരും പ്രൊഡക്ഷൻ സൂപ്രണ്ടും വളരെ ബഹുമാനപൂർവ്വം പുഞ്ചിരിച്ചു. എന്തൊക്കെയാണ് ഇൻ്റർവ്യൂവിന് വരുന്ന ഒരാളോട് ചോദിക്കേണ്ടത് എന്നൊന്നും ഞാൻ അയാളുടെ പേഴ്സണൽ ഫയൽ നോക്കി മുൻകൂട്ടി തീരുമാനിക്കാറില്ല. അങ്ങനെ ചെയ്യുന്നത് വളരെ ശരിയല്ലെന്നുമാണ് എൻ്റെ വിശ്വാസം. ആളെ കണ്ടുകഴിഞ്ഞാൽ പൊതുവായ ചില വിഷയങ്ങളെക്കുറിച്ച് അയാളുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ശരിക്കുള്ള ചോദ്യങ്ങൾ പിന്നീട് തനിയെ വന്നുകൊള്ളും. എങ്ങനെയെന്ന് വെച്ചാൽ, ജനറൽ മാനേജർ പൊടുന്നനെ നിർത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേർക്കും കർണാടക സംഗീതത്തിൽ നിശ്ചയം കാണുമല്ലോ. കർണാടക സംഗീതത്തിലുള്ള പരിജ്ഞാനത്തെക്കുറിച്ച് ഇങ്ങനെ ചോദ്യം വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പേഴ്സണൽ മാനേജറും പ്രൊഡക്ഷൻ സൂപ്രണ്ടും ഞെട്ടി. കർണാടക സംഗീതത്തെക്കുറിച്ചെന്നല്ല, ഒരു സംഗീതത്തെക്കുറിച്ചും അവർക്ക് അറിയില്ലായിരുന്നു. അതിനു പുറമെ ക്യാൻറ്റീൻ സൂപ്പർവിഷനും കർണാടക സംഗീതവും തമ്മിലുള്ള ബന്ധം എന്താണാവോ എന്ന് അത്ഭുതത്തോടെ അവർ ഓർക്കുകയും ചെയ്തു. എങ്കിലും അവർ ഇതൊന്നും പുറത്തു കാണിച്ചില്ല, വെറുതെ തലയാട്ടുക മാത്രം ചെയ്തു. പക്ഷേ അവരുടെ പ്രതികരണത്തിനൊന്നും കാത്തു നിൽക്കാതെ ജനറൽ മാനേജർ പറഞ്ഞു, വലിയ കർണാടക വിദ്വാൻമാരുണ്ടല്ലോ, കാഞ്ചീപുരം നൈനാപ്പിള്ള അല്ലെങ്കിൽ അരിയക്കുടി, മഹാരാജപുരം, മുസിരി, ഇവരെയൊക്കെ പോലുള്ളവർ. ഇവരൊന്നും ഒരിക്കലും ഒരു കച്ചേരിക്കും എന്തൊക്കെയാണ് പാടേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിച്ചു വരില്ല. സദസ്സിനെ ആദ്യം ഒന്ന് നല്ലതുപോലെ നോക്കും, എന്നിട്ട് ഒരു വർണ്ണം പാടും. വർണ്ണം കഴിയുമ്പോൾ ശരിക്കും വാമപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് കൃതികളുടെയും പല്ലവിയുടെയും തുക്കടയുടെയും തില്ലാനയുടെയും ഒക്കെ ഒരു വരവാണ്. ഇതൊക്കെ ആ സദസ്സിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും, ഒന്നും മുൻകൂട്ടി തീരുമാനിച്ചിരിക്കില്ല ഒന്നും. ജനറൽ മാനേജർ ഭൈരവിരാഗത്തിൽ ഒരു അടതാള വർണ്ണം മൂളാൻ തുടങ്ങിയപ്പോൾ പേഴ്സണൽ മാനേജരും സൂപ്രണ്ടും പരസ്പരം നോക്കിയിരുന്നു. അഗ്രഹാരത്തിലെ രാമനവമി ആഘോഷത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തെ പിടിച്ചുടക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം മൂളൽ നിർത്തി. എന്നിട്ട് പേഴ്സണൽ ഓഫീസറോട് പറഞ്ഞു, വിളിച്ചോളൂ. പേഴ്സണൽ ഓഫീസർ വാതിൽ തുറന്ന് ഉറക്കെ വിളിച്ചു, കെ പി ശങ്കരൻകുട്ടി. നീണ്ടുനിന്ന കാത്തിരിപ്പിൽ നിന്ന് മോചനം കിട്ടിയപ്പോൾ ശങ്കരൻകുട്ടി ഒരു നിമിഷ നേരത്തേക്ക് അന്ധാളിച്ചിരുന്നു. പക്ഷേ അത് ഒരു നിമിഷ നേരത്തേക്ക് മാത്രമായിരുന്നു. ജനറൽ മാനേജറുടെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശങ്കരൻകുട്ടിയുടെ മനസ്സിൽ വരാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവാധീനത്താൽ എന്ന് തന്നെ പറയാം, അയാൾക്ക് ഒരു തരത്തിലുള്ള പരിഭ്രമവും ഉണ്ടായിരുന്നില്ല. ഏത് ചോദ്യത്തിനും ശരിയായ ഉത്തരം പറയാൻ അയാൾ തയ്യാറായിരുന്നു. അപ്പോഴും മനസ്സിൽ തന്നോട് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ആരെങ്കിലും സൂപ്പർവൈസർമാരായി എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്നെയായിരിക്കും, എന്നെ മാത്രം. ജനറൽ മാനേജർ യാതൊരു തരത്തിലുള്ള സങ്കോചവും ഭയവും കാട്ടാതെ തൻ്റെ മുറിയിലേക്ക് കടന്നു വന്ന ഉണങ്ങിച്ചടച്ച ശങ്കരൻകുട്ടിയെ ഒളികണ്ണാലെ സൂക്ഷിച്ചു നോക്കി. ഇരിക്കെ ശങ്കരൻകുട്ടി എല്ലാവരെയും വണങ്ങിയ ശേഷം ചോദ്യങ്ങൾക്ക് തയ്യാറായി അവരുടെ മുമ്പിലിരുന്നു. ആദ്യമായി ജനറൽ മാനേജർ തന്നെ ചോദിക്കുവാൻ തുടങ്ങി. കച്ചേരിയുടെ ആരംഭത്തിലുള്ള വർണ്ണം പോലെ തന്നെയായിരുന്നു ധ്രുതഗതിയിൽ. സ്വദേശം, വിദ്യാഭ്യാസം, ഭാര്യ, കുട്ടികൾ, ഹോബി. ശങ്കരൻകുട്ടി ഒരു വിഷമവുമില്ലാതെ എല്ലാറ്റിനും മറുപടി പറഞ്ഞു. ഹോബിയുടെ കാര്യത്തിൽ മാത്രം അല്പമൊന്ന് വിഷമിക്കുകയുണ്ടായി. കാരണം ശങ്കരൻകുട്ടിക്ക് ഒരു കാലത്തും ഒരു തരത്തിലുള്ള ഹോബിയും ഉണ്ടായിരുന്നില്ല. ജനറൽ മാനേജർ ഒരു മൂഡിലായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്ന നിർത്തി തൻ്റെ സഹപ്രവർത്തകരോട് ഇംഗ്ലീഷിൽ പറഞ്ഞു, ഇനി നമുക്ക് ശരിക്കും തുടങ്ങാം. ശങ്കരൻകുട്ടി കണ്ണുകൊണ്ട് ഒന്നുകൂടി ഒടിഞ്ഞതിന് ശേഷം ജനറൽ മാനേജർ ദൃഢസ്വരത്തിൽ പറഞ്ഞു, സ്കൂളിൽ ചരിത്രമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ? ശങ്കരൻകുട്ടി പറഞ്ഞു, ഉണ്ട്. നല്ലതുപോലെ. ആദ്യമായി ശങ്കരൻകുട്ടി അപ്പോൾ അല്പമൊന്ന് അറച്ചിരുന്നു. ഇത് എന്തിൻ്റെ ആരംഭമായിരിക്കും? തെല്ലൊരു ഭയവും അപ്പോൾ തോന്നി. ജനറൽ മാനേജർ പേഴ്സണൽ മാനേജരെയും പ്രൊഡക്ഷൻ സൂപ്രണ്ടിനെയും നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് ശങ്കരൻകുട്ടിയോട് പറഞ്ഞു, പാനിപ്പറ്റിലെ യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണറിയുക? ശങ്കരൻകുട്ടിക്ക് ആരോ ഒരു വടിയെടുത്ത് തൻ്റെ പിറകിൽ നിന്ന് അടിച്ചതുപോലെ തോന്നി. പാനിപ്പറ്റിലെ യുദ്ധമോ? അതെന്തിനാ? ജനറൽ മാനേജർ അയാളെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു, പാനിപ്പറ്റിലെ യുദ്ധം തന്നെ. നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ശങ്കരൻകുട്ടി ഭയത്തോടെ ഓർത്തു, പാനിപ്പറ്റിലെ യുദ്ധം, പാനിപ്പറ്റിലെ യുദ്ധം. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് പാനിപ്പറ്റിലെ യുദ്ധത്തെക്കുറിച്ച് ഒരു പിടുത്തവും കിട്ടില്ല. സൂപ്പർവൈസറുടെ പോസ്റ്റ് കയ്യിൽ നിന്ന് വഴുകിപ്പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ വിയർക്കാൻ തുടങ്ങി. അപ്പോൾ ജനറൽ മാനേജറുടെ വാക്കുകൾ ദൂരെ എവിടെ നിന്നോ പുറപ്പെടുന്ന പോലെ അയാൾ കേട്ടു. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാലും മതി. പക്ഷേ ആ നിമിഷത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നവന് ഒരു തുരുമ്പ് കിട്ടുന്ന പോലെ ശങ്കരൻകുട്ടിക്ക് ഒരു വെളിച്ചം കിട്ടി. ശങ്കരൻകുട്ടി ധൈര്യത്തോടെ ചോദിച്ചു, സർ, ഏത് പാനിപ്പറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? ജനറൽ മാനേജറുടെ കണ്ണുകൾ ഇടുങ്ങി. ഏത് പാനിപ്പറ്റെന്നോ? ശങ്കരൻകുട്ടി ധൈര്യത്തോടെ ഇട്ടു, അതെ സർ, ഏത് പാനിപ്പറ്റെന്ന് തന്നെ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല പാനിപ്പറ്റുകളും ഉണ്ടല്ലോ. അവിടങ്ങളിലൊക്കെ യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത്തവണ ശരിക്കും ഞെട്ടിയത് ജനറൽ മാനേജരായിരുന്നു. ചരിത്രം സത്യത്തിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആയിരുന്നില്ല. പിന്നെ പാനിപ്പറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു മറുചോദ്യം വരുമെന്നും അദ്ദേഹം കരുതിയിരുന്നില്ല. എങ്കിലും ബുദ്ധിമാനായിരുന്നതിനാൽ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, നിങ്ങൾക്കറിയാവുന്ന ആ പാനിപ്പറ്റിനെ കുറിച്ച് പറഞ്ഞുകൊള്ളുക. ശങ്കരൻകുട്ടിക്ക് അപ്പോൾ ശരിക്കും ദേഷ്യം വന്നു. ഇല്ല, അത് പറ്റില്ല, നിങ്ങളാണ് ചോദ്യം ചോദിച്ചത്. കാൻറ്റീൻ സൂപ്പർവൈസറുടെ പ്രൊമോഷൻ പോസ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ച് ഇപ്പോൾ ഇല്ല, നിങ്ങൾ തന്നെ പറയണം ഏത് പാനിപ്പറ്റിലെ യുദ്ധത്തെക്കുറിച്ചാണ് ഞാൻ പറയേണ്ടതെന്ന്. ശങ്കരൻകുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു, ഇതൊന്നും ഒരു തമാശയല്ല. ജനറൽ മാനേജർ വിഷണ്ണനായി കൂട്ടുകാരെ നോക്കി. പക്ഷേ അവർ അപ്പോൾ വളരെ കാര്യമായി ഫയലിൽ തിരയുകയായിരുന്നു. ജനറൽ മാനേജർക്ക് ഭയം തോന്നി. അദ്ദേഹം വിചാരിച്ചു, ഇവൻ വല്ല നക്സലോ മറ്റോ ആയിരിക്കുമോ? പുറി പൂർണ്ണമായും നിശബ്ദമായിരുന്നു. അല്പനേരം കൂടി അവിടെ ഇരുന്ന ശേഷം ശങ്കരൻകുട്ടി പുറത്തേക്ക് പോയി. അയാളെ സമാധാനിപ്പിക്കാൻ പേഴ്സണൽ മാനേജർ പറഞ്ഞതൊന്നും അയാൾ ശ്രദ്ധിക്കുകയുണ്ടായില്ല. അയാൾക്ക് സങ്കടവും ദേഷ്യവും ഉണ്ടായിരുന്നു. വീണ്ടും പഴയ ജീവിതത്തിലേക്ക്, തീർന്നുവെന്ന് വിചാരിച്ച ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ കഠിനമായ അയാൾ തന്നോട് തന്നെ പതുക്കെ എങ്കിലും ആളുകൾക്ക് കേൾക്കത്തക്കവണ്ണം മടുപ്പോടെ പറയുന്നുണ്ടായിരുന്നു, ഇവൻ്റെയൊക്കെ ഒരു യുദ്ധം.
1: വായനവസന്തത്തിൽ ഇപ്പോൾ കേട്ടത് ടി പത്മനാഭന്റെ രാഷ്ട്രീയ കഥകൾ എന്ന കഥാസമാഹാരത്തിലെ പാനിപ്പറ്റിലെ യുദ്ധം എന്ന കഥ. അവതരിപ്പിച്ചത് ചന്ദ്രഭാനു തില്ലങ്കേരി.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിൻ്റെ പ്രക്ഷേപണ പരമ്പര വായന.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്, 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലക്കാട് മാടമല ശങ്കര നാരായണൻ നമ്പൂതിരി പയ്യന്നൂർ. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ ഭാവകാവ്യമായ രമണനിലെ ഒരു ഭാഗം, മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി, ആലപിക്കുന്നത് സൗര സുരേന്ദ്രൻ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 ജനകീയം, ഇതിൽ കാനായി നാരായണൻ വൈദ്യർ സംസാരിച്ചതിൻ്റെ 3 ഭാഗം കേൾക്കാം, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ടി പത്മനാഭന്റെ മകൻ എന്ന കഥ കേൾക്കാം, അവതരിപ്പിക്കുന്നത് ശിവന്യ PV, 8:00 മധുരഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം, 9:15 ചാരു കസേര, ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 ഒരു വട്ടം കൂടി നാടക നേരത്തിൽ നാടകം നെല്ലിക്ക, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: इलाश वरणवालः सूचितवान् यत् बीएलओ अधिकारिणः जनपदे स्थितेषु सर्वेषु एकविंशत्युत्तरैकसहस्र मतदान केन्द्रेषु गत्वा तेभ्यः मतदातृभ्यः प्रपत्राणि वितरिष्यन्ति। भारतीय ऋतु विज्ञान विभागेन आगामी द्विदिवसेषु उत्तर प्रदेश, बिहार, मध्य महाराष्ट्र, तटीय कर्नाटक, कोंकण, गोवाषु अतिवृष्टेः कृते नारंगी वर्णीया संचेतना प्रकटिता। एतादृशी एव स्थितिः अद्य सिक्किम, असम, मेघालय, केरल, माहे, उपहिमालयी, पश्चिम बंगालस्य च भागेषु संभाव्यन्ते। अपरपक्षे विभागेन अद्य दिल्ली, हरियाणा, चंडीगढ़ इत्यादिषु राज्येषु उष्ण तरंगस्य पूर्वानुमानं प्रकटितम्। विदेशमंत्री डॉ एस जयशंकर न्यगादीत् यत् भारतेन षड्विंशतितोप्यधिक देशैः सह अष्टाविंशति प्रवासन गतिशीलता सहभागिता सहमति पत्रेषु हस्ताक्षराणि विहितानि। तेन अवैध प्रवासं शोषणात्मक प्रथाः कपटपूर्त मध्यस्थतां च प्रतिरोद्धुं राष्ट्राणां सामूहिक उत्तरदायित्वं प्रति विशेषरूपेण उपादिष्टम्। हूल दिवसावसरे प्रधानमंत्री नरेन्द्र मोदी विदेश शासनस्य न्यायस्य विरुद्धं दृढतया समुपस्थितेभ्यः सिंधो काहू, चंद भैर, फूलो झानु इत्यादिभ्यः सहैव सर्वेभ्यः वीर जनजातीय जनेभ्यः भावपूर्णां श्रद्धांजलिं समर्पितवान्। फीफा विश्व कप स्पर्धा मालिकायां मोरक्को पैराग्वे देशौ राउंड ऑफ 16 चरणे स्वस्थानं सुरक्षितवन्तौ। मैक्सिको देशस्य ग्वाडालूप नगरे आयोजिते रमणीये द्वन्द्वे मोरक्को दलेन नीदरलैंड दलं 3-2 इत्यंकैः पराजितम्। अद्य रात्रौ अमेरिका देशस्य टेक्सास प्रान्ते आइवरी कोस्ट तथा नॉर्वे इत्यनयोः मध्ये स्पर्धा भविष्यति इति वार्ताः।
1: ആകാശവാണി സമയം 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4,500 രൂപയിൽ ആദ്യ ഗഡുവായ 1,500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യ ഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യ ഗഡു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
2: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
4: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. KSRTC ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഉണ്ട്. അവരുടെ പ്രതിനിധികൾ വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും, ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം. അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മത്സരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
2: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി K.മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പെട്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ദീർഘകാലത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി A. ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി K.മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാംവിള നെല്ല് സംഭരണത്തിൽ June 20 വരെയുള്ള PRS കളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
6: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ May 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. August 1 മുതൽ അടുത്ത ഒന്നാം വിള നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
2: കണ്ണൂർ മട്ടന്നൂരിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തി എഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലാൻഡ്സിനെയും പരാഗ്വ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 249 പോയിന്റ് താഴ്ന്ന് 76,478 നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,04,160 രൂപയും ഗ്രാമിന് 13,020 രൂപയുമാണ് ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ പി ആർ ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം എം വി ഡി സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗതമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലറായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിന് പകരമായാണ് നിയമനം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ നിയമനം 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും കേടായ ആംബുലൻസ് ഉടൻ നന്നാക്കാനും കമ്മീഷൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. പഴയകാല കാർഷികാനുഭവങ്ങളെക്കുറിച്ച് നമ്മോടിന്ന് സംസാരിക്കുന്നു അരവിന്ദാക്ഷൻ കൊതേരി.
1: കർഷക തൊഴിലാളികൾക്കിടയിൽ എടുക്കുന്ന പണിക്കും ചില നിബന്ധനകളൊക്കെ ഉണ്ട് അല്ലെ? വരിമാറി കൊത്താൻ പാടില്ല.
2: വരിമാറി കൊത്താൻ പാടില്ല. പിന്നെ അതായത് ഒരു കണ്ടത്തിന്റെ ഒരു കണ്ടം കൊത്തു എന്നറിയുന്ന അതിന്റെ നടുക്ക് നിന്ന് ആ നേരം സൈഡിൽ കൊത്തുന്നവരെ ലെവലിലെത്തണം. അതാണ് അവന്റെ പണിയുടെ കണക്ക്. അത് അധികം പഠിക്കുന്ന ആളെയാണ് ഇടുക. അത് സൈഡിൽ നിന്ന് കൊത്തി അവരങ്ങ് കയറും, അവർക്ക് ഈസിയാ. പക്ഷെ ഈ ട്രെയിനിങ് ഇതാണ്, നടുക്ക് നിർത്തിക്കും, നടുക്കണ്ടം കൊത്തി അവർക്ക് ഒന്നിച്ചെത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്.
1: കൃത്യമായ ഒരു ട്രെയിനിങ് ആണ്,
2: ട്രെയിനിങ് ആണ്. അതുപോലെ തന്നെയാണ് ഈ നമ്മളെ ഈ ഇതില്ലേ, ഈ വിത്ത് വതച്ചിട്ട് വിത്ത് മുക്കുന്ന തന്നെ വളരെ ഒരു ഒരു ചിട്ടിയോടുള്ള കാര്യങ്ങളാണ്. അതായത് നല്ല വിത്ത് നോക്കിയെടുത്ത് അതിന് വെള്ളത്തിലിട്ടിട്ട് പുറത്തു വരുന്നതുണ്ട്, അത് ചായയാണ്. അത് എടുത്തിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ല അടിയിൽ പോയ വിത്തുകൾ എടുത്തിട്ട് ചാക്ക് കെട്ടി, വെള്ളം നനച്ച വിത്ത് ചാക്കിൽ കെട്ടി കുളത്തിൽ മുക്കി മുക്കി വെച്ച് ഒരു ദിവസം മുക്കി പിറ്റേ ദിവസം എടുത്തിട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള അകത്ത് ഒരു മൂലക്ക് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മേലെ കല്ലെടുത്ത് വെക്കും, പുല്ലും കല്ലും. അപ്പോൾ ആ ചൂട്ടുന്നാണ് ഈ വിത്ത് മുളക്കുക. എന്താണെന്ന് വെച്ചാൽ അത് നാലാം കണ്ണ്, നാലാം കണ്ണിന് വിതച്ചിരിക്കണം. അല്ലെ എന്താവും എന്ന് പറഞ്ഞാൽ അതിന് വരുന്ന ഈ വേരുകൾ കോത്തിട്ട്
1: കൂട്ടിപ്പണഞ്ഞു
2: പോകും. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മത്സ്യം മാംസം അതൊന്നും അടുപ്പിക്കില്ല, കാരണം അതൊരു ചിട്ടയാണ്, അതിനുള്ളൊരു ഭക്തിയാണ്. അപ്പോൾ അത് വതച്ചിട്ട് അത് വീട്ടിലേക്ക് കൊണ്ടുവന്ന അതായത് നിറ നിറയും പുത്തരി എന്നറിയില്ലേ, അതൊരു വല്ലാതെ ചിട്ടയാണ് നിറയ. അത് അധികം ഓണത്തിനുണ്ടാവുക. ഓണത്തിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ച് കുട്ടികൾ, ഞാനും എത്രയോ ചെയ്തതാണ്, കുട്ടികൾ കുളിച്ച് ഈറനോടെ അമ്മ എന്താവെന്ന് പറഞ്ഞാൽ ഈ പൊലുവള്ളി, പൊലുവള്ളി കാഞ്ഞരം മാവിൻ്റെ ഇല പ്ലാവില ഇതെല്ലാം കൂട്ടിയിട്ടുള്ള ഇലകൾ തരും. ആ ഇലേൻ്റെ അകത്ത് ഭസ്മം ഉണ്ടാവും. ആ ഭസ്മം കൊണ്ടുപോയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് ഈ ഈറനണിഞ്ഞ ആൾ തുറത്താൻ പാടില്ല. ഈ കണ്ടത്തിലേക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യനെ നോക്കിയിട്ട് ഈ ഭസ്മം വിതറണം കതിരിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം, അത് തൊട്ട് തലയിൽ വെച്ച് കുറച്ച് കതിരെടുത്ത് ഈ ഇലയിൽ വെച്ചിട്ട് തലയിൽ വെക്കണം. തലയിൽ വെച്ചുകൊണ്ട് പൊലി പൊലി പൊലി എന്ന് മാത്രം പറയാം. വേറെ ആരോടും സംസാരിക്കാൻ ആരും ഇങ്ങോട്ട് സംസാരിക്കുകയില്ല. ഇത് കൊണ്ടുവന്നാണ്ട് അന്നത്തെ കാലത്ത് ആരും സംസാരിക്കില്ല കുറവാക്കും, കാരണം എല്ലാവരും ഉണ്ടാവും. അങ്ങനെ വീട്ടിലേക്ക് വന്ന് നിലവിളക്ക് കത്തിച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുന്നിൽ ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഈ പൊലി പൊലി എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറം സംസാരിക്കാൻ പാടുള്ളൂ. എന്നിട്ട് പിന്നൊരു ചിട്ടിയുണ്ട്, ആരാണോ ആ വീട്ടിൽ ആദ്യം കയറുന്നത് അയാളുടെ ഐശ്വര്യം പോയിരിക്കും ആ വർഷം തേച്ചു. അങ്ങനെ ഒരു ചിട്ടിയുണ്ട്. മുറുന്ന നെല്ല് കൊണ്ടുവന്ന് ആ നെല്ല് പത്തായത്തിലിട്ടപ്പോൾ ഇടുന്ന സമയമുണ്ട്, അതിലൊരു വെള്ളപ്രാണി. ഇന്നാണെങ്കിൽ എല്ലാം മറ്റേ കീടനാശിനി അടിച്ച് കൊന്നുകളി, വെള്ളപ്രാണി വന്ന് അത് പൊലിഞ്ഞു വന്ന്, കാരണം ആ കീടനാശിനി അത് നശിപ്പിക്കൂല. അത് ഏത് ആ കീടങ്ങൾ ഈ നെല്ലിനെ നശിപ്പിക്കുന്നല്ല, അതിനെ സംരക്ഷിക്കുന്ന, അതാണ് അതിൻ്റെ കണക്ക്.
1: അങ്ങനെയാണ്.
2: ആ ഒരു വെള്ള നിറത്തിലുള്ള ഒരു പ്രാണി പത്തായം തുറക്കുമ്പോൾ പൊന്തി വരും, അതെന്ന് പറഞ്ഞാൽ ആ നെല്ലിനെ സംരക്ഷിക്കുന്ന പ്രാണിയാണ്, അത് തിന്നുന്നതല്ല,
1: അതിനെ നശിപ്പിക്കേണ്ടതല്ല,
2: അല്ല അത് വന്ന പൊലിഞ്ഞു, അതാണ് അതിൻ്റെ. അങ്ങനെയുള്ള കുറേ നിബന്ധനകൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു.
1: അങ്ങനെയുള്ള ഒരു കാർഷിക സംസ്കാരം.
2: ആ പിന്നെ പറഞ്ഞാൽ ഈ വെള്ളേരി, വെള്ളേരിക്ക പറിച്ച് ഇപ്പം വെള്ളേരി കൊണ്ടുവന്നിട്ട് കിട്ടാൻ കെട്ടുപോകുന്നില്ല, ഇപ്പം കിടന്നില്ല, അത് കിടനാശിനി. അന്ന് വെള്ളേരി കൊണ്ടുവന്നിട്ട് ഇതിന് ഈ കക്കയില്ലേ, നീറ്റ് കക്ക ഊറ്റിയിട്ട് ഒരു കുറി തൊട്ടും, കുറി തൊട്ടിട്ട് മച്ചുണ്ടാവില്ല അതിൻ്റെ മേലെ കെട്ടിഞ്ഞേറ്റും.
1: കെട്ടിഞ്ഞേറ്റുന്നത് നമ്മളെ പാളയൊക്കെ,
2: പാളയൊക്കെ മുറിച്ച് കാരാക്കിയിട്ട് അതിങ്ങനെ കെട്ടിയ, വളരെ നല്ല രസമാണ്. പക്ഷെ അത് ശാസ്ത്രീയമായൊരു വിധിയാണ്, ഒരു ശാസ്ത്രീയമായ മരുന്നാണ് ഈ നീറ്റ് കക്ക, അതിന് അണുക്കൾ ചേരില്ല, അതുകൊണ്ട് ഒരിക്കലും കെട്ടുപോകില്ല.
1: അന്ന് ഇതുപോലെ കെട്ടിവെച്ച വെള്ളരിക്ക മേലെ നിന്ന് കെട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കിടക്കുന്ന ആളെ അവസ്ഥ
2: പോകും. അതെ. പിന്നെ ചക്കക്കുരു, ചക്കക്കുരു ശേഖരിച്ചു വെക്കുന്ന മഴക്കാലത്തേക്ക് ശേഖരിച്ചു വെക്കുന്ന നല്ല ഉണക്കി അതൊരു മൂലക്ക് കൂട്ടി,
1: വേണ്ട
2: നല്ല ഭദ്രമായിട്ട് അകത്ത് പ്ലാവ് കൊന്നിട്ടുണ്ട്, എന്നാലും അത് കളിയില്ല. അത് അങ്ങനെയുള്ളതാണ് അന്നത്തെ അന്നത്തെ രീതികൾ, ആ ചിട്ടകൾ അതാണ് അന്നത്തെ കാലത്തിൽ.
1: അന്ന് ഇന്നത്തെ പോലെ ഒരുപാട് വ്യത്യസ്ത വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഏറ്റവും ശുദ്ധമായ ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചവരാണ് അന്നത്തെ ആളുകൾ എന്ന് പറയേണ്ടി വരും.
2: കാരണം
1: ഇന്നത്തെ പോലെ വലിയ കീടനാശിനി പ്രയോഗമില്ല, വളപ്രയോഗമില്ല, കൂടുതലും ജൈവ വളങ്ങൾ ഉപയോഗിച്ച് മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കാർഷിക രീതി ആ പഴയ തലമുറ അങ്ങനെയാണല്ലോ ആ പാരമ്പര്യം നിലനിർത്തി.
2: അതെ അതെ അതെ, അന്ന് നമ്മളെ സ്പെഷ്യലി തക്കാളിയല്ലേ, എപ്പെങ്കിലും കറി വെക്കുന്നതാണ് തക്കാളി.
1: തക്കാളി
2: ഇന്നോ?
1: അതിന് കാരണം തക്കാളി ചിലപ്പോ പിടിയെന്ന് വില കൊടുത്ത്
2: വാങ്ങുന്നതായിരിക്കും. അതെ, അത് മറ്റുള്ള എന്ന് പറഞ്ഞാൽ എല്ലാം പറമ്പത്ത് നിന്ന് ഇങ്ങനെ പറിച്ചെടുത്ത്.
1: ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ചക്കക്കുരു വെള്ളരി.
2: ചക്കക്കുരു വെള്ളരിക്ക കപ്പ, വാട്ടുകപ്പ, വെള്ളക്കപ്പ.
1: അതെ,
2: അതായത് വെള്ളക്കപ്പ ഈ കപ്പിയില്ലേ, അത് പുഴുങ്ങി ഉണക്കുന്ന സമ്പ്രദായമുണ്ട്, പച്ചല ഉണക്കുന്ന സമ്പ്രദായം. അത് വലിയൊരു ആഘോഷം തന്നെ.
1: ഇന്നിപ്പോ നമ്മളെ വയലെല്ലാം ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നു കാണുന്നത്, ഏറ്റവും കൂടുതൽ ചുരുണ്ട ഇലകളാണ് ഇപ്പോ കപ്പക്ക് കാണുന്നത്. നമ്മള് ആ ഒരു കാലത്ത് ശരിക്കും വിടർന്നു നിൽക്കുന്ന നല്ല ഇലയായിരുന്നു, ഇന്ന് വയലിൽ അങ്ങനെ കാണുന്നേ ഇല്ല. അങ്ങനെ ഒരു വിടർന്നു നിൽക്കുന്ന ഇല ഇന്ന് കപ്പക്ക് കാണുന്നില്ല.
2: അതെ അതെ അതെ,
1: അല്ല ശരിക്കും,
2: അതെ ശരിക്കും അതാണ്. അത് മാറി വന്ന ഈ കീടനാശിനിന്റെ എല്ലാം പ്രശ്നം. അന്ന് അത്ര ജീവികൾ ഉണ്ടായിരുന്നു. നോയിച്ചിങ്ങ എന്ന് പറയുന്ന ജീവി ഇല്ലേ, മണ്ണട്ട, മണ്ണര, അതായത് ഒരു കണ്ടം കൊത്തുമ്പോൾ എത്ര മണ്ണരിയാണ് നൂല് പോലെ ഇങ്ങ് വരവ. ആ മണ്ണരി ഉണ്ടാകുന്ന കാരണമുണ്ട്, കാരണം നമ്മൾ ഈ പശുവിൻ്റെ ചാണമില്ലേ അത് ഈ ആലക്കുണ്ടിൽ ശേഖരിച്ചിട്ടാകുമ്പോൾ ഈ പെണ്ണുങ്ങളെയാക്കിയിട്ട് തോല് കൊണ്ടിരുന്ന ഒരു സമ്പ്രദായമുണ്ട്. എല്ലാ കാട്ടിലും ഒരു തോല് ഒരു കെട്ടിന് വെച്ചില്ല, കൂലിയ, അത് തറച്ചിട്ട് ഈ ചാണകത്തിന്റെ ഒന്ന് ഒന്നിച്ചിട്ട്
1: ഒരു വയലെന്ന് പറയുന്ന ഒരു കമ്പോസ്റ്റ് കൂടിയാണ്.
2: കമ്പോസ്റ്റ് അതിന്റെ ഈ വെള്ളമില്ല, കണ്ണൂറായില്ല വെള്ളം, ആടെ തന്നെ ഉണ്ടാ ഇങ്ങനെ ഈ നമ്മളെ സർഫ് കളിക്കുക പോലത്തെ പത. അതൊന്നും ഇന്ന് കാണാനില്ല ശരിക്കും പറഞ്ഞാല്, അത് പോയി.
1: ഇന്ന് പിന്നെ ഒന്നിച്ച് ഒരു മഴക്ക് ഒന്നിച്ച് കുത്തി ഒലിച്ച് വെള്ളം വരും, ആ വെള്ളം ഇതിനെയൊക്കെ അടിച്ച് കൊണ്ടുപോകും.
2: അത്ര തന്നെ അതാണ്.
1: കൃഷി രീതിയും മാറി, നമ്മൾ മണ്ണിന്റെ
2: ഘടന മാറി,
1: ഒരുപാട് മാറ്റങ്ങൾ
2: സംഭവിച്ചു.
1: പുതിയ തലമുറ ഈ വഴിയിലേക്ക് വരുന്നതും വളരെ വിരളമാണിപ്പോ.
2: വിരളാണ്, പക്ഷേ എന്നാന്ന് പറഞ്ഞാല് അത് ഒന്നാമത്തെ നമ്മൾ, ഞാനായാലും എന്റെ മോൻ നല്ല നിലയിലെത്തണം. അതായത് ഞാൻ കൈക്കോട്ട് എടുക്കുന്നുണ്ട്, എന്റെ മോനും കൈക്കോട്ട് എടുക്കണം എന്നുള്ള ആഗ്രഹം നമ്മൾ മാത്രം വിചാരിച്ചു. അന്നുള്ളവരത് പറഞ്ഞാ പറഞ്ഞതാ, അന്നുള്ളവര് അത് എടുക്കുന്നു പറഞ്ഞാൽ എടുത്ത്, ഇന്നതല്ല,
1: അന്നങ്ങനെ എടുക്കുന്നു പറയാൻ, അന്ന് അതല്ലാതെ വേറെ
2: വഴിയില്ല, നമുക്ക് വേറെ വഴിയില്ല.
1: അതാണ് ഇന്ന് തിരഞ്ഞെടുക്കാൻ ഒരുപാട് വഴികൾ.
2: അങ്ങനെ എടുത്താല് എന്താന്ന് പറഞ്ഞാല് അവര് പിന്നോട്ട് പോകും.
1: ശരിക്കും ലാഭകരല്ലോ കൃഷി, ലാഭമല്ല.
2: അപ്പൊ പിന്നെ ലാഭമല്ല, പക്ഷെ അത് എല്ലാവർക്കും കൃഷി എന്ന് പറയുന്ന ഭൂമിയോട് ചെയ്യുന്ന ഒരു പൂജയല്ലേ.
1: അതെ, അതന്ന്.
2: ആ പക്ഷെ ഇന്നും അത് മനസ്സ് കൊണ്ടു നടക്കുന്ന ലാഭം അല്ലാതെ കൃഷി ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്.
1: അത് ഈ ഒരു നിങ്ങൾ പറയുന്ന തലമുറ കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും?
2: പിന്നില്ല, അതില്ല. ആധുനിക കൃഷി രീതിയാണ്. ആധുനിക കൃഷി രീതി എന്ന് പറയുമ്പോൾ അത് തലമുറക്ക് അത് വലിയ പ്രയാസമാണ്, കൊണ്ടുപോകാൻ പ്രയാസമാണ്. അത് ഈ ഏകദേശം പഴയതുമായിട്ട് ബന്ധമുള്ള എന്നെ പോലത്തെ ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളൂ.
1: പക്ഷെ അന്നത്തെ ഒരു വ്യത്യാസം, അന്ന് ഡോക്ടർക്ക് കൊടുക്കാൻ വളരെ കുറച്ചേ വേണ്ടിയിരുന്നുള്ളൂ, നാട്ടിലെ ഏതെങ്കിലും വൈദ്യരെ കാണാൻ അത്രയേ ഉള്ളൂ. ഇന്ന് അത് മാറി.
2: അതെ,
1: ഇന്ന് പുതിയ രീതിയിലുള്ള ഭക്ഷണ രീതി വന്നു, ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായി, ആശുപത്രികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു.
2: അതെ,
1: അപ്പോ രണ്ടും തമ്മില് സാമ്പത്തികം താരതമ്യം ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അന്നായിരിക്കും കൂടുതൽ ലാഭം.
2: അന്നാണ് ലാഭം. അന്ന് എന്ന് പറഞ്ഞാല് ഒന്ന് ഈ പനിയെല്ലാം വന്നാലേ ചുക്കും കുരുമുളകും എല്ലാം ഇട്ടിട്ട് അമ്മയൊരു കാപ്പി വെച്ചരണ്ട്, അതിൽ തന്നെ പനി അങ്ങ് മാറും. ഒരുവിധം പ്രശ്നം. പിന്നെ വേറെ എന്താണെന്ന് പറഞ്ഞാൽ ചൊറി വരാനുണ്ട്. ചൊറി വന്നാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ചെറുപയറില്ലേ, നമ്മളെ വയലിൽ തന്നെ ഉണ്ടാക്കുക ചെറുപയർ അരച്ചിട്ട് പുരട്ടിയിട്ട് വെയിൽ നിർത്തുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഒരു 5 ദിവസം നിർത്തുമ്പോൾ അതങ്ങ് പോകും. പിന്നെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ, ശുദ്ധമായ നമ്മളെ വെളിച്ചെണ്ണ തന്നെ കാച്ചിയെടുക്കും, അതാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളുണ്ടല്ലോ.
0: പഴയകാല കാർഷികാനുഭവങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് അരവിന്ദാക്ഷൻ കൊതേരി.

മായം കലർന്ന മട്ടയരി എന്നൊക്കെ കേൾക്കുമ്പോൾ മട്ടയെന്ത് വെള്ളയെന്ത് എന്ന് പലർക്കും ആശയക്കുഴപ്പമുണ്ടാവാറുണ്ട്. കാർഷിക പ്രദേശങ്ങളിൽ ഒഴികെ അത് പെട്ടെന്ന് തിരിച്ചറിയുന്നവരും കുറവാണ്. അരിചരിതത്തിൽ മട്ടയെന്നാൽ പാലക്കാടൻ മട്ട തന്നെയാണ്. മട്ട വേണോ വെള്ള വേണോ, കടക്കാരന്റെ ചോദ്യത്തിൽ തവിടുള്ള അല്ലെങ്കിൽ ചുമന്ന അരിയെല്ലാം പൊതുവായി മട്ടയാണ്. പുതിയ സാഹചര്യത്തിൽ തവിട് പൂശിയതാകാനുള്ള സാധ്യതയുണ്ട്. തവിട് പോയാൽ അത് വെള്ളയരിയാണ്. എന്നാൽ അതൊന്നുമല്ല, കുറച്ചുകൂടി ചെമന്നതാണ് പാലക്കാടൻ മട്ടയരി. അത് കഴുകുമ്പോൾ ഇളകുന്ന ചെമപ്പുമല്ല, കയ്യിലിട്ട് തിരുമ്മിയാൽ ഉള്ളം കൈയിൽ നിറം പിടിക്കുന്നതുമല്ല. പാലക്കാടൻ മട്ടയുടെ ആ ചുവപ്പ് പരിചയമുള്ളവർക്ക് കണ്ടാൽ അറിയാം. അരി കയ്യിലെടുത്തും കഴിച്ചും തിരിച്ചറിയാം. രുചിയുടെ മട്ടയാണത്, പോഷകങ്ങളുടെയും കഞ്ഞിക്ക് കേമം. രുചിയിലാണ് പ്രധാനമായും പാലക്കാടൻ മട്ടയെ മനസ്സിലാക്കുക. കാൽനൂറ്റാണ്ടു മുൻപ് വരെ പാലക്കാടൻ കർഷകരുടെ അന്തസ്സും അഭിമാനവുമായിരുന്നു മട്ട. അതിന്റെ കൃഷിയും വ്യാപകമായിരുന്നു. ഉറപ്പുള്ള ചെടികളിൽ കനമേറിയ കതിരുകൾ, മൂക്കുന്തോറും വിളവും രുചിയും കൂടുന്ന അരി. പൊക്കവും എടുപ്പും കണ്ടാലറിയാം മട്ടയുടെ ഗമ. ലക്ഷണമൊത്ത മട്ടനെല്ലിനടുത്തുകൂടി കീടങ്ങൾ പോകാൻ ഒന്ന് മടിക്കുമെന്ന് കർഷകരുടെ നാട്ടറിവ്. മറ്റ് ജൈവഗുണങ്ങളും ഏറെയായിരുന്നു. ഇന്നത് ചില പ്രദേശങ്ങളിലും കർഷകരിലും ഒതുങ്ങാൻ കാരണം പലതാണ്. കൃഷിക്കാരുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ആദ്യമായി ഭൗമസൂചിക പദവി നേടിയ നെല്ലിനമാണ് പാലക്കാടൻ മട്ട. പിന്നീട് ഇതേ രീതിയിൽ ഔഷധവീര്യമുള്ള നവരയും അതേ പദവിയിലെത്തി. മട്ട എന്നാൽ ഒരിനം നെല്ല് മാത്രമാണെന്ന് തോന്നുമെങ്കിലും സംഗതി ഇതൊരു ഗ്രൂപ്പാണ്. പത്തിനം പരമ്പരാഗത നെല്ലിനങ്ങളുണ്ട് മട്ട എന്ന ഏകനാമത്തിനുള്ളിൽ. മറ്റരികളേക്കാൾ ഉരുണ്ട് ഭംഗിയുള്ളതാണിത്. കുറച്ചുപേരെ ഇപ്പോൾ മട്ട കൃഷി ചെയ്യുന്നുള്ളൂ. അതും മുഴുവൻ ഇനങ്ങളുമില്ല. അവരുടെ കൃത്യമായ എണ്ണം ലഭ്യമല്ലെന്നും കർഷകരും കാർഷിക സർവകലാശാല ഗവേഷകരും പറയുന്നു. അങ്ങനെ ആ വിലപിടിപ്പുള്ള ബ്രാൻഡിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗുണം കുറഞ്ഞ അരികളും പാലക്കാടൻ മട്ട എന്ന പേരിട്ട പാക്കറ്റിൽ അടുക്കളയിലെത്താറുണ്ട്. പാലക്കാടിന്റെ ഭൂപരിധിയിൽ പരമ്പരാഗതമായി ഉണ്ടായതും കൃഷിയിലൂടെ വ്യാപിച്ചതുമാണ് മട്ട നെല്ലിനങ്ങൾ. ആര്യൻ, അരുവക്കാരി, ചിറ്റേനെ, ചെങ്കഴമ, ചേറ്റാടി, ഇരിപ്പൂച്ചെമ്പൻ, വട്ടൻ, തവളക്കണ്ണൻ, സ്വർണാരി, പൊന്നാര്യൻ, ജ്യോതി, കുഞ്ഞുകുഞ്ഞ് തുടങ്ങിയവയാണ് മട്ടഗണത്തിലെ മറ്റ് നെല്ലിനങ്ങൾ. ഓരോന്നിനും ഓരോ രുചിയാണ്. വലുപ്പത്തിലും ഉള്ളടക്കത്തിലും ഉറപ്പിലുമുണ്ട് വ്യത്യാസം. കടും ചുവപ്പും ഇടത്തരം ചുവപ്പും. നേരിയ ചുവപ്പാണെങ്കിലും പൊതുനിറം പ്രത്യേക തരം ചുവപ്പ് എന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഗുണം തിരിച്ചറിഞ്ഞ് പ്രത്യേക പരിപാലനത്തിലൂടെ വളർത്തിയെടുക്കുന്നതാണ് ഇവയോരോന്നും. ഇനത്തേക്കാൾ അത് വളരുന്ന മണ്ണിന്റെ സവിശേഷതയാണ് മട്ടയെ ആസ്വാദ്യകരമാക്കുന്ന മറ്റൊരു ഘടകം. ഇനങ്ങൾ മുഴുവനായി കൃഷി ചെയ്യുന്നവർ ഇപ്പോഴില്ല. ഉള്ളവ തന്നെ ചിതറിക്കിടക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇതായിരുന്നില്ല സ്ഥിതി. എന്നാൽ ജില്ല മുഴുവൻ കൃഷി ചെയ്താലും ഉണ്ടാകാത്ത അത്രയും അളവിലാണ് പാലക്കാടൻ മട്ടയരിയും നെല്ലും വിപണിയിലെത്തുന്നത്. ഗവേഷണ കേന്ദ്രങ്ങൾ തുടർച്ചയായി പുതിയ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തതോടെ പരമ്പരാഗത കൃഷിക്ക് പ്രോത്സാഹനം ലഭിക്കാതെ വിഷമിച്ച കർഷകരിൽ പലരും പുതിയ ഇനങ്ങൾ സ്വീകരിച്ചു. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വിളവ് ലഭിച്ചെങ്കിലും പുതിയവയ്ക്ക് ജൈവഗുണം കുറവായിരുന്നു. ആരോഗ്യവും ഗുണവുമല്ല ഗവേഷണ വിജയമാണ് ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ ഒതുങ്ങി വളർന്ന മട്ട തനിമയോടെ തല ഉയർത്തിത്തന്നെ നിന്നു. ഭൗമസൂചിക ലഭിക്കുന്നതിനുള്ള ചർച്ചകൾക്കിടയിൽ മട്ടയുടെ പട്ടികയിലേക്ക് പുതിയ തലമുറയിലെ ജ്യോതിയെയും കുഞ്ഞുകുഞ്ഞിനെയും ചേർക്കണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ പരമ്പരാഗത ഇനമായ സ്വർണാരിയും പൊന്നാര്യനും പുറത്തായി. പകരം കുഞ്ഞുകുഞ്ഞും ജ്യോതിയും ഭൗമശാസ്ത്ര സൂചിക രജിസ്ട്രേഷനിൽ സ്ഥാനം പിടിച്ചു. പുതിയ നെല്ലിനങ്ങൾക്ക് 6 സീസൺ കഴിഞ്ഞാൽ ഉൽപാദനക്ഷമത കുറയുമെന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേക്കും മറ്റൊരു വിത്ത് വരും. അതേസമയം മട്ട സുസ്ഥിര വിളവാണ് തരുന്നത്. ജൈവഗുണത്തിലും മാറ്റമില്ല. 2007 പാലക്കാടൻ മട്ടയരിക്ക് ഭൗമസൂചിക രജിസ്ട്രേഷൻ ലഭിച്ചത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു ഉൽപ്പന്നത്തിനുള്ള ഭൗമസൂചിക കർഷകരുടെ സംഘത്തിന് ലഭിച്ചത് എന്നതും ചരിത്രപരമായ സവിശേഷതയാണ്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞാണ് നവരനെല്ലിന് ഭൗമസൂചിക ലഭിച്ചതെങ്കിലും അത് ഏതാണ്ടൊരു മാതൃകയായി വികസിപ്പിക്കാൻ കർഷകർക്ക് കഴിഞ്ഞു. പൂർണമായും ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നവര കയറ്റുമതിയിലൂടെ ഉൾപ്പെടെ മുഴുവൻ വിൽക്കാൻ കഴിയുന്നുണ്ട് എന്നത് വലിയ നേട്ടമായി. വലിയ നേട്ടമാണ്.
പാലക്കാടൻ മട്ടയിനം തൃശൂരിലും മലപ്പുറത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിരുന്നു. ആ നെല്ലിൽ നടത്തിയ ജൈവരാസപരീക്ഷണത്തിൽ വിളവിൽ കാര്യമായ വ്യത്യാസം കണ്ടെത്താനായില്ല എന്നതാണ് കാർഷിക സർവകലാശാല അധികൃതരുടെ നിരീക്ഷണം. പാലക്കാടൻ മട്ടയരിയുടെ വിത്തുപാകലും ഞാറുനടലും ഏറെക്കുറെ മറ്റു നെല്ലിനങ്ങളോട് സാമ്യമുള്ളതാണ്. ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുത്ത് ഉണക്കി സൂക്ഷിക്കും. വിത്തുപാകുന്നതിനു മുൻപ് വെള്ളത്തിൽ കുതിർത്തിവെച്ച് മുളപ്പിക്കും. പരമ്പരാഗതമായി തിരുവാതിര ഞാറ്റുവേല അടിസ്ഥാനമാക്കിയാണ് ഞാറ്റടി തയ്യാറാക്കുന്നത്. നല്ല രീതിയിൽ വളക്കൂറുള്ള മണ്ണിൽ വിത്ത് പാകി മുളപ്പിക്കും. 20 മുതൽ 25 ദിവസം പ്രായമായ ഞാറുകൾ പറിച്ചു നടും. കറുത്ത പരുത്തിമണ്ണും പാലക്കാടൻ ചുരം കടന്നെത്തുന്ന കാറ്റും സൂര്യപ്രകാശവുമാണ് ഈ നെല്ലിന് സവിശേഷമായ രുചി നൽകുന്നത്. വെള്ളം കെട്ടിനിർത്തിയും ഇടയ്ക്കുണക്കിയും ചെയ്യുന്ന രീതിയാണ് അവലംബിക്കുന്നത്. ഇത് കളകളെ നശിപ്പിക്കാനും വേരുകൾക്ക് ബലം നൽകാനും സഹായിക്കുന്നു. ചാണകം, കമ്പോസ്റ്റ്, പച്ചിലവളം എന്നിവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. രാസവളങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ച് മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം നിലനിർത്തും. ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് രോഗങ്ങളെ പ്രതിരോധിക്കാം. നെൽച്ചെടികൾ നന്നായി മൂത്ത് മഞ്ഞ നിറമാകുമ്പോൾ കൊയ്ത്തു നടക്കും. നെല്ല് പുഴുങ്ങി ഉണക്കിയ ശേഷമാണ് മട്ടിയരിയാക്കി മാറ്റുന്നത്. ഇതിന്റെ പോഷകമൂല്യം നഷ്ടപ്പെടാത്ത രീതിയിൽ റബ്ബർ ഹുള്ളറുകളുള്ള പ്രത്യേക മില്ലുകൾ

0: തിയേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും. മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411474.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം കേവലം ജോലി നേടുന്നതിനപ്പുറം സമത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള മാർഗമായി ഉപയോഗിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിശാഖപട്ടണത്ത് ആന്ധ്രാപ്രദേശ് കേന്ദ്ര ഗോത്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. മാറുന്ന ലോകത്തിനനുസരിച്ച് പുതിയ കഴിവുകൾ നേടുമ്പോൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തണമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഗോത്രവർഗ ഭാഷകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു.
1: പുസ്തകയോ ജ്ഞാനത്തെ സാധി ആപ് അപ്നെ പരിവേശ് സീഖെ ഓർ വ്യവഹാരിക കൗശല വികസിത് കരെ യഹി സാർത്ഥക ശിക്ഷാ ഹൈ. വിദ്യാർത്ഥിയോക്കോ അപ്നെ സമുദായ സംസ്കൃതി ഓർ പരമ്പരാവോ സേ ജുഡേ രഹനേ ഹുയേ സമാജ് ഓർ ദേശ് കെ ഭവിഷ്യക്കോ ബെഹ്തർ ബനാനാ ഹൈ. തേജി സേ വികസിത് ഹോ രഹി ഭാരത് മേ അപ്നെ വിരാസത് സേ ജുഡേ രഹനേ കെ സാത് സാത് ആധുനിക വിജ്ഞാൻ കെ ലാഭ് സമാജ് കെ ഹാർ വർഗ തക് ലേ ജാനേ കി ആവശ്യകത ഹൈ.
0: 2 സന്ദർശനത്തിനായി രാഷ്ട്രപതി ഇന്നാണ് ആന്ധ്രാപ്രദേശിലെത്തിയത്. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. വിദ്യാർത്ഥികൾ തൊഴിലന്വേഷകർ എന്നതിൽ നിന്നും തൊഴിൽ സൃഷ്ടാക്കൾ എന്ന നിലയിലേക്ക് മാറണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കുന്നതിന് സർവകലാശാലകൾ നേതൃത്വം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കേന്ദ്ര ഗോത്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദ. ന്യൂഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആന്റ് ബിലിയറി സയൻസസിന്റെ 10th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖലയിലെ മനുഷ്യവിഭവശേഷിയും അടിസ്ഥാന സൌകര്യങ്ങളും വികസിപ്പിക്കുന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. 4 നീണ്ട സേവനത്തിനുശേഷം ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ചതിനെ തുടർന്നാണ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. പൂനെ നാഷണൽ ഡിഫൻസ്

0: അക്കാഡമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം 1986 ഡിസംബറിലാണ് കരസേനയുടെ ഭാഗമായത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. നിലവിലുള്ള നിയമ സംവിധാനത്തെ പരിഷ്കരിക്കുന്ന ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വ്യാജ ഏജന്റുമാർ, മനുഷ്യക്കടത്ത്, ചൂഷണം, നിയമവിരുദ്ധ കുടിയേറ്റം എന്നിവയ്ക്കെതിരെ പോരാടാൻ എല്ലാ രാജ്യങ്ങൾക്കും കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ 26-ലധികം രാജ്യങ്ങളുമായി 28 കുടിയേറ്റ തൊഴിൽ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഇ മൈഗ്രേറ്റ് പ്ലാറ്റ്ഫോം വഴി ഇതുവരെ 50 ലക്ഷത്തിലധികം എമിഗ്രേഷൻ ക്ലിയറൻസുകൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു.
1: Just 2 years back, we had launched eMigrate version 2 platform with better functionalities and services, creating a safer, more transparent and legal structure for mobility. India's commitment to safe and legal mobility is reflected in the eMigrate platform. And since its inception, more than 50 lakh, that is 5 million immigration clearances have been issued.
0: ഭീകരർക്കുള്ള ധനസഹായത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനുമെതിരെയുള്ള ആഗോള പോരാട്ടത്തിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പങ്ക് സുപ്രധാനമെന്ന് ഇന്ത്യ. FATFന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ സംഘടനയെ വിമർശിച്ച പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം. FATFന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ വരാനിരിക്കുന്ന കർശനമായ സൂക്ഷ്മ പരിശോധനകളെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെയുള്ള നിയമ സംവിധാനങ്ങൾ ശക്തമാക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കും. SE.census.com എന്ന പോർട്ടലിൽ ആണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിലൂടെ വിവരങ്ങൾ നൽകാനാകും. നാളെ മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിക്കും. രാജ്യമൊട്ടാകെയുള്ള അപകട സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിനായി 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകട സാധ്യതയുള്ള ബ്ലാക്ക് സ്പോട്ടുകളും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൃത്യമായ സൈൻബോർഡുകൾ, ലൈൻ മാർക്കിങ്ങുകൾ, അടിപ്പാതകൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് എഞ്ചിനീയറിംഗ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: ജിസ്മേ ഹംനെ ബ്ലാക്ക് സ്പോട്സ് കോ ഐഡന്റിഫൈ കിയാ ഹൈ ജോ ലാൻഡ് സ്ലൈഡ്സ് കെ സ്പോട്സ് ഹൈ ഉത്തരാഖണ്ഡ് ഹിമാചൽ അരുണാചൽ പഹാടി പ്രദേശോ മേ ഓർ ഹം യേ പൂരെ സ്പോട്സ് കോ ഐഡന്റിഫൈ കർക്കെ ഉസ്കോ സുധാർനെ കെ ലിയേ 50,000 കറോഡ് കാ ഖർച്ച ഹംനെ കിയാ ഹൈ താക്കി യേ സബ് സ്പോട്സ് റിമൂവ് ഹോ ജായേ ഇസ്കെ സാത്ത് സാത്ത് റോഡ് എഞ്ചിനീയറിംഗ് മേ ഹമാരാ ജോ ഡിപിആർ ബനാ രഹേ വഹാൻ അണ്ടർ പാസ് ഉസ്കെ സാത്ത് സൈനേജ് മാർക്കിംഗ് സിസ്റ്റം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കി ബനേ യേ ഭി കോശിഷ് കർ രഹേ.
0: സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും, 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജിയം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് നോർവേ ഐവറി കോസ്റ്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ പോരാട്ടം. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. ചരക്ക് സേവന നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ മുമ്പാകെ അപ്പീലുകൾ നൽകാനുള്ള അവസാന തീയതി അടുത്ത മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. നേരത്തെ പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ഇന്നായിരുന്നു അപ്പീൽ നൽകാനുള്ള അവസാന തീയതി. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇന്ത്യൻ രക്ഷാപ്രവർത്തകരും വൈദ്യസഹായ സംഘങ്ങളും വെനസ്വേല അധികൃതരുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ സേന ആശുപത്രിയും സജ്ജമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി യുഎസും ഇറാനും ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്താനിരുന്ന ചർച്ചകൾക്കുമേൽ കരിനിഴൽ. അടുത്തവട്ടം ചർച്ച ദോഹയിൽ നടന്നേക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ ഇറാൻ ഇക്കാര്യം നിഷേധിച്ചു. കാർഷിക മേഖലയുടെ വികസനം ഒഴിവാക്കി വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഹരിയാനയിലെ ഹിസാറിൽ ഖേത് ബച്ചാവോ അഭിയാന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിനെക്കുറിച്ചും എത്ര തോതിൽ വളപ്രയോഗം വേണമെന്നുള്ള വിവരങ്ങൾ കർഷകർക്ക് നൽകാൻ മൊബൈൽ ആപ്പ് വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് ഡൽഹി, കർണാടക, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മേഘാലയ എന്നിവിടങ്ങളിൽ തുടക്കമായി. ഇതിനായി ജില്ലാടിസ്ഥാനത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. 31-ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836.
1: 9447-371-836.
0: 8078-502-836.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.

0: അല്ല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും.
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
0: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലുന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: ഹലോ അച്ഛ. അച്ഛനെടിയാ?
3: മോളോ, ഇതേതാ ഫോണ്?
2: ഇത് ടീച്ചറെ ഫോണാ. അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടി വാങ്ങിയതാ.
3: എന്താ കാര്യം? പറ.
2: ഞാൻ സ്കൂളിൽ വരുന്ന പോലെ എന്റെ ക്ലാസ്സിലെ ഷാരോണും അവന്റെ അച്ഛന്റെ ബൈക്കിലിരുന്നാ വരുവ. ഇന്ന് വരുമ്പോ ആ വണ്ടിയിൽ വേറെ വണ്ടി വന്ന് ഇടിച്ച്.
3: അയ്യോ, എന്നിട്ട്?
2: ഓനിപ്പ ആശുപത്രിയിലാ. തലയിടിച്ച് വീണ് ബോധം പോലും ഇല്ലാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുകയെന്ന ടീച്ചർമാർ പറയുന്നട്ടെ. ഞാനും ഓനെ പോലെ ഹെൽമെറ്റ് ഇടാണ്ടല്ലേ അച്ഛ ബൈക്കിൽ വരുത്ത്. ഓർക്കുമ്പം പേടിയാന്ന്. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ. എനക്ക് കേക്ക് വേണ്ട, ഹെൽമെറ്റ് മതി.
3: മനസ്സിലായി, വാങ്ങാം.
2: ഇന്ന് തന്നെ വാങ്ങണേ അച്ഛ.
3: ഇന്ന് തന്നെ വാങ്ങാം.
0: റോഡിൽ അറിയാതെ വന്നു ചേരുന്ന അപകടങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഇടകൊടുക്കാതിരിക്കുക. ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം
2: ചിരിനേരം.
1: വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 1992 തുളസീദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ 7.5 പൊന്നാന എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
4: എടാ അമ്പുചാച്ചാ, ഇവാടെ ഓല വെട്ടി രണ്ട് ഓരോന്ന് ഓരോന്നിട്ട്, അല്ലെങ്കിലേ നഷ്ടക്കച്ചോടത്തില.
5: ഉണങ്ങിയ ഓലയും മടലൊക്കെ ഞാൻ എടുത്തോട്ടെ മുലാളി.
4: നിനക്കല്ലാണ്ട് പിന്നെ ആർക്ക് കൊടുക്കാന്? ഓലയും കൊതുമ്പും മട്ടലും എല്ലാം എടുത്തോണ്ടിരിക്കോ. നീ ഇങ്ങോട്ട് വാ, നീ ഇതേറ്റ് വീട്ടിലെത്തുമ്പോ അമ്മനോടൊന്ന് പറഞ്ഞേക്കണം, അയമുട്ടിക്ക് പിന്നാമ്പുറത്തൂടെ വരണ്ടെന്ന്. എടുത്തു പോ. എടാ അമ്പുചാച്ചാ, ഇന്ന ആരെയും ചോദിച്ചാ ഞാൻ കുഞ്ഞരാമനാരെ തൊടിയിൽ നിന്ന് വലക്കണം കേട്ടോ.
6: എന്റെ ദൈവമേ, എന്റെ ചീട്ട് കീറിയെന്നെ.
4: തേങ്ങ തേങ്ങ ഒച്ചേ, ആ തേങ്ങാ കോയ പോയോ? ആയമുട്ടി കോയ പോയോ എന്ന് കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് സുഖം തന്നെ അല്ലേ?
5: മുതലാളി കുഞ്ഞിരാമൻ നായരുടെ പറമ്പിലെ തേങ്ങ പറിക്കാൻ പോയി.
4: എന്റെ ദൈവമേ, ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഇയാളെ കാണുക, അല്ലെങ്കിൽ കാക്ക പോലെ പറന്ന് കിടക്കും. ദേ ഇതും കൂടെ എടുത്തോ, തേങ്ങക്ക് ഇപ്പൊ ഭയങ്കര വിലയാ ഒച്ചേ.
7: ആയമുട്ടിക്ക് എങ്ങോട്ടാ?
4: ഞാൻ ആകാശത്തേക്ക്, അവിടുന്ന് നേരെ സൂര്യനിൽ ഒന്ന് പോകുന്നേ പോരണം. ഒരു ആവശ്യം ഇല്ലാണ്ട്
7: വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ.
4: പോയാ തേങ്ങ നിക്കേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു.
7: എനിക്കൊരു അത്യാവശ്യം ഇല്ല.
4: എന്നാ എനിക്കുണ്ടോ? പോയല്ലേ, വിട്ടോ വിട്ടോ, ഇടോ ഇങ്ങോട്ട് വാടോ, ഒരു വള്ളവും ഇങ്ങോട്ട് അടുപ്പിക്കണോ. ഇയാൾ എങ്ങനെ വിട്ടാ എന്റെ കഞ്ഞുകൂടി മുട്ടുമല്ലോ ദൈവമേ. കണ്ണി ചോരയില്ലാത്തവനെ,
7: കണ്ണു കൂളിംഗ് ഗ്ലാസാ.
4: എന്നെ രക്ഷിക്കണോ?
7: ആ എന്നെ രക്ഷിച്ചിട്ട് അങ്ങനെ ധീരതക്കുള്ള അവാർഡ് എനിക്ക് വേണ്ട.
4: വെള്ളത്തിന് നല്ല ടേസ്റ്റാ.
7: കുടിച്ചോ കുടിച്ചോ, ഇഷ്ടംപോലെ കുടിച്ചോ.
4: എടോ ഒരു അത്യാവശ്യ കാര്യം,
7: നമുക്ക് പെണ്ണ് ആലോചിച്ച് വരാന്ന് വിചാരിക്കും.
4: രക്ഷിക്കണോ എന്നെ?
7: കിട്ടില്ല,
4: കിട്ടില്ല. കടക്കാരെ ഓടിവായോ, രക്ഷിച്ചോ.

0: 1992 തുളസീദാസ് സംവിധാനം ചെയ്ത് ജോയ് തോമസ് നിർമ്മിച്ച ഒരു മലയാള ചലച്ചിത്രമാണ് ഏഴര പൊന്നാന. ജയറാം, സിദ്ദിഖ്, കനക, തിലകൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ സായ്കുമാർ, ജഗദീഷ് ശ്രീകുമാർ, മാമുക്കോയ, മാള അരവിന്ദൻ, റിസബാവ, ബാബു ആന്റണി, കൃഷ്ണൻകുട്ടി നായർ, എ സി സൈനുദ്ദീൻ, ബോബി കൊട്ടാരക്കര, കെ പി എസ് സി ലളിത, അഞ്ജു എന്നിവർ മറ്റു കഥാപാത്രങ്ങളായി എത്തി.
1: ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടെന്ന്?
2: ഞാൻ പറഞ്ഞ ശരിയായില്ലേ? വെള്ളത്തിന് നല്ല ടേസ്റ്റ് അല്ലേ? ഒരു വീട്
1: താഴെ
3: ശരിയായി സാർ. ലൗസീൻ ലൗസീൻ അയ്യേ, വാളിന് കുറ്റിട്ടോണ്ട് വേണ്ട സാർ. ബെല്ലടിച്ചിട്ടുണ്ട് അകത്ത് വരാൻ.
4: ബെല്ല് കൊണ്ടുവന്നില്ല.
3: അതൊക്കെ പിടിച്ചു പോക്ക്. ഊരെ തിരിഞ്ഞെന്നാണ് തോന്നുന്നത്. ഒരലവലാതിക്ക് വേണ്ടി വീട് തപ്പി സാറോ? അലവരാതിയുടെ കയ്യിൽ നിന്ന് അടി ഉള്ളും ചെയ്തു. അടി എനിക്കും വിട് സാറിന്. പക്ഷെ എല്ലാം ശരിയായിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ പുറപ്പെടണം. എനിക്ക് രണ്ട് ഡൈവേഴ്സ് കേസുള്ളതുകൊണ്ട് സാറിനോടൊപ്പം വരാൻ പറ്റിയില്ല. സാറിന് കൊണ്ടുപോകാൻ ഒരു പാല് വണ്ടി വരും.
5: പാല് വണ്ടി?
3: അതെ, പിന്നെ മിൽക്ക് വണ്ടി. സാർ രാവിലെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ, അത് ആറ്റിലെ അഴുക്ക് വെള്ളം. 10 രൂപ കോട്ടും സൂട്ടും ഇട്ട് 10 പൈസ ഇല്ലാതെ എന്തിനവനൊക്കെ വൃത്തിയുടെ ലാഡ്ജി താമസിക്കുന്നത്? നക്കി നായ
6: ആരടാ നക്കി? നിന്റെ തന്തയാണ്.
3: പാത്രം എടുക്കണേ.
5: അയ്യോ, സാറിന് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം എടുത്ത് ഇങ്ങോട്ട് വെച്ച്, ആ പാത്രം ഇങ്ങോട്ട് മാറ്റി, ചെറിയ പാത്രം സാറിന്റെ മടിയിലൊക്കെ വെച്ച് ഈ പെട്ടിയെടുത്ത് സാറിന്റെ തലയിൽ വെച്ചു സാറിനോട് സുഖമായിട്ടിരിക്കാം. അതെ, നമ്മളെങ്ങോട്ടാ?
3: ഞാൻ ആ കവല ഇറങ്ങിക്കോളാം.
5: അന്ന കയറി ഓടിച്ചോ.
3: അയ്യോ ചേട്ടാ, എനിക്ക് ഓടിക്കാൻ അറിയില്ല. അയ്യോ ചേട്ടന് പിന്നെ എന്താ അറിയാം?

0: ഇതേതാ സെ പുതിയ ഇറക്കുമതി?
1: പതുക്കെ പറ പുലിയാ.
2: പുലിയോ?
1: ആ അച്ചു എവിടുന്ന് തപ്പിക്കൊണ്ടുവന്നതാ അയമുട്ടിക്കാരെ വീട്ടിൽ താമസിപ്പിക്കാനാ.
2: പുലിയാണെന്ന് ഉറപ്പുണ്ടോ?
1: ശരീരത്തിൽ വെടികൊണ്ട 7 പാടുകൾ ഞാൻ എണ്ണി, ഇനിയുണ്ട് ബാക്കി.
3: ഈശോ,
1: പേടിക്കണ്ട, അധികം അടുക്കാതിരുന്നാ മതി, ബാക്കി കാര്യം ഞാനേറ്റു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.
2: ഓ എന്റെ കർത്താവേ, ഈ നാട്ടിലും പുലി ഇറങ്ങിയോ?
0: അതെ, നമ്മളെ കേട്ടോൾ സ്നേഹം കൂടുമ്പോ ഇന്നെ അങ്ങനെ വിളിക്ക. അയമൂന്ന്,
1: ഒരു പുന്നാരത്തിന്.
0: പുന്നാരത്തിന് എന്ന് വെച്ച് നീ അയമുട്ടിക്കാന്ന് വിളിച്ചാ മതി കേട്ടോ. എന്തോ മൂപ്പരെ കണ്ണും മോറും കണ്ടിട്ട് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല.
1: എന്ത് പിടുത്തം കിട്ടുന്നില്ല?
0: ഒരു വിശ്വാസം വരില്ല.
1: അങ്ങനെ ഒന്നും ഇല്ലെന്നേ, ആള് നല്ല പുള്ളിയാ.
0: അല്ല, ജയിൽ പുള്ളിയോ?
1: ജയിൽ പുള്ളി ഒന്നും അല്ല, നല്ല മനുഷ്യനാന്ന് പറഞ്ഞതാ.
0: ഞങ്ങളെ പോലെ.
1: അയമുട്ടിക്ക സാറിനെ കുറിച്ച് പറയായിരുന്നു, അങ്ങ് ഇഷ്ടമായിരുന്നു. അയമുട്ടിക്ക നല്ല മനുഷ്യനാ, നല്ല ഉണക്കക്കൊപ്ര പോലത്തെ മുഖ അല്ല മനസ്സാ.
0: മകനെ മോസ്തുതി, എവിടെ ഇപ്പൊ അഹന അച്ചു?
1: ആ വരുന്നടോ. എന്താ
4: എന്താ
0: കേറി പോടി അകത്ത്.
4: ആ ദാസമന്ത്രിതോ, സത്യം പറച്ചു. ആ വന്നവൻ ആരാ?
1: ഏവൻ
4: ആ കാറിൽ വന്നവൻ.
1: ആഹ, നല്ല പാർട്ടിയല്ലേ. 2-3 മാസത്തേക്ക് താമസിക്കാൻ വീട് വേണമെന്ന് പറഞ്ഞ് എന്നെ വന്ന് മുട്ടി. ആ കാര്യത്തിന് അയമുട്ടി ഒന്ന് മുട്ടി. എന്തിനാ കിട്ടുന്ന കമ്മീഷൻ കളയുന്നത്?
4: അല്ല, ഈ കമ്മീഷൻ നിനക്ക് അനുഭവിക്കാൻ സാധിക്കുമോ എന്നാ എന്റെ ഇപ്പോഴത്തെ സംശയം.
1: ഇപ്പൊ അങ്ങനെ സംശയം?
4: അവൻ പുലിയല്ലേ?
1: പുലിയായാലെന്ത്, സിംഹമായാലെന്ത്?
4: സത്യം ദാസ് ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ നിന്റെ കഞ്ഞി പാറ്റ വീഴുകയല്ലേ.
1: അവൻ ആരോടും പറയില്ല, അവനെ എനിക്ക് നല്ല വിശ്വാസാ, അത് ഉറപ്പാ. അവന്റെ കഞ്ഞി എന്റെ കഞ്ഞി ഒന്നാ, ഇയാള് മാറിയില്ല.
4: കർത്താവേ, ഇത് പുലി തന്നെ.
1: ഞാൻ വരെ അല്പ വൈകിയല്ലേ. കാലത്ത് 2 ഡൈവേഴ്സ് കേസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ആകെ പ്രശ്നം, അവർക്ക് 2 പേർക്കും ഒന്നാകണമെന്ന്. ഞാൻ വിടുവോ? ഞാൻ എല്ലാ അടവും പയറ്റി കലക്കി കൈ കൊടുത്ത്. 2 പേരും കണ്ണീരും കൈയുമായിട്ട് 2 വഴിക്കും പിരിയുന്ന കണ്ട ശേഷമാണ് എനിക്ക് ശ്വാസം വീണത്. ഇതിന്റെ ശ്വാസം പോയോ?
0: മിടുക്കൻ
1: സന്തോഷം ചത്തില്ല. ആഹാ, സാറൂടെ ഉണ്ടായിരുന്നോ?
5: ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണിക്കാം.
1: എന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ഉറപ്പിക്കാമല്ലോ.
5: പിന്നെ ഉറപ്പിക്കാം.
1: ഐശ്വര്യം മറ്റേ 100 രൂപയും തന്നെ. കമ്മീഷനല്ല, വാടക അഡ്വാൻസ്. കമ്മീഷൻ വേറെ ഉണ്ട്. ഐശ്വര്യട്ടെ കൈ ഇങ്ങോട്ട്
0: നീട്ടില്ലേ. മെല്ലെ പിടിച്ചു വലി.
1: ഈ ഇന്ത്യ മഹാരാജ്യത്ത് പരസ്പരം ചതിക്കാണ്ടും കള്ളത്തരം കാണിക്കാണ്ടും അയമുട്ടിക്കാന്റെ ഈ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നു. അന്യ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ നല്ല മനുഷ്യൻ ഈ മഹാരാജ്യത്ത് ലോകാവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
0: ഒരു വിരോധമില്ല, പ്രാർത്ഥിക്കാം. പക്ഷെ
1: കീശയിൽ ഇടണമെന്നായിരുന്നു എന്റെ ആശ. പക്ഷെ കീശ മാറിപ്പോയി. എന്റെ കാര്യം 2 രൂപയെ.
6: പതിനെട്ട് വർഷമായി മാധവ മേനോന്റെ മകൻ ബാലനെ കാണാനില്ല. ഗ്രാമവാസികളും ബന്ധുക്കളും ഇയാൾ മരിച്ചെന്ന് കരുതുന്നു. അതേസമയം മുംബൈ ആസ്ഥാനമായുള്ള കള്ളക്കടത്തുകാരനായ വിക്രമൻ ഗ്രാമത്തിൽ വന്ന് ബാലന്റെ വേഷം ഏറ്റെടുക്കുന്നു. എന്നാൽ യഥാർത്ഥ ബാലൻ മടങ്ങി വരികയും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത്.
1: ഒന്നും
7: പറയണ്ട സാറേ, ഇപ്പോഴത്തെ സൈക്കിളിനൊന്നും കാറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് വന്നിരിക്കുക.
1: കാറ്റിന്റെ ആവശ്യം ഇല്ലേ?
7: ഓ, എല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറിലല്ലേ ഉള്ളുന്നത്.
8: അയ്യോ,
1: എന്റെ കാറ്റ് പോയി. എന്നെ എവിടെങ്കിലും ഒന്ന് ഒളിപ്പിച്ചാ, എവിടെയെങ്കിലും ഒളിപ്പിക്കാം. അയ്യോ, എന്റെ അമ്മ, ഞാൻ ഇങ്ങോട്ട്
8: ഓടും.
1: കത്തില്ലാത്തോണ്ട് തന്നെ ഓടുന്നത്. സത്യം പറഞ്ഞ ഇന്നു വരെ അശ്വതിയുടെ പേരിൽ ഒരു കത്തും തപാൽ ഓഫീസിൽ വന്നിട്ടില്ല. വന്നാ ഞാൻ തരാതിരിക്കും.
7: ഇല്ല,
1: ഇങ്ങനെ കുത്തിനു പിടിച്ച് കത്തുണ്ടോന്ന് ചോദിക്കുന്ന ആരെങ്കിലും കണ്ട നാളെ എന്റെ പണി പോകും. അശ്വതി,
8: നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ഗുണമില്ല. ബാലേട്ട എനിക്ക് എഴുതുന്ന കത്തൊക്കെ നിങ്ങൾ എനിക്ക് തരാതിരിക്കുന്നതല്ലേ?
1: ഞാൻ തരാതിരിക്കും. ഈ ചിന്നമണിക്ക് എന്തിനാ നിന്റെ ബാലേട്ടന്റെ കത്ത്? ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും അവന്റെ അഡ്രസ് തപ്പിപ്പിടിച്ച് അങ്ങോട്ട് കത്ത്, അപ്പൊ മറുപടി വരും. ഞാൻ അത് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യാം.
8: എനിക്കറിയാം, ബാലേട്ട എനിക്ക് എഴുതാറുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ എന്റെ കയ്യിൽ ആ കത്ത് കിട്ടും, നോക്കിക്കോ. ഞങ്ങളെ പറ്റിക്കാനേ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല. പിന്നെയല്ലേ ഒരു പോസ്റ്റ്മാൻ. എന്താണോ നോക്കുന്നത്?
1: കുത്തിന് പിടിക്കാഞ്ഞത് ബാക്കി.
7: ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നത് ഇയാൾ ഒറ്റ ഒരുത്തനാ.
1: ഞാനോ?
7: അല്ലടോ, നീ നിക്കുന്നത് ചത്ത് മണ്ണടിഞ്ഞു പോയവൻ ഇങ്ങനെ തിരികെ വരാൻ പോവല്ലേ? എന്തോ ഒരു വിവരക്കേട്.
1: അല്ല, ഇത് വേണ്ടേ.
7: നിന്റെ അല്ലേ അവിടുത്തെ പുല്ല്
9: വരും.
1: സാറെന്താ ഇവിടെ നിക്കുന്നത്? അങ്ങോട്ട് പോണില്ലേ?
9: എന്തവിടെ? എന്ത് പറയാനാ എന്റെ സാറേ, മരിച്ചുപോയ ഒരുത്തൻ തിരിച്ചു വരാൻ വേണ്ടി ആനയെ കൊണ്ട് 101 വെള്ളത്തിൽ ആ പെൺകുച്ചിനെ കുളിപ്പിക്കുക. പെണ്ണിനും തന്തയ്ക്കും വട്ടം നല്ല, എന്താ പറയാ. ഏതായാലും ഇത് കഴിഞ്ഞ് സദ്യ ഉണ്ടാവും. പത്മനാഭനാണോ ശങ്കരകുട്ടിയാണോ? അല്ല, ആനയെ പത്മനാഭനാണ് രണ്ട് പാപ്പാമരെ വലിച്ച് കീറിയതാ. എന്നാ പോട്ടെ, ഇവിടെ തന്നെ നിന്ന് ആന വരും.
5: പിന്നെ ഞാനൊരു തമാശ പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് തോന്നിയ ഒന്ന് ചിരിച്ചേക്കണം,
8: അല്ലെങ്കിലോ?
5: അല്ലെങ്കിലോ ഒരു മറുപടി. പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഞെട്ടും, അത്രേ ഉള്ളൂ. പറയട്ടെ, എനിക്ക്
8: ഹലോ. എന്താ രണ്ടുപേരും കൂടി പ്രേമിക്കുക?
5: അയ്യേ,
8: ദാസേട്ടൻ എന്താ ഇന്ന് പാലും വണ്ടി എടുത്തില്ലേ?
5: ഈ പാല് റിപ്പയർ ആയതുകൊണ്ട് അല്ല, വണ്ടി റിപ്പയർ ആയതുകൊണ്ട് പാല് റിപ്പയർ ആയി. അല്ല, ഈ വണ്ടിയും പാലും ഒക്കെ ഇപ്പൊ റിപ്പയർ ആയി പോരെ.
3: ദാസാ, നീ വന്നാ ചോദിക്കട്ടെ.
5: എന്തോ?
3: നീ കാറിനകത്തൊരു മതാമം കയറ്റി എങ്ങാണ്ടൊക്കെ വട്ടം കറങ്ങി എന്ന് കേട്ടല്ലോ.
5: വട്ടം കറങ്ങിയൊന്നുമില്ല, അവര് കലാമണ്ഡലത്തിലേക്കുള്ള വഴി ചോദിച്ചു, ഞാൻ നേരെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി.
3: നീ അവിടെ ഏത് ഭാഷയിലാ സംസാരിച്ചേ?
5: ഇംഗ്ലീഷില്.
3: അപ്പൊ നീ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോടാ ദാസാ.
5: അറിയാൻ വയ്യാത്ത ഭാഷ ആയതുകൊണ്ട് വലിയ കഷ്ടപ്പാടം ഉണ്ടായില്ല.
10: അധികം അടുത്ത് പോണ്ടത് കടിക്കും.
11: ഒന്നും പറയാറായിട്ടില്ല, ചേരുമ്പടികൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്, ചേർത്തുകൊണ്ടിരിക്കുകയാണ്, ചേർത്തുകൊണ്ടിരിക്കുകയാണ്, ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ മുന്നോട്ട് നടന്നു തുടങ്ങി, അടുത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ എന്തും സംഭവിക്കാം.
0: ഇതാണ് സാറോ. പിന്നെ നമ്മളെ വീടൊക്കെ നല്ല സൗകര്യല്ലേ, ഇനി സൗകര്യത്തിൽ കുറഞ്ഞാലും വാടക. അന്തപ്പൻ ഒന്ന് പറഞ്ഞു മനസ്സിലായി കൂടി. ഏ, എനിക്ക് നേരല്ല, കുറച്ചുകൂടെ സ്ഥലത്ത് തേങ്ങ എടുക്കാനുള്ള.
9: എന്താ എന്താ
8: പണിക്കരെ, എന്റെ ബാലേട്ടൻ വന്നോ? ഇതാ എന്റെ ബാലേട്ടൻ. പണിക്കരുടെ മന്ത്രം കൊണ്ടാ വന്നത്, ഞങ്ങൾ അനുഗ്രഹം വാങ്ങാൻ വന്നതാ. തൊട്ട് തൊഴു ബാലേട്ടാ. എന്നെ കളിയാക്കിയവരോടൊക്കെ എന്റെ ബാലേട്ടനെ കാണിക്കണം. ഞങ്ങൾ പോട്ടെ പണിക്കരെ, വാ ബാലേട്ട, വേഗം വാ.
12: ദൈവമേ, ഞാൻ ജപിച്ച മന്ത്രം ഫലിച്ചു.
13: ഇനി നാട്ടിലൊരു കളി കളിക്കാം.
14: ഇത്രയും നാൾ എന്റെ കൂടെ നടന്നിട്ടും അവനാണ് ബാലൻ എന്ന് എനിക്ക് ഒരു തെളിവും കിട്ടിയില്ലല്ലോ. അത്ഭുതമായിരിക്കും.
5: ഒരത്ഭുതമില്ല, സ്വന്തം തന്തയ്ക്ക് മനസ്സിലായില്ല.
14: എന്നെയോ?
5: തന്നെയല്ല, ബാലനെ.
13: എനിക്കൊരു സംശയം, ഈ സ്വന്തം തന്തയ്ക്ക് എങ്ങാനും തെറ്റുപറ്റിയതാണോ?
5: എടോ,
13: എന്തോ
5: തന്റെ തന്തയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് കരുതി എല്ലാ തന്തമാർക്കും അങ്ങനെ പറ്റണമെന്നുണ്ടോ? തന്റെ സംശയക്കോടനെ മാറും. ഇവിടെ ചിലരുടെയൊക്കെ തലയ്ക്ക് ബാലൻ പുള്ളിയിട്ട് വെച്ചിട്ടുണ്ട്.
13: എന്നാൽ അത് അവൻ തന്നെ, സംശയം വേണ്ട.
5: യവൻ
13: ആ വന്നവൻ ഈ അച്ചുവിന്റെ അമ്മയുടെ ആദ്യത്തെ കെട്ടിയവനിലുണ്ടായ മകനാ.
5: അപ്പൊ നിന്റെ അമ്മയെ കെട്ടിയപ്പോ ഒരു കുട്ടിയോടെ ഉണ്ടായിരുന്നെന്ന് പറ.
9: അനാവശ്യം പറയരുത്. അമ്മ വീട്ടിൽ വന്നതിന്റെ 4-ാം മാസം തന്നെ പ്രസവിച്ചു.
14: പാവം, എന്റെ അച്ഛൻ പോലും അപ്പോഴാണ് അറിയുന്നത്. അച്ഛന്റെ വീട്ടിൽ പുറം പണിക്ക് നിർത്തിയിരിക്കായിരുന്നു അമ്മയെ. അവര് തമ്മിൽ അടുത്തു കല്യാണം കഴിച്ചു. ആകെ കൂടി അച്ഛന് ശ്രീധനം കിട്ടിയത് ആ വീർത്ത വയറ് മാത്രം.
5: അപ്പൊ ആ വീർത്ത വയറാണ് ഇപ്പൊ ഈ വന്നവൻ.
14: അതെ, അതല്ലേ അവൻ എന്റെ അമ്മയെ കാണാൻ വന്നത്.
5: അച്ഛേ,
14: ഓ,
5: ഇനി നിന്റെ സ്വത്ത് രണ്ടായി പങ്കുവെക്കേണ്ടി വരുമല്ലോ.
14: എന്തിന് രണ്ടായിട്ട് പങ്കുവെക്കണം? പങ്കുവയ്ക്കാൻ ഇനി വരട്ടെ. അച്ഛന്റെ തനി സ്വഭാവം നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടാ. വാശിയുള്ള തന്തയ്ക്ക് എനിക്ക് വേണം. ഞാൻ
13: സ്വത്ത് പങ്കുവെക്കാൻ വരട്ടെ. ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് തല എഴുതിയിട്ട് മതി.
14: തല എണ്ണലല്ല, തല കൊയ്യലായിരിക്കും ഇവിടെ നടക്കുന്നത്. വേണ്ട, ഇപ്പൊ തന്നെ ഞാൻ പോയി കൊയ്യാം. കൊഞ്ഞ കൊള്ളി
13: അടങ്ങു,
14: ഞാൻ അടങ്ങില്ല. 10 ഉയർത്തിപ്പോയി, ഇനി കൊത്താതെ താഴില്ല. എന്നെ വീട്.
13: അയ്യോ, അവൻ കൊത്തു എന്ന് പറഞ്ഞാ കൊത്തും.
15: ഇവൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്ന? തേടിയ വള്ളി കാളിച്ചു.
14: എന്തിനാ ഇവിടെ വന്നിരിക്കണേ? വീട് മാറിപ്പോയിരിക്കും. ഇതെന്റെ വീടാ.
10: അതറിഞ്ഞുകൊണ്ട് തന്നെ എവിടെ ഇരിക്കുന്നത്?
14: അത് ശരി. അപ്പൊ എല്ലാം ഉദ്ദേശിച്ച് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നല്ലേ?
10: അതെ, എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് സാധിക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാണും.
14: ഇവിടെ
10: ഇവിടെ തന്നെ കാണും. വാതിൽ തുറക്ക്, എനിക്കൊന്ന് ഉറങ്ങണം.
14: ഉറങ്ങാനോ?
10: ആ, വാതിൽ തുറക്ക്.
14: തല മണ്ണ് തിന്നും, എന്നെ ഒന്നാം പ്രതി ആക്കരുത്.
10: മണ്ണൊക്കെ നമുക്ക് പിന്നെ തിന്നാം. വാതിൽ തുറക്കുന്നു, അതോ ഞാൻ ചവിട്ടി പൊളിക്കണം?
14: വാതില് തുറക്കാം. ഞാൻ തുറക്കാൻ പോവായിരുന്നു. തുറന്നു.
10: ഞാനൊന്ന് ഉറങ്ങട്ടെ.
14: ഗുഡ് നൈറ്റ്.
6: ജഗദീഷ് ശ്രീകുമാർ, മാള അരവിന്ദൻ, മാമുക്കോയ എന്നിവർ ചേർന്ന് നിരവധി നർമ്മ മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കി.
16: അച്ചു, കാപ്പി ഒന്നുമില്ലേ?
14: കാപ്പി? ഞാനിവിടെ വല്ലവന്റെയും കാല് താങ്ങിയാ ജീവിക്കുന്നത്. അതിനിടയ്ക്ക് വേറൊരുത്തരും കാപ്പി വേണമെന്ന് ക്യാപ്പി. ഞാൻ നിനക്ക് തങ്കോസ്മം കലക്കി തരാം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇനി ഒരു നിമിഷം ഇവിടെ താമസിക്കരുത്. ഇറങ്ങിപ്പോക്കോ. പോ പോ പോ. എന്താ ഇത്?
10: പണം.
14: പണം ഞാൻ കൈ കൊണ്ടുവിടൂല, പോക്കറ്റിലോട്ടിട്ട്. അപ്പൊ എന്താ വേണ്ട? ചായ വേണോ, കാപ്പി വേണോ, ബൂസ്റ്റ്?
10: നീ എന്തിനാ അവനെ പിടിച്ച് അവിടെ കിടത്തിയത്?
14: കിടത്തിയതല്ലോ, അവൻ കിടന്നതല്ലേ. അവൻ എന്റെ സഹോദരനാണെന്ന് അറിഞ്ഞപ്പോ മുതൽ എന്റെ ഇടനെഞ്ചു പൊട്ടിപ്പോയി. അച്ഛൻ രണ്ടാണെങ്കിലും അമ്മ ഒന്ന. അമ്മയുടെ സ്വത്തിൽ എല്ലാ മക്കൾക്കും തുല്യ അവകാശമാണ്. ആകെ കൂടി എനിക്കുള്ളത് 17 സെന്റ് സ്ഥലമാണ്. അത് ഞാൻ രണ്ടായിട്ട് ഭാഗിക്കേണ്ടി വരില്ലേ?
10: വേണ്ട, ഭാഗിക്കേണ്ടി വരില്ല. അല്ലാതെ തന്നെ മുഴുവനായിട്ട് എടുത്തു പോകും.
14: അറം പറ്റുന്ന വാക്കുകൾ പറയാതെ.
10: എങ്ങനെ പറയാതിരിക്കും? അന്ന് അവനൊരു സഹോദരിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? നിന്റെ ഓർമ്മയിൽ അങ്ങനെ അങ്ങനെ ഒരു സഹോദരി ഉണ്ടോ?
14: ആ, അവനെ പ്രസവിക്കുന്നതിന് ബാസ്ത്രി വേറെ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം?
10: ആ, എന്തായാലും നീ അവനെ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ.
14: അതെ അതെ.
6: മൂന്ന് ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജോൺസൺ ആണ് സംഗീതം പകർന്നിരിക്കുന്നത്. KJ യേശുദാസ്, KS ചിത്ര, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ഗാനങ്ങൾ പാടി മനോഹരമാക്കി.
15: അവൻ നല്ല ഉറക്കത്തിലാണ്.
14: ഉറങ്ങുന്നവനെ ഉണർത്തുന്നവനാണ് ഞാൻ. ഈ മുട്ട എങ്ങനെയെങ്കിലും അവന്റെ അകത്താക്കണം.
15: ആംലേറ്റ് ആയിട്ടാണോ, ബുൾസേ ആയിട്ടാണോ,
14: എങ്ങനെയെങ്കിലും. 101 ആവർത്തി നശീകരണ മന്ത്രം ജപിച്ച് ബ്രഹ്മരക്ഷസിനെ അടക്കിയിരിക്കുകയാണ് ഈ മുട്ടയിൽ.
15: അയ്യോ,
14: രാത്രി കൊടുത്താൽ രാവിലെ പോകും, രാവിലെ കൊടുത്താൽ രാത്രിയിലേ പോകൂ. കൈ നീട്ടു.
10: അയ്യോ, മുട്ട പൊട്ടിപ്പോയി.
14: താൻ നിന്നോളൂ.
15: ഞാൻ പോവാ.
14: എടോ അച്ചു, പോകാതെടോ, ഇങ്ങോട്ട് വേണോ?
15: ഞാൻ പോവാ.

0: 1992 തുളസീദാസിന്റെ കഥയ്ക്ക് രഘുനാഥ് പലേരിയാണ് തിരക്കഥാ സംഭാഷണം എന്നിവ ഒരുക്കിയത്. ഛായാഗ്രഹണം സാലു ജോർജ്. ചിത്ര സംയോജനം ജി മുരളി. കലാസംവിധാനം ഒരുക്കിയത് MB വത്സൻ. ഗായത്രി അശോകാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സഹസംവിധാനം ജോണി ആന്റണി. കാർത്തിക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജൂബിലി പിക്ചേഴ്സാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, 1992 തുളസീദാസിന്റെ സംവിധാനത്തിൽ ജോയ് തോമസ് നിർമ്മിച്ച 7.5 പൊന്നാന എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.0.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.5 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിൽ ഇന്ന് ആരാണ് അതിഥിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. പേര് പറയാം.
1: എന്റെ പേര് കുഞ്ഞിരാമൻ.
0: എവിടെയാണ് സ്ഥലം?
1: തില്ലങ്കേരി.
0: തില്ലങ്കേരിയിൽ എവിടെ?
1: കാവുംപടി കണ്ണിരട്ടി.
0: ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്?
1: ഇപ്പൊ അവിടെ തന്നെ.
0: വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: വീട്ടില് ഞാനും ഭാര്യയും മാത്രമേ ഇപ്പൊ ഉള്ളൂ, പിന്നെ മക്കളും എല്ലാം വേറെ താമസം.
0: എല്ലാരും കല്യാണം കഴിഞ്ഞു?
1: എല്ലാരും കല്യാണം കഴിഞ്ഞു.
0: ഭാര്യയുടെ പേരെന്താ?
1: ജാനകി.
0: മക്കളുടെ പേര്?
1: മഹേഷ്, മഹിജ, ഷിജ.
0: എന്താ മൂന്നുപേരും ചെയ്യുന്നേ?
1: അവര് ഒന്നും ചെയ്യുന്നതല്ല, അപ്പം പിന്നെ അവർക്ക് എന്തൊരു ഈ ബാങ്കിന്റെ ഒരു ചെറിയ പലിശന്റെ പരിപാടി ഉണ്ട്. രണ്ടാള് ഒരാളിങ്ങനെ ബഡ്സ് സ്കൂളിൽ എന്തോ ചെറിയ സ്റ്റാഫാണ്. ഹായി പോകുന്നുണ്ട്.
0: അപ്പൊ വീട്ടിലിരുന്ന് നിങ്ങൾ രണ്ടുപേരും ആവുമ്പോ എന്തൊക്കെ പ്രവർത്തനങ്ങളാ ചെയ്യുന്നത്?
1: ഞങ്ങള് അങ്ങനെയുള്ള കാര്യമായ ഒന്നുമില്ല. അവള് വില തൊഴിലുറപ്പ് പണിക്കും, മകളിലും പോകും, വേറെ ഞാൻ പണിക്കൊന്നും പോകുന്നില്ല.
0: കൊറേയായി പണിക്ക് പോകത്തെ?
1: ആ ഞാൻ 10 കൊല്ലത്തോളായി.
0: എന്തേറ്റി
1: സുഖമില്ല, പിന്നെ ആർട്ടിന് ചെറിയ കംപ്ലൈന്റാ.
0: അതിനു മുന്നേ എന്താ ചെയ്തോണ്ടിരുന്നേ?
1: മുമ്പേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പണിയും ചെയ്തിട്ടുണ്ട്. തൂമ്പ പണി എടുത്തിട്ടുണ്ട്, മരമുറി ഉണ്ടായിരുന്നു, തെങ്ങ് കയറ്റം ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ പണിയും
0: എടുത്തിട്ടുണ്ട്.
1: ഇന്നേതെന്നില്ല, എല്ലാ പണിയും എടുത്തിട്ടുണ്ട്.
0: ഇതിലേതാ ചെയ്യാൻ ഇഷ്ടം?
1: ചെയ്യാൻ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പണിയും ചെയ്യാൻ ഇഷ്ടമുണ്ട്, പക്ഷേ ഇപ്പോൾ പറ്റുന്നില്ല. എന്നു വെച്ചാൽ ഇപ്പോൾ സുഖമില്ലാതുകൊണ്ട് കുറച്ച് ദൂരം പെട്ടെന്ന് നടക്കാൻ തന്നെ, വേഗം നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്.
0: അതിൽ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന ജോലികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
1: ഓ അന്നെന്ന് പറഞ്ഞാൽ ഏത് പണിക്കായാലും അതിനൊരു കഷ്ടപ്പാടുണ്ടല്ലോ. എന്തായാലും പിന്നെ ഏറ്റവും സുഖമുള്ള പണിയെന്ന് വെച്ചാൽ തൂമ്പ പണിയാണ്, കൈക്കോട്ട് പണിയാന്ന് ഏറ്റവും നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൈക്കോട്ട് പണി. അതിനാന്ന് ഏറ്റവും സുഖമുള്ള പണി എന്ന് വെച്ചാൽ അത് രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചക്കേക്ക് പണിയും കയറി വരാം. അതാണ് ഏറ്റവും നല്ല പണി. പിന്നെ ബാക്കിയുള്ളതല്ലോന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ടും പിന്നെ ഓരോരോ തൊഴിൽ അങ്ങനെ എടുക്കുന്നതെന്ന് മാത്രം, ഇത്രയേ ഉള്ളൂ.
0: എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്?
1: ഞാൻ 6 വരെ പഠിച്ചിട്ടുള്ളൂ.
0: അതിനുശേഷം ജോലി ചെയ്യാൻ തുടങ്ങി?
1: ആ 14 വയസ്സ് മുതൽ ജോലിക്കിറങ്ങിയതാ.
0: പിന്നീട് പഠിക്കണം തോന്നിയിട്ടില്ല?
1: പഠിക്കണം തോന്നിയാൽ ഞങ്ങൾക്ക് എല്ലാം അതാ പറ്റി. ഞങ്ങള് 7 മക്കളുണ്ടായിരുന്നു, എല്ലാവർക്കും പറ്റിയത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും അന്നത്തെ കഷ്ടപ്പാടും അവർ രണ്ടാളും അധ്വാനിച്ചു കൊണ്ടിട്ട് വേണം ജീവിക്കാൻ, അതുപോലെയുള്ള കഷ്ടപ്പാടായിരുന്നു. കാരണം ഒരു നേരത്തെ കഞ്ഞി കുടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത്രയും കഷ്ടപ്പാടാണ്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഒരു പ്ലേറ്റിൻ്റെ ചുവട്ടിൽ വീറുന്ന ആ ചോറ് മാത്രമേ അന്ന് നമുക്ക് കിട്ടുമായിരുന്നുള്ളൂ. അത് കുറേ വെള്ളവും കുടിക്കും, പിന്നെ വല്ല ചക്കയോ കപ്പയോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അതും തിന്നിട്ട് അങ്ങനെ ജീവിതം കഴിക്കലാണ്. അതിനെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും വല്ലാണ്ട് കഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ മക്കളെല്ലാം ഒരുവിധം ലെവലാകുമ്പോഴേക്ക് അവർ പോവുകയും ചെയ്തു. അതാണ് വലിയ കഷ്ടം.
0: സത്യം പറഞ്ഞാൽ അവരെ കഷ്ടപ്പാട് കുറക്കാൻ വേണ്ടിയിട്ടാണ് പണി ചെയ്യാൻ തുടങ്ങിയത്.
1: അതെ അതെ അതെ. പക്ഷേ അന്നത്തെ കഷ്ടപ്പാട് ഇന്നിപ്പോൾ പിന്നെ ഒരു 10 കൊല്ലം മുമ്പ് വരെ പെട്ടിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ മക്കള് പിന്നെ വണ്ണം വെച്ചു, മക്കളെ കല്യാണമെല്ലാം കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞങ്ങൾക്ക് 2 കൊല്ലം ചെറിയൊരു ലെവലായി കിട്ടിയത്.
0: ആദ്യം ജോലിക്ക് പോയപ്പോൾ എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്ന് ഓർക്കുന്നുണ്ടോ?
1: ഉണ്ട്, 75 പൈസക്ക് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ കിട്ടിയത് 1 റുപ്യ, പിന്നെ 1.5 കാലായി, 1.5 ആയി, 2, ഏറ്റവും കൂടുതൽ കിട്ടിയ 2. പിന്നെ ആടുന്ന് ഇങ്ങനെ ചില്ലറ ചില്ലറ പൊന്തി. പിന്നെ അന്തിപ്പണിക്ക് 12 റുപ്യക്ക് വയനാട് പോയിട്ട് പണിയെടുത്തിട്ടുണ്ട്. പിന്നെ തൂമ്പ പണി 12 റുപ്യക്ക്. അന്ന് എൻ്റെ പെങ്ങള് മൂത്ത പെങ്ങള് ആടിയ താമസം, ഞാൻ കല്യാണം കഴിഞ്ഞ പാടെ അങ്ങോട്ടാ പോയിരുന്നു. എന്നതിന് ശേഷം ആടുന്ന് പിന്നെ 12 റുപ്യക്ക് അന്തിപ്പണി. അത് 2 നേരത്തെ ചിലവുണ്ടാവും, ആ ചിലവും കഴിഞ്ഞിട്ട് 12 റുപ്യ കിട്ടും, അതിനുകൊണ്ട് കുടുംബം പോറ്റും. അങ്ങനെയായിരുന്നു സ്ഥിതി.
0: ഈ ഒരു തുക കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ ഇന്നേത് ചെയ്യണം, ഓരോ പ്ലാനിങ് ഉണ്ടാവുമല്ലോ. ഇത്ര പൈസ കിട്ടുമ്പോൾ നമ്മൾ ഇത്ര രൂപ ഇതിന് മാറ്റി വെക്കണം,
1: അങ്ങനത്തെ ഒരു ചിന്ത അന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ചിലവ് കയ്യിൽ നിന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പം തോന്നും നാളേക്കൊരു പിന്നെ 10 റുപ്യ വരുന്നെങ്കിൽ കൈവിലുള്ളത് തീർക്കാൻ കഴിയില്ല എന്നുള്ള ചിന്ത ഉണ്ടാവും. പക്ഷെ അന്ന് അതില്ല. അന്നെന്ന് പറഞ്ഞാൽ കുടുംബത്തിന് പോറ്റണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇന്നും ഇപ്പോൾ നാട്ടിൽ നിന്ന് ഓരോരുത്തരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ, എൻ്റെ നാട്ടിൽ നിന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ പഴയ ആൾക്കാർ പറയും, പിന്നെ എന്നെ വിളിക്കുക രാമഞ്ചക്കെന്നാ, ചില ആൾക്കാർ രാമൻ ചക്കയെന്ന്, ചില ആൾക്കാർ സ്നേഹം കൊണ്ടാന്ന്. അപ്പോൾ അവർ പറയും നീ എപ്പം കഷ്ടപ്പെടുന്നു എന്നുള്ളത് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അതെല്ലാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല അത്. കാരണം ഇന്നെന്ന് പറഞ്ഞാൽ അച്ഛനെ നോക്കാനോ അമ്മേനെ നോക്കാനോ അവർക്ക് സമയമില്ല. അതാണ് കാരണം അവരെ മക്കളെ പിന്നെ പഠിത്തവും ബാക്കിയുള്ള കാര്യമെല്ലാം പിന്നെ കൊണ്ടുപോകണം. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ പോലെയല്ല ഇന്ന്, ഇന്ന് ആർഭാടാണ്. അതുകൊണ്ടുള്ള കറാറ് മാത്രമേ ഉള്ളൂ.
0: ഇപ്പോൾ 1 രൂപ 2 രൂപക്കൊക്കെ പണി ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ 10 വർഷം മുന്നേ എടുത്ത ആ ഒരു ജോലിക്ക് എത്ര പൈസയാവും കിട്ടിയിട്ടുണ്ടാവുക?
1: എനിക്ക് പിന്നെ അന്ന് ഞാൻ ഇപ്പോൾ ഈ സുഖമില്ലാണ്ടാകുന്നതിന് അന്ന് വരെ ഞാൻ തേങ്ങ പൊതിക്കലായിരുന്നു, ഈ പറിച്ചുകൊണ്ടിട്ട് തേങ്ങ. അത് 1000 തേങ്ങ ഒഴിച്ചാൽ 1000 റുപ്യ കിട്ടും. ആ പണിയെല്ലാം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് എടുത്ത പണി അതാണ്. പിന്നെ 1400 തേങ്ങ വരെ വിരിച്ചിട്ടുണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് എന്ന് വരിക കേട്ടോ. അല്ലാതെ പിന്നെ അപ്പോഴ ഇത് ഉച്ചവരെയോ ഇല്ലെങ്കിൽ പെട്ടെന്നോ ഒന്നല്ല.
0: അതായത് ഒരു രൂപയിൽ തുടങ്ങിയിട്ട് 1400 രൂപ വരെ കൂലി കിട്ടുന്ന ജോലി ചെയ്തിട്ടുണ്ട്. കാലഘട്ടത്തിന്റെ മാറ്റം അല്ലേ?
1: അതെ അതെ, കാലഘട്ടത്തിന്റെ മാറ്റം തന്നെ.
0: ഇതിനിടയിൽ ജോലി, കുടുംബം, ഇതിനോടൊപ്പം തന്നെ നമ്മള് സിനിമ കാണാൻ, പാട്ട് കേൾക്കാൻ, ഇതിനൊക്കെ യാത്രകൾക്കൊക്കെ സമയം കണ്ടെത്തിയിട്ടുണ്ട്?
1: എല്ലാത്തിനുണ്ട്. എന്നു പറഞ്ഞാൽ നമ്മള് പിന്നെ സ്വന്തമായിട്ട് പിന്നെ വീട് ചെറിയ ജാഗയെല്ലാം ആക്കി താമസം തുടങ്ങിയ ശേഷം ഞാനോളും പണിക്ക് പോവും. പിന്നെ പണിക്ക് പോയതിന് ശേഷം അന്ന് പിന്നെ ഈ തിയേറ്ററിൽ വരിങ്ങനെ കാണാൻ പോകില്ല. ഇവിടെ തില്ലങ്കേരി സ്കൂളില് അവിടെ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് സിനിമ ഉണ്ടാകലുണ്ട്, മറ്റേ ഈ ചെറിയ ഫിലിമിൻ്റെ. അപ്പോൾ അതെല്ലാം കാണാൻ പോകുന്നുണ്ട്. പിന്നെ ഇടക്കും തലക്കെല്ലാം പോകും. പിന്നെ ഇരിട്ടി വേറെ അടിയില്ല നമുക്ക് അങ്ങോട്ട്.
0: ആ സമയത്ത് ഇരിട്ടി ഒരു ടൗൺ ആയിരുന്നല്ലോ.
1: ഓ, ഇരിട്ടിയാണ് വലിയ ടൗൺ. ഇന്നിപ്പം നമ്മളെല്ലാം ടൗൺ തന്നെ.
0: കണ്ടാ തിരിച്ചറിയാൻ പറ്റുന്നില്ല.
1: ഇല്ലില്ല, അന്ന് എന്ന് പറഞ്ഞാൽ ഇരിട്ടി ടൗൺ പോലെ ആയി. ഇപ്പോൾ നമ്മുടെ തില്ലങ്കേരി അത്രയും വലിയ ടൗൺ ആയി മാറിയിട്ടുണ്ട്.
0: ആദ്യം കണ്ട സിനിമയൊക്കെ ഓർക്കുന്നുണ്ടോ ഏതാണെന്ന്?
1: അതൊന്നും ഇല്ല കേട്ടോ.
0: ആരുടെ കൂടെ പോയെന്ന് ഓർക്കുന്നുണ്ടോ?
1: അതെല്ലാം അന്ന് പിന്നെ ഈ ചെറുപ്പത്തിൽ ഈ അണ്ടി പറിക്കാനും ബാക്കിയുള്ള കവുങ്ങിൻ്റെ അടക്ക പറിക്കാനും മറ്റൊക്കെ പോയിട്ടാകുമ്പോൾ അന്നേരം കിട്ടുന്ന ആ ചില്ലറയും കൊണ്ടപ്പാട് പോകും. അത് രാവിലെ പണിക്ക് പോയി ഉച്ചയ്ക്ക് ശേഷം പിന്നെ സിനിമ കാണാൻ പോയാൽ ചിലപ്പോൾ രാത്രി എപ്പോഴെങ്കിലും വീട്ടിലെത്തുക. അന്ന് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മണലുണ്ടാവും, ആ മണലിലെ ഇരിക്കുക. അന്ന് 4 കൊടുക്കണം ആ മണലിൽ ഇരിക്കാൻ. ആയില് മൂത്രം വെച്ച് വെച്ചിട്ടുണ്ടാവും, വെൽക്കെ ചെയ്തിട്ടുണ്ടാവും. പല ആൾക്കാരും അവിടെ പോയിട്ട് നിൽക്കുക. അയ്യാ,
0: അങ്ങനെ കഷ്ടപ്പെട്ട സിനിമ കണ്ടൊരു കാലം ഉണ്ടായിരുന്നു.
1: കഷ്ടപ്പെട്ട് ഇന്നിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇന്നെന്ന് പറഞ്ഞാൽ ഡീസൻ്റ് തന്നെ. അന്ന് ഒരു ഇതുപോലെ ഒരു ഷർട്ട് ഇടാനോ ഒരു മുണ്ടുകൊടുക്കാനോ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഇന്നിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കള് മേടിച്ച് തന്നിട്ട് പിന്നെ ഇഷ്ടം പോലെ അലമാരിയിലും കൊക്കേൻ്റെ മുകളിലും കൊളുത്തി വെച്ചിട്ടുണ്ട്. ഇട്ട് പിന്നെ ഇതാകാൻ സമയമില്ല,
0: തീർക്കാൻ
1: പറ്റുന്നില്ല.
0: ഭാര്യനെയും കൂട്ടിയിട്ട് സിനിമയ്ക്ക് പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും?
1: ഓ, ഇപ്പോൾ ഒന്നും പോയിട്ടില്ല കേട്ടോ. മക്കള് കല്യാണം കഴിയുന്നതിന് മുമ്പേ പോയതേ ഉള്ളൂ. ഇപ്പൊ ടി വി ഉള്ളത് കൊണ്ട് പിന്നെ എവിടെയും പോകില്ല.
0: ഇപ്പൊ ടി വി കാണുന്നുണ്ടാവില്ലേ? ടി വിയിൽ വരുന്ന
1: വൈകുന്നേരം 6 തുടങ്ങിയാല് 11 കഴിഞ്ഞ് നിർത്തും.
0: ഓക്കെ, ഒരു പാട്ട് കൂടെ ഏതാണെന്ന് പറഞ്ഞിട്ട്.
1: എങ്ങനെ പാട്ട്?
0: ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞു.
1: ഇഷ്ടപ്പെട്ട പാട്ട് പടത്തിന്റെ പേരൊന്നും അറിയില്ല. രാമ ജാനകി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ,
0: ആ പാട്ട് കേൾക്കണം.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ ഇന്നിപ്പോ ഉള്ളത് ഇരിട്ടിയിലാണ്. ഇരിട്ടിയിലൊരു കുടുംബ സംഗമം നടക്കുകയാണ്, കൊല്ലിയിൽ തറവാട് കുടുംബ സംഗമം. അപ്പൊ നമ്മള് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ സംഗമത്തിൽ ഒരുപാട് ഏച്ചിമാരുണ്ട്, നമുക്ക് ഒരാളെ പരിചയപ്പെടാം. പേര് പറഞ്ഞു.
2: മാധവി.
1: എവിടെ വീട്?
2: ഇല്ലെങ്കിൽ
1: കൊല്ലിയിൽ തറവാട് അല്ലേ? എന്താ തറവാടിനെ കുറിച്ച് പറയാനല്ലേ?
2: എന്താ അച്ഛനില്ല അമ്മയില്ല, ഞങ്ങള് എട്ട് മക്കളുണ്ടായിരുന്നു.
1: തറവാടിലെ മൂത്ത ആളാണ് മാധവിച്ചി.
2: എന്റെ മൂത്ത ഒരാൾ മരിച്ചു, ഇപ്പൊ മൂത്ത ഞാൻ. ബാക്കിയുള്ളൂട്ട് എന്റെ അടയ ആൾക്കാർ.
1: കുടുംബസംഗമം എപ്പോഴും എല്ലാ വർഷവും
2: വെക്കലുണ്ട്. എല്ലാരും ഒത്തൊന്ന് കൂടുന്ന, ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ട് കാണാൻ പറ്റൂലല്ലോ. അപ്പൊ എല്ലാരും കൂടിയിട്ടൊന്ന് കാണുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ നോക്കുമ്പോൾ ചിലർക്ക് വരാൻ പറ്റാതെ സാഹചര്യമുണ്ട്. ഒരാൾ ബോംബെയിലാണ്, ആങ്ങളെ എന്റെ മോള്. ഇങ്ങനെ പല പ്രശ്നമുണ്ട്. ഇത്രയും ആൾക്കാർ പോയി ഒത്തു കൂടി, ഇപ്പൊ ഒരാളെ വീട്ടിൽ പോയാൽ അന്ന് അവരെ മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ അടുത്ത വീട്ടിൽ പിന്നെ അവിടുന്ന് വേറെ പോണ്ടേ. അപ്പൊ എനിക്കിപ്പം 10-76 വയസ്സായി. ഇനിയിപ്പോ അങ്ങനെ
1: വയസ്സൊന്നും വയസ്സല്ല,
2: എന്നാലും 76 വയസ്സായി.
1: കാണുമ്പോ അങ്ങനത്തെ പ്രശ്നം.
2: എനിക്ക് രണ്ട് മക്കളാണ്. ഭർത്താവ് മരിക്കുമ്പോ എന്റെ ഇളയ മോൻ 8 മാസമേ ഉള്ളൂ. ഇപ്പൊ അവന് 52 വയസ്സായി. അപ്പോ മക്കൾ എന്നെ പൊന്നു പോലെ നോക്കുന്ന, എനിക്ക് പരമ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല.
1: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
2: ഒരാള് ഈ കല്യാണ പന്തിനെല്ലാം പണിക്ക് പോകുമായിരുന്നു. ഇപ്പം പിന്നെ എന്തോ കാലിന് വേദനയായിട്ട് പോക്കില്ല. മറ്റേവൻ വർക്ക്ഷോപ്പ് പണിയാണ്. അവന് രണ്ട് മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. മൂത്തവന് രണ്ട് മക്കള്, രണ്ടാംകുട്ടികളാണ്. രണ്ട് മക്കളും എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്.
1: അതാണ് നമ്മൾ ഇപ്പൊ കേൾക്കാത്തൊരു കാര്യമാണ് അല്ലെ? പൊതുവെ
2: പൊന്നുപോലെ
1: പൊന്നുപോലെ പോകുന്ന മക്കളാണ്. ഓക്കേ. മക്കളുടെ ഭാര്യമാറ്?
2: ഭാര്യമാറും. ഞാൻ പ്രസവിച്ച മക്കളെക്കാളും കാര്യം. മൂത്ത മോന്റെ ഭാര്യന്റെ പേര് ഗോമന. അവന്റെ കുട്ടികള് പ്രനീഷും പ്രജീഷും, രണ്ട് മക്കള്. മൂത്തവും കല്യാണം കഴിച്ചു. അതില് ഒരു കുട്ടിയുണ്ട്, രണ്ടാമത് ഗർഭിണിയാണ്. ഇളയവന്റേത് സത്യ, അവന്റെ ഭാര്യയുടെ സിജി. അവക്ക് രണ്ട് മക്കൾ, ഒരാണും ഒരു പെണ്ണും. പഠിത്തം അങ്ങനെ ടീച്ചറെ ഭാഗത്തുനിന്ന് അങ്ങനെ പഠിത്തം കഴിഞ്ഞു. ആ അത് കഴിഞ്ഞു, മറ്റേ പ്ലസ് ടു കഴിഞ്ഞു. എല്ലാവരും എന്നെ പൊന്നു പോലെ നോക്കും. ആങ്ങളമാരാണെങ്കിലും, ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ്, 4 ആങ്ങളമാരുണ്ട്.
1: 4 ആങ്ങളമാര് ഒരേ ഒരു പെങ്ങളാണോ?
2: അല്ല, ഒരു അനിയത്തി ഉണ്ട്, അനിയത്തി ഇവിടെ ഉണ്ട്.
1: ആരാണ് ഈ കുടുംബ സംഗമത്തിനൊക്കെ മുൻകൈ എടുക്കുന്നത്?
2: മുൻകൈ എടുക്കുന്ന എന്റെ നേരെയുള്ള ആങ്ങള എന്റെ മോനും എന്റെ മോനും.
1: അവരെ പേര് പറഞ്ഞു.
2: സത്യ, മറ്റേ മഹേഷ്.
1: അതെന്നെ താമസിക്കുന്നത്.
2: അവര് കണ്ണൂർ. മറ്റേ മീനങ്ങാടി.
1: മീനങ്ങാടി എല്ലാരും എത്തിച്ചേരാറുണ്ട് പൊതുവെ.
2: മീനങ്ങാടി നിന്ന് രാവിലെ ഞങ്ങൾ ആദ്യം എത്തി, പിന്നെ അടുത്തുള്ള ആൾക്കാരെല്ലാം വന്ന്. ബാക്കി ഓരോരുത്തർക്ക് അവരെ കുട്ടികളെ എന്തൊക്കെ പരിപാടി ആയതുകൊണ്ട് വരാൻ പറ്റാതെ ഉണ്ട്. അങ്ങനെ പിന്നെ എല്ലാരും ഒത്തുകൂടൂല്ലോ.
1: പറ്റൂല,
2: നടത്തൂല, നടത്തൂല. ഇല്ല ഇല്ല,
1: നല്ലൊരു എന്താ പറയാ, പുഴയുടെ ഒരു നല്ല കാറ്റൊക്കെ.
2: അതെ അതെ, നല്ല കാറ്റ്, നല്ലൊരു സ്ഥലം, നല്ലൊരു
1: സ്ഥലം.
2: ഇത് മഹേഷിന്റെ പണിയാ, അവനാണിത്. ഞങ്ങളങ്ങ് വയനാട്ടിലില്ലേ, അപ്പൊ ഇവിടുന്ന് അവനാണ് ഇതൊക്കെ ഒപ്പിച്ചു കൊണ്ടത്.
1: അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ പരിപാടികള്?
2: പരിപാടി ഇല്ല, എനിക്കൊന്നും അറിയില്ല.
1: കാത്തിരിപ്പാണ് എന്തൊക്കെയാണെന്ന്.
2: അതെ അതെ, എനിക്കൊന്നും ആവുകയില്ല. ഇല്ല ഇല്ല,
1: ഒട്ടും.
2: രണ്ടാം ക്ലാസ്സില് പിന്നെ അരക്കൊല്ലത്തെ പരീക്ഷയ്ക്ക് പോയതാ ഞാൻ. പിന്നെ പോയിട്ടില്ല. 8 മക്കളുള്ളതുകൊണ്ട് മക്കളെ നോക്കണം.
1: അമ്മയച്ഛനും
2: കാലഘട്ടത്തിൽ അമ്മയച്ഛനും പണിക്ക് പോകുമ്പോ എനിക്ക് പറ്റൂല.
1: ഈ കുട്ടികളെ നോക്കി തോന്നിയിട്ടുണ്ടോ പഠിക്കാൻ പറ്റാത്തത്?
2: ആ അതുണ്ട്. പിന്നെ കണക്കും മലയാളവും അതൊക്കെ എനിക്കറിയാം.
1: നല്ല
2: ഇവരൊക്കെ ബോർഡിൽ ജോലിയിലും കൂട്ടുമ്പോഴത്തേനും ഞാൻ മനസ്സ് കൂട്ടിയിട്ട് പറയും, പറഞ്ഞു കൊടുക്കും. അതൊക്കെ എനിക്കറിയാം. കണക്ക് എനിക്ക് എന്നെ കണക്കായിരുന്നു തോപ്പിക്കൂല. പിന്നെ മലയാളമൊക്കെ ബസിന്റെ ബോർഡാണെങ്കിലും ഒരു കടലാസ് കിട്ടിയാൽ വായിക്കാനാണെങ്കിലും അതൊക്കെ അറിയാം. പേര് എഴുതി ഒപ്പിടും, അതൊക്കെ ചെയ്യും. ഇന്നങ്ങനെ ചെയ്യുമ്പോൾ അന്ന് ഞാൻ കുറച്ചും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു. നല്ല കണക്ക് പറഞ്ഞു.
1: പണ്ടാണോ ഇപ്പോഴാണോ സിനിമ?
2: പണ്ടൊന്നും കാണാനൊന്നും പോയിട്ടില്ല.
1: എന്തെങ്കിലും പണ്ട് കാണാൻ പോയ ഓർമ്മകളൊന്നും, അങ്ങനെ ആഗ്രഹിച്ച സിനിമകളൊക്കെ ഉണ്ടായിരുന്നോ പണ്ട്?
2: ഒരു സിനിമ പോയിട്ടുണ്ടായിരുന്നു എന്റെ അച്ഛനും ഞാനും കൂടി. എന്താ സിനിമയുടെ പേര്? പൂവൻകോഴി എന്തോ ഒരു പേരുള്ള ഒരു സിനിമ ഞാൻ ആകെ കല്യാണത്തിന്റെ മുമ്പേ കണ്ടത്. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ മക്കളെല്ലാം വലുതായതിനു ശേഷം പോയിട്ട് കാണും, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല.
1: പിന്നെ കണ്ട സിനിമ ഏതോ ഓർമ്മയുണ്ടോ? ആദ്യം കല്യാണം കഴിഞ്ഞതിന് ശേഷം മക്കള് വലുതായാലും കണ്ടത് ഓർമ്മയുണ്ടോ? ടാക്കീസ് പോയിട്ട് കണ്ടത്,
2: പുലിമുരുകൻ.
1: പുലിമുരുകന്? അപ്പൊ ഇത്രയും കാലം എടുത്തു കാണാൻ.
2: അല്ല, അതിന്റെ മുമ്പേ കാവടി ആട്ടോ ഒരു സിനിമ, അങ്ങനെയൊക്കെ കുറെ സിനിമ കാണാൻ പോയിട്ടുണ്ട്. പേരറിയില്ല. അതിനൊക്കെ വിടും, കൂട്ടിയിട്ട് പോയി. ഇപ്പം തന്നെ ഒരു സിനിമയാണ് ഞാനും എൻ്റെ മരുവളെ അമ്മയാണ്. ഞാനും അതാ നീലസാരി എടുത്ത് മരുവളെ അമ്മയും ഞാനും എൻ്റെ ഇളയ മോനും അവരൊക്കെ ഒരു വീട്ടിലാണ്. ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകും. അടുത്ത എനിയത്തി പോലെ മരുവളെ അമ്മയും ഞാനും എല്ലാവരും പറയും ഇവരെങ്ങനെ ഇങ്ങനെ ഒത്തുപോകുന്നു പറയും. എന്നാലും എനിക്ക് ഇന്നും ഇന്നിപ്പോൾ അവരങ്ങനെ നല്ലോണം അല്ലെങ്കിൽ അവർ ഞങ്ങളിവിടെ വരുമോ ഇല്ല. അപ്പോൾ അവരും ഞങ്ങളിവിടെ വരും. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പരസ്യനിക്കേക്ക് പോകും.
1: നമുക്കൊന്ന് കുറച്ചും കൂടി പിന്നോട്ടേക്ക് പോവാം. കല്യാണം എന്ന് പറഞ്ഞില്ല, എത്ര വയസ്സിലായിരുന്നു കല്യാണം?
2: 16 വയസ്സ്.
1: അന്നൊക്കെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ? എങ്ങനെയാണ്
2: അവരച്ഛനും അമ്മയും പറയുന്ന ഇതില്? അത്
1: അമ്മയുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ കല്യാണം
2: കഴിക്കുന്നത്? അതിനാണ് ഈ കുട്ടികളെ നോക്കാൻ മടിച്ചിട്ട് ഞാൻ ഒരു 13 വയസ്സായവരെ പണിക്ക് പോകും. ആദ്യം പോയി 100 വരിക്കാൻ പോയി അമ്മേന്റെ അച്ഛന്റെ തറവാട്ടിൽ കണ്ടത്തിൽ പണിക്ക്. അങ്ങനെ 100 വരിക്കാനൊക്കെ പോയി. അങ്ങനെ പിന്നെ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പണിക്ക് ഞാൻ പോകും. ചുമടേനെല്ലാം പിന്നെ കൂട്ടത്തിലുള്ള ആൾക്കാർ നല്ലോണം കൊണ്ടുപോകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 16 വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി. 9 വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു. പിന്നെ 2 മക്കളും പിന്നെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു കൂടെ. മക്കൾ ചെറുതായതുകൊണ്ട് അങ്ങനെ അത്രയും കാലം കഴിഞ്ഞു. പിന്നെ അച്ഛൻ മരിച്ചിട്ട് 19 വർഷം. ഇപ്പം ഞാൻ സുഖസുന്ദരായിട്ട് ജീവിക്കുന്നു.
1: കഷ്ടപ്പാടുകളെല്ലാം
2: തീർന്നു
1: അനുഭവിച്ചു.
2: നമ്മളെ മുടക്കല്ല ദൈവം തമ്മിൽ എൻ്റെ അനുഗ്രഹം. ഒരു കുഴപ്പമില്ല.
1: പിന്നെ പാട്ടൊക്കെ ഇഷ്ടമാണോ?
2: കേൾക്കുന്ന ഇഷ്ടം,
1: കേൾക്കുന്ന ഇഷ്ടം.
2: 7 മണി 6 ആകുമ്പോൾ ഞങ്ങൾ ടി വി തുറന്ന് ഞാനും മരുവളെ അമ്മ ഇരുന്ന് കഴിഞ്ഞാൽ
1: ഒരു
2: വീട്ടിൽ അതിന് 2 പെൺകുട്ടികളാണ്. അപ്പം മൂത്തോളം കെട്ടിച്ചത് മീനങ്ങാടി കാര്യമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കേട്ടിട്ടുണ്ടാവും, കണ്ണാശുപത്രി. അപ്പോൾ ഇവരെ വീട് തറവാട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ്. അന്നേരം അതിന് വേറെ അടി അങ്ങനെ ആക്കാൻ പറ്റൂലല്ലോ. അപ്പം ഞങ്ങൾ അവിടെ നിൽക്കും. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടെങ്കിലല്ലേ നിൽക്കാൻ പറ്റണ്ടല്ലോ. അതൊന്നുമില്ല, സുഖസുന്ദരമായിട്ടാണ്. അപ്പം മോൻ പറയാം, അമ്മേ പ്രഷറും ഷുഗറും എല്ലാം ഉള്ളത്. എനിക്കൊന്നുമില്ല കേട്ടോ, എനിക്ക് പ്രഷറും ഇല്ല ഷുഗറും ഇല്ല ഒന്നും ഇല്ല ഇല്ല ഇല്ല. അതിന് ഷുഗറും പ്രഷറും ഉണ്ട്. അപ്പോൾ പോയിട്ട് കിടക്കുന്ന ഞങ്ങൾ ഉണ്ടല്ല. അത് 10:30 വാർത്ത കഴിഞ്ഞാൽ ഞങ്ങൾ കിടക്കും.
1: റേഡിയോ കേൾക്കുന്ന സ്വഭാവമില്ലേ?
2: റേഡിയോ ഇല്ല വീട്ടിൽ.
1: ഞങ്ങൾ റേഡിയോ ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഒന്ന് മഹേഷിനോടോ ആരോടും പറയാ, മൊബൈലില് പ്ലേ സ്റ്റോറില് റേഡിയോ നിങ്ങൾ വേറെ എടുത്തു തരാം. അപ്പോ നമുക്ക് ആര് പാടുന്ന പാട്ടാ ഇഷ്ടം പൊതുവെ? യേശുദാസിന്റെ, ചിത്രയച്ചേന്റെ.
2: അതൊക്കെ ഇഷ്ടം. യേശുദാസിന്റെ
1: ഏതൊരു പാട്ട് മനസ്സിൽ വരുന്നുണ്ടോ? കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ?
2: അങ്ങനെയൊന്നുമില്ല, കേൾക്കുമ്പം ഇതാണ്. ഇപ്പം ഈ പിള്ളേരെ ചാനലിൽ ഒരു പാട്ടില്ലേ കുട്ടികൾ പാടുന്നത്, അങ്ങനെയൊക്കെ അതൊക്കെ കേൾക്കും. ആ അതൊക്കെ കേൾക്കും. പിന്നെ ഐഡിയസ് ആസിംഗർ കാണും, അതൊക്കെ ചെയ്യും.
1: നല്ലൊരു യേശുദാസിന്റെ പാട്ട് വെച്ചുതരാം. ഇനിയും ഇതുപോലെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ. ഒക്കെ ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടത്.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നാട്ടിലെ പാട്ടിൽ നമുക്ക് ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. എന്താ ചേട്ടന്റെ പേര്?
1: ശശി.
0: എവിടെ വീട്?
1: തില്ലങ്കേരി, കണ്ണിരട്ടി.
0: കണ്ണിരട്ടി. എന്താ ചെയ്യുന്നത്?
1: കൂലിപ്പണി.
0: കൂലിപ്പണിക്ക് മുന്നേ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ?
1: തെങ്ങ് കയറ്റം.
0: തെങ്ങ് കയറ്റം. തെങ്ങ് കയറ്റം പിന്നെ എന്താ ചെയ്യാണ്ടെന്ന്?
1: മൂത്തത് ശ്വേത, രണ്ടാമത് ശയന. ശയന പെർളശ്ശേരി വെള്ളച്ചാല്.
0: വെള്ളച്ചാല്.
1: കടയിൽ പോകുന്നുണ്ട് അത്രയേ.
0: ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരായിട്ട് സ്വസ്ഥമായിട്ട് അങ്ങനെ പോകുന്നു. തെങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ എന്താ ചെയ്യാറ്?
1: കിടന്നുറങ്ങാനാണോ?
0: സിനിമയൊക്കെ കാണാൻ ഇഷ്ടമുണ്ടോ?
1: സിനിമ കാണാൻ കുറവില്ല. ഫോൺ നോക്കിയിരിക്കും.
0: ഫോൺ നോക്കിയിട്ടിരിക്കും. ഓക്കെ. ഫോണിൽ എന്താ കാണുന്നേ? കോമഡി
1: സീൻസുകളാണോ? ഇഷ്ടം പോലെ
0: അത്
1: കണ്ടുകൊണ്ടിരിക്കുകയാണ്.
0: കണ്ണൂർ കഫേ ആണോ? അങ്ങനത്തെ ചാനലുകളാണോ? ഓക്കെ. തില്ലങ്കേരി എവിടെയെന്നാ പറഞ്ഞേ?
1: തില്ലങ്കേരി കണ്ണിരട്ടി. കൗമുടി
0: കണ്ണിരട്ടി. ചേട്ടൻ അവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത്. വീട്ടിൽ ആരൊക്കെ ഉള്ളത് ആ സമയത്ത്?
1: ആദ്യം വൈഫ് ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മള്

0: ഇപ്പൊ തറവാട് വീടില്ല, പക്ഷെ തറവാട് തന്നെ ഞാൻ വീടെടുത്തിട്ട് നിൽക്കുന്നത്. അപ്പുറ ഇപ്പുറ ഏട്ടന്മാർ രണ്ടാമത് പൊങ്ങളത്. ഹോബിയില്ല, അങ്ങനത്തെ പ്രത്യേക ഹോബിയൊന്നുമില്ല.
1: വായന ഇഷ്ടമാണോ? വായിക്കാറുണ്ടോ?
0: വായിക്കൽ വളരെ കുറവ്. ഞാൻ മുന്നേ ഇപ്പൊ ആവാൻ ചിന്തിക്കില്ല.
1: ഏതൊക്കെ ബുക്സ് ആണ് വായിക്കാറ്?
0: അങ്ങനെയൊന്നുമില്ല.
1: നോവലുകളാണോ കൂടുതലും?
0: നോവല് ചിലപ്പോ വായനശാലയിലും പറ്റി എന്തെങ്കിലും നോവൽ കിട്ടിയാലും വായിക്കും.
1: അടുത്തുണ്ടോ വായനശാല?
0: അടുത്തന്നെ കേട്ടോണ്ടോ? പക്ഷെ ഇപ്പൊ ആവാൻ ചിന്തിക്കില്ല.
1: ഇപ്പൊ നമുക്ക് ഫോണൊക്കെ വന്നത് കൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയല്ലേ. ഇപ്പൊ ഫോണിൽ ഒരുപാട് കാണാനും
0: കേൾക്കാനും.
1: അപ്പൊ ടി വി ഒന്നും ഇപ്പൊ കാണാറില്ല?
0: ഫോണിൽ ആ ഭാഗം പോക്കില്ല. കാണും,
1: പിന്നെ ഇതിനു മുന്നേ, അതായത് ഇപ്പൊ ഫോണിനൊക്കെ മുന്നേ നമ്മൾ ടി വി കാണാറുണ്ടാവുമായിരിക്കല്ലോ. സിനിമക്ക് പോകാറുണ്ടോ? പണ്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാണ്?
0: ലാസ്റ്റ് കണ്ടത് പാതയിൽ.
1: മമ്മൂട്ടിയുടെ സിനിമ അതാണ്
0: കണ്ടിട്ടുള്ളത്.
1: ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമയാണ് പാതയിൽ. ഫസ്റ്റ് കണ്ടതും
0: ഓർമ്മയില്ല.
1: ഓക്കെ, എവിടെ പോയിട്ടാ കാണുന്നത്? മട്ടന്നൂരാണോ? ഇരിട്ടിയിൽ. ഓക്കെ, അടുത്ത് ഇരിട്ടി ആയിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാമാണ്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്ലേ ചെയ്തിരും. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പാട്ട് പാടുവോ? പാട്ട് പാടാറില്ല. കേൾക്കുവോ? കേൾക്കാറുണ്ട്. ഏത് പാട്ടാണ്
0: കേൾക്കേണ്ടത്?
1: പാഥേയത്തിന് തന്നെ പാട്ട് മതിയോ? ഏതാണ് ഇഷ്ടപ്പെട്ട നടൻ?
0: അങ്ങനെയൊന്നുമില്ല. നടന്മാരും അങ്ങനെ ഇഷ്ടമാണ്. കാരണം അവര് പൈസ ഉണ്ടാക്കിട്ട് പോകുന്നില്ല, പിന്നെ അവർ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല.
1: കാര്യമില്ലല്ലോ, അതുകൊണ്ട് എല്ലാരും ഒരുപോലെ തന്നെ. അതുകൊണ്ടാണ് സിനിമ ഒന്നും കാണാത്തത്.
0: അങ്ങനെ ഒന്നുമില്ല.
1: അപ്പൊ നമുക്ക് പാഥേയം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നാട്ടിലെ പാട്ടിൽ അടുത്തതായിട്ട് നമുക്ക് ഒരാളെ പരിചയപ്പെടാം. എന്താ പേര്?
2: ശയനം. എവിടെ വീട്?
3: വെള്ളച്ചാൽ.
1: വെള്ളച്ചാൽ വെള്ളശ്ശേരി വെള്ളശ്ശേരി. ഓക്കെ, എന്താ ചെയ്യുന്നത്?
3: തുഞ്ച്. ഫാഷൻ ഡിസൈൻ കഴിഞ്ഞു. ഫാഷൻ ഡിസൈൻ കഴിഞ്ഞ കഴിഞ്ഞു.
1: എവിടെ നിന്ന് ചെയ്തേ?
3: ഫാഷൻ ഡിസൈൻ
1: ചക്കരക്കറ്റ്. ചക്കരക്കറ്റ്. പിന്നെ എന്തി പോകാൻ?
3: വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്.
1: അത്യാവശ്യം എന്തൊക്കെയാണ്?
3: എല്ലാം
1: ചെയ്യാറ്.
3: അവനവൻ്റെ
1: എല്ലാം ചെയ്യും. മറ്റുള്ളവർ പുറത്തുനിന്ന് വന്നവർക്കൊക്കെ ചെയ്തു
3: കൊടുക്കാറുണ്ട്.
1: വീട്ടിലാരൊക്കെ ചെയ്തത്?
3: വീട്ടില് ഹസ്ബൻഡ്, വീട്ടില് അനിയനുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്.
1: വലിയൊരു കൂട്ടുകുടുംബമാണ്.
3: ഇല്ല, വീടെടുത്ത് ഞാൻ മാറി
1: മാറി.
3: ഓക്കെ. ഇപ്പൊ നിങ്ങളെ മൂന്ന്? ഞാനും എന്റെ മോനെ. ഹസ്ബൻഡ് ഗൾഫിലാണ്.
1: പേര് പറഞ്ഞോളൂ. അവിടെ
3: ഹസ്ബൻഡ് പേര് നിതേഷ്, മോന്റെ പേര് അഥർവ്.
1: അഥർവ്. അഥർവ് എത്ര ക്ലാസ്സിലെ പഠിക്കും?
3: മൂന്നാം ക്ലാസ്.
1: ഏത് സ്കൂളാ?
3: ചെറുമാവിലായി.
1: ചെറുമാവിലെ പഠിക്കാൻ മിടുക്കനാണ് അഥർവ്.
3: കുഴപ്പമില്ല.
1: ശയന പാട്ട് പാടുമോ?
3: ഇല്ല,
1: പാട്ടൊന്നും പാടില്ല. സിനിമ കാണാറില്ല?
3: ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്?
1: തിയേറ്ററിൽ പോയിട്ടാണോ കാണുന്നത്? ഇടക്കല്ല. ഓക്കെ. ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ് തിയേറ്ററിൽ പോയിട്ട്?
3: അതിരടി.
1: അതിരടി. ഓക്കെ. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
3: എല്ലാരും
1: ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അത് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
3: പുതിയ സിനിമയിലെ ഏതെങ്കിലും ഒന്ന് കേട്ടായിരുന്നു.
1: പുതിയ സിനിമയിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ സിനിമയിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് കേൾപ്പിച്ചു തരാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഹസ്ബൻഡ്.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.0.

0: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനതരംഗത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് 1998 പുറത്തിറങ്ങിയ ചിത്രശലഭം എന്ന സിനിമയെയും അതിലെ മനോഹര ഗാനങ്ങളെയുമാണ്. കെ ബി മധു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ജയറാം, ബിജു മേനോൻ, ജോമോൾ, ദേവൻ, സുകുമാരി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. പ്രശസ്ത ഹിന്ദി ചിത്രം ആനന്ദ് അടിസ്ഥാനമാക്കി ഒരുക്കിയ ഈ ചിത്രത്തിന്റെ കഥ ജീവിതത്തെ സ്നേഹിക്കാനും ഓരോ നിമിഷവും ആഘോഷിക്കാനും നമ്മെ പഠിപ്പിക്കുന്നു. ചിത്രത്തിന്റെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയിരിക്കുന്നത് പെരുമ്പാവൂർ ജി ദേവീന്ദ്രനാഥും വരികളെഴുതിയത് യൂസഫ് അലി കേച്ചേരിയുമാണ്. മനോഹരമായ ഈ സംഗീതയാത്ര ആരംഭിക്കാം ചിത്രത്തിലെ ആദ്യ ഗാനത്തോടെ. ഏതോ വർണ്ണ എന്നാരംഭിക്കുന്ന ഗാനം

ഈ ഗാനത്തിന്റെ മാധുര്യം മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പ്രതീക്ഷയും സൗഹൃദവും നമ്മെ സ്പർശിക്കുന്നു. ജീവിതം എത്ര ചെറുതാണെങ്കിലും അതിനെ മനോഹരമാക്കാൻ കഴിയുമെന്ന് ഈ സിനിമ പറയുന്നുണ്ട്. സാധാരണ കുടുംബ ചിത്രമോ പ്രണയ ചിത്രമോ മാത്രമായിരുന്നില്ല, മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരതയും അതേസമയം അതിന്റെ മഹത്വവും പറയാൻ ശ്രമിച്ച ചിത്രമായിരുന്നു ഇത്.

പെരുമ്പാവൂർജി രവീന്ദ്രനാഥിന്റെ ഈണങ്ങളും യൂസഫ് അലി കേച്ചേരിയുടെ കവിതാസ്പർശമുള്ള വരികളും ചേർന്നപ്പോൾ ചിത്രശലഭത്തിലെ ഗാനങ്ങൾ കാലം കഴിഞ്ഞിട്ടും ഓർമ്മയിൽ നിലനിൽക്കുന്നു. ചിത്രത്തിലെ ഭൂരിഭാഗം ഗാനങ്ങളും യേശുദാസ് ആലപിച്ചു എന്ന പ്രത്യേകതയുമുണ്ട്. കെ ബി മധു ജീവിതത്തെ ആഘോഷിക്കുന്ന ഒരു കഥാപാത്രത്തിലൂടെ പ്രതീക്ഷയുടെ സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിരുന്നു ശ്രമിച്ചത്. ഇനി കേൾക്കാം ചിത്രത്തിലെ ഏറ്റവും ജനപ്രിയമായ ഗാനങ്ങളിലൊന്ന്. പാടാത്ത പാട്ടിന്റെ കേൾക്കാത്ത നാദമാണു നീ എന്ന വരികൾ മലയാള സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. പ്രണയത്തിന്റെയും സ്വപ്നങ്ങളുടെയും സുന്ദരമായ ഭാവങ്ങൾ ഈ ഗാനത്തിൽ നിറഞ്ഞൊഴുകുന്നു. ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസാണ്.

ജയറാമിന്റെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൊന്നായി ഈ ചിത്രത്തിലെ നായകവേഷം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഹാസ്യവും സങ്കടവും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ജയറാമിന്റെ അഭിനയ മികവ് ഈ ചിത്രത്തിൽ പ്രകടമായിരുന്നു. ഇനി ഭക്തിരസത്തിന്റെ സ്പർശവുമായി ചിത്രത്തിലെ മറ്റൊരു മനോഹര ഗാനം നന്ദകുമാരന് എന്നാരംഭിക്കുന്നു. സംഗീതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ സമ്മാനിക്കുന്ന ചിത്രശലഭത്തിലെ ഈ ഗാനം ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും മനോഹരമായ ആവിഷ്കാരമാണ്. അതേ ഗാനത്തിന്റെ മറ്റൊരു അവതരണവും ചിത്രത്തിലുണ്ട്. ആലപിക്കുന്നു ഭാവന രാധാകൃഷ്ണൻ.

ഈ ഗാനം സുദീപ് കുമാറും ആലപിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഗാനങ്ങൾക്ക് നൽകിയ ഈണങ്ങൾ കഥയുടെ വികാര ലോകത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. യൂസഫലി കേച്ചേരിയുടെ കവിതാ സൗന്ദര്യമുള്ള വരികൾ ഗാനങ്ങൾക്ക് കൂടുതൽ മെഴിവേകി. പ്രത്യേകിച്ച് പാടാത്ത പാട്ടിന്റെ എന്ന ഗാനം ഇന്നും മലയാള സംഗീതാസ്വാദകരുടെ പ്രിയ ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം നേടുന്നുണ്ട്. ചിത്രീകരണ വേളയിൽ തന്നെ സിനിമയുടെ കഥയും പ്രമേയവും യൂണിറ്റ് അംഗങ്ങളെ ആഴത്തിൽ സ്പർശിച്ചിരുന്നു എന്ന് പിന്നീട് പല അഭിമുഖങ്ങളിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ജീവിതം എത്ര അനിശ്ചിതമാണെങ്കിലും ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കണമെന്ന സന്ദേശമാണ് ചിത്രത്തിന്റെ കാതൽ. വാണിജ്യപരമായി വലിയ വിജയമില്ലെങ്കിലും ടെലിവിഷൻ പ്രദർശനങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയും ചിത്രശലഭം പിന്നീട് നിരവധി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടി. ഇന്നും മലയാള സിനിമയിലെ ജീവിത ദർശനം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഈ സിനിമയെ ഓർത്തെടുക്കാറുണ്ട്. ഇനി ചിത്രശലഭത്തിന്റെ സംഗീത ലോകത്തിൽ നിന്ന് മറ്റൊരു മനോഹര ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം.

0: മരണാസനായ ഒരു രോഗിയും ഡോക്ടറും തമ്മിലുള്ള ഹൃദയബന്ധമാണ് കഥയുടെ പ്രധാന തന്തു. ഡോക്ടർ സന്ദീപായി ബിജു മേനോൻ, ദേവനായി ജയറാം, ഡോക്ടർ രവീന്ദ്രനായി ദേവൻ, ദീപയായി ജോമോൾ, മരിയായി സുകുമാരി, ബക്കർ പരപ്പനങ്ങാടിയായി കലാഭവൻ മണി, മാടമ്പ കുഞ്ഞിക്കുട്ടൻ എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ കഥ ഋഷികേഷ് മുഖർജിയാണ്, തിരക്കഥാ സംഭാഷണം ടി എ റസാക്കാണ് നിർവഹിച്ചിരിക്കുന്നത്. പശ്ചാത്തല സംഗീതമൊരുക്കിയത് രാജാമണിയാണ്. ജീവിതത്തെ ആഘോഷിക്കാൻ പഠിപ്പിക്കുന്ന ചിത്രശലഭം എന്ന സിനിമയിൽ ഗാനങ്ങൾ കഥയുടെ ആത്മാവിനൊപ്പം സഞ്ചരിക്കുന്നു. ഓരോ ഗാനവും കഥാപാത്രങ്ങളുടെ വികാരങ്ങൾക്ക് കൂടുതൽ ആഴം നൽകുന്നു. ഇന്നത്തെ ഗാനതരംഗത്തിൽ നമ്മൾ പരിചയപ്പെട്ടത് ചിത്രശലഭം എന്ന സിനിമയെയും അതിലെ മനോഹര ഗാനങ്ങളെയുമാണ്. ജീവിതത്തെ സ്നേഹിക്കാനും ഓരോ നിമിഷവും വിലമതിക്കാനും ഓർമ്മിപ്പിക്കുന്ന ഈ ചിത്രത്തിന്റെ സംഗീതവും സന്ദേശവും എന്നും മനസ്സിലുണ്ടാവട്ടെ. ഇന്നത്തെ ഗാനതരംഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ ചന്ദ്രലേഖ മലശ്ശേരി, നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ, ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിക്കും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ്

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 17, ഹിജ്റാവർഷം 1447 മുഹറം 15, ശകവർഷം 1948 ആഷാഢം 10, 2026 ജൂലൈ 1 ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.